ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2. മലയാള വർഷം 1201 മിഥുനം 10. 2026 ജൂൺ 24 ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 53 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജിത മേനോൻ.
1: ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം വിവേകത്തോടെയാണ് ഓരോ വഴികളും തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കാര്യവും ചെയ്യുന്നത്. എത്രയൊക്കെ കരുതലോടെ കാര്യങ്ങൾ ചെയ്താലും നാം ചെയ്യുന്നതൊക്കെ പൂർണമായും ശരിയായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും പല വീഴ്ചകളും വരാം. പക്ഷേ അന്നേരം അതിൽ ദുഃഖിച്ച് അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് മനസ്സിനെ തളർത്തരുത്. നമ്മളെടുത്ത തീരുമാനത്തിൽ ചില പിഴവുകൾ വന്നു, സാരമില്ല, ഇനി അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാം എന്ന് ആശ്വസിക്കാൻ പഠിക്കണം. നാം തെരഞ്ഞെടുത്ത വഴിയിലെ ബുദ്ധിമുട്ടുകളെ സന്തോഷത്തോടെ നേരിടണം. മുല്ല നസറുദ്ദീന്റെ ഒരു കഥയുണ്ട്. വീട്ടിലേക്ക് പോവുകയായിരുന്ന മുല്ല പൊതുനിരത്തിലൂടെ പോകുന്നതിനു പകരം കാട്ടിലൂടെ കുറുക്കു വഴിക്ക് പോകാൻ തീരുമാനിച്ചു. പൂക്കളോടും പുഴകളോടും പക്ഷികളോടും കാറ്റിനോടുമെല്ലാം വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടെ പോകാമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ആ വഴി തെരഞ്ഞെടുത്തത്. വഴിയിൽ വെച്ച് മുല്ല ഒരു കുഴിയിൽ വീണു. ഇത്രയും നല്ലൊരു ദിവസത്തിൽ ഇത്ര മനോഹരമായ ഒരു വഴിയിലൂടെ നടന്നിട്ട് ഇതാണ് ഗതിയെങ്കിൽ മറ്റേ വഴിയിലൂടെ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് മുല്ല അപ്പോൾ ചിന്തിച്ചത്. ഏറ്റവും ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ തിരഞ്ഞെടുത്ത വഴിയെ വിശ്വസിക്കുകയും ആ വഴിയിലെ നന്മകൾ കാണാൻ ശ്രമിക്കുകയും ചെയ്താൽ യാത്ര സന്തോഷകരമാകും. ജീവിതയാത്രയിലെ എല്ലാ വഴികളിലും നല്ലതും ചീത്തയും ഉണ്ടാകും.

0: ഓരോ വഴികളും സന്തോഷവും സങ്കടവും നിറഞ്ഞതാണ്. അതുകൊണ്ട് നന്മയെ അല്ലെങ്കിൽ നല്ലതിനെ കണ്ടെത്തി സന്തോഷിക്കുന്ന ഒരു മനോഭാവം നാം വളർത്തിയെടുക്കണം. ആ സന്തോഷം ജീവിതത്തെ എക്കാലവും പ്രസരിപ്പോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് നയിക്കും. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ വഴികൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് തിരഞ്ഞെടുത്ത വഴിയിലൂടെ സന്തോഷം കണ്ടെത്തി മുന്നോട്ടു പോവുക എന്നത്. വിവാഹത്തിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും ഒക്കെ നാം തിരഞ്ഞെടുത്ത പാതയിലൂടെ സംതൃപ്തരായി സന്തോഷത്തോടെ മുന്നോട്ട് തന്നെ പോകണം.
1: ഡോക്ടർ അജിത മേനോൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: The spokesperson Randhir Jaiswal said New Delhi categorically rejects these fabricated claims with the contempt they deserve.
1: The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: On India-UAE defence partnership, the spokesperson said India's relationship with UAE in recent several years has seen a major upswing in which the defence partnership also plays an important role. Union Finance Minister Nirmala Sitharaman has called for stronger multilateral cooperation to build resilient economies, accelerate sustainable development and ensure inclusive growth. Addressing the Global Convergence for Growth Summit virtually in New Delhi yesterday, she said that while prosperity and challenges are shared in an interconnected world, the consequences of conflicts and uncertainty fall disproportionately on developing countries and the Global South. Ms. Sitharaman stressed that coordinated global action is essential to address these challenges. Highlighting India's economic progress, the finance minister said that the country's growth is primarily driven by domestic demand, supported by a largely market-determined exchange rate. Vice Chairperson of Niti Aayog, Dr. Ashok Kumar Lahiri, has said that the total trade of India has grown by 5.4% in the last quarter. He said this while releasing the latest edition of the Trade Watch quarterly report in New Delhi. Dr. Lahiri added that India's exports reached $1.84 trillion and imports grew by 6.5% in the last quarter. U.S. Secretary of State Marco Rubio said lasting peace and stability in West Asia cannot be achieved as long as Iranian-backed proxy groups continue launching attacks and engaging in militant activities across the region. Speaking to reporters upon his arrival in Abu Dhabi as part of his visit to the Persian Gulf region, Rubio emphasized that discussions over a Lebanon ceasefire are separate from ongoing negotiations with Iran. He added that he had recently spoken with Lebanese President Joseph Aoun alongside U.S. Vice President J.D. Vance and that the U.S. officials were currently engaged on the ground in Lebanon. In the FIFA World Cup 2026, Portugal crushed Uzbekistan by 5-0 in the Group K at Houston in United States. The 41-year-old Cristiano Ronaldo scored 2 goals to help Portugal roll to a 5-0 win over Uzbekistan. Ronaldo became the first player to score in 6 different World Cup tournaments with his goals, adding another impressive accomplishment to his storied career. He was named Man of the Match. And that is the end of this news bulletin.
2: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം ദയാശതകം ആർ വേദവല്ലി ആലപിച്ചത്. 6:35 ഐ വിഷനായ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. വരണം മാലിന്യമുക്ത കേരളം. ചലച്ചിത്ര സംവിധായകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ കാവിൽ രാജ് സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം. 7:15 റീഗ ജ്വല്ല സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിന്റെ സാഗരഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചൊല്ലിയത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യജീവിതം. ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു. ആദ്യഭാഗം. 9:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗ ജ്വല്ല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 നാടൻപാട്ട്. ജനാർദ്ദനൻ.

പുതുശ്ശേരി അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ സുഗതൻ ടി വർക്കല സംസാരിക്കുന്നു. 12:50

0: പുതുശ്ശേരി അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ സുഗതൻ ടി വർക്കല സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം. ദസ്തയോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 54 ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ്കുമാർ. 2:30 സ്വരസാഗരം, ചിറ്റി ബാബു വീണയിൽ വായിച്ച കൃതികൾ, ഗുരുവായൂർ ദ്വരെ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും. കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ്, ഡോക്ടർ യമുന എസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, സ്റ്റാർട്ടപ്പ് വർക്ക് കൾച്ചർ, അംബു വിജയനുമായി അഭിമുഖം അവസാന ഭാഗം, 8:00 ചിത്രീകരണം, ആയുഷ്മാൻ ഭാരത് ജീവിതത്തിൽ ഒരു കൈത്താന്ന്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ പ്രത്യേക പരിപാടി, അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം, 9:30 ഡോക്ടർ കെ കൃഷ്ണകുമാറിന്റെ സംഗീത കച്ചേരി, SR മഹാദേവ ശർമ്മ വയലിൻ, കടനാട് VK ഗോപി മൃദംഗം, ഇരഞ്ഞിമേൽ P സുശീൽ കുമാർ ഖഡ്. 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.3 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ആയുർവേദചര്യകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വൈകിട്ട് 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാത വന്ദനം, ദയാശതകം ആർ വേദവലി ആലപിച്ചത്.

ತ್ವಂಚ ಗುಣೇಶು ಸಾರ್ವಭೌಮಿ ವಿದುಷಿ ಸ್ಥಿತಿ ವಿದೃಶಿಂ ಸ್ವಯಂ ಮಾಯಾ.

0: ആർ വേദവല്ലി ആലപിച്ച് ദയാശതകമാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശീലനം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ, സമയം 6:35.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഹറം പൊതു അവധി ഈ മാസം 26 സർക്കാർ അറിയിച്ചു. 25 നേരത്തെ അവധി നിശ്ചയിച്ചിരുന്നത്. മാസപ്പിറവി കണ്ടതിനനുസരിച്ച് മുഹറം 10 വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അവധിയിൽ മാറ്റം വരുത്തിയത്. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച വിതരണം ആരംഭിക്കും. 51.7 പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യവകുപ്പ് അറിയിച്ചു. രാജ്യസഭാംഗമായുള്ള കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവച്ചു. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പുകളുടെ ചുമതലയിലുള്ള സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുൻപ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലഗ്രാമിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കിന്റെ കാലാവധി അവസാനിച്ചു. തിങ്കളാഴ്ച അർദ്ധരാത്രി വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം 30 തുടരും. ഹോർമുസ് കടലിടുക്കിന്റെ നടത്തിപ്പിന് സംയുക്ത ഭരണ സംവിധാനം രൂപീകരിക്കാൻ ഒമാനും ഇറാനും ചർച്ച നടത്തി. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിറും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗച്ചിയുമാണ് മസ്കത്തിലെത്തി ഒമാൻ ഭരണാധികാരി ഹൈത്തം ബിൻ താരിഖുമായും വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുദൈസിയുമായും

0: ചർച്ച നടത്തിയത്. ഐ സി സി വനിതാ 2020 ബൌളിംഗ് റാങ്കിംഗിൽ ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി ഒന്നാം സ്ഥാനത്ത്. വനിതാ ലോകകപ്പിലെ മികച്ച പ്രകടനമാണ് ശ്രീചരണിയെ തുണച്ചത്. 3 മത്സരങ്ങളിൽ നിന്നുമായി 10 വിക്കറ്റാണ് ഇതുവരെ നേടിയത്. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടർച്ചയായ 3 ജയം നേടി ഇന്ത്യ. പൂൾ എ പോരാട്ടത്തിൽ 1-3 സെറ്റുകൾക്കാണ് ചൈനീസ് തായ്പേയെ ഇന്ത്യ കീഴടക്കിയത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28 തീയതി ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28 തീയതി ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രകാര പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571, മറ്റൊരു നമ്പർ 0487-23-23-572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 0487-23-23-571, അല്ലെങ്കിൽ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ, ഇന്നത്തെ ചോദ്യം: ആരുടെ ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം: ആരുടെ ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ആരുടെ ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്?

അറിയിപ്പ്. 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 30-ാം തീയതി വരെ നടക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ പൌരന്മാർക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ നൽകാനുള്ള സൌകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. കേരളത്തിൽ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1-ാം ഘട്ടം ഹൌസ് ലിസ്റ്റിംഗും ഹൌസ് സെൻസസും 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായാണ് ഈ മാസം 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ അനുവദിച്ചത്.

ഉപയോഗിക്കുന്നത്. രണ്ടാം ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൽഫ് എന്യൂമറേഷന് ഓൺലൈനായി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യമായി സെൻസസിന്റെ ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനം കേരളം തിരഞ്ഞെടുക്കുക. കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. വീടിന്റെ നിർമ്മാണ രീതി, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ ID മാത്രം കാണിച്ചാൽ മതിയാകും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ്ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ ഇൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ

0: കാഫിപ്പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെൻറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യു എസ് അംബാസഡർ സെർജിയോ ഗോറുമായും ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ US ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിൻ്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 1 മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോം

0: പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ ഏഴാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ ആറ് ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37 മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റി എഴുതിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടി നിന്നു.
1: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: AM ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉക്തവാൻ യത് പരിവർത്തനശീല വൈശ്വിക പരിസ്ഥിതൌ സുരക്ഷാ സഹകാര്യം ഗഭീരം കർത്തും തഥാ ച ആതങ്കവാദാത് അന്തർജാലീയ സുരക്ഷായാഹ ച ആരഭ്യ ഉദയമാന പ്രൗദ്യോഗികി പര്യന്തം സമാഹ്വാനാനാം പരിഹാരേ ബ്രിക്സ് ഇത്യസ്യ മഹത്വപൂർണ ഭൂമിക വർത്തതെ. പ്രധാനമന്ത്രി ശ്രീ മോദി ഗതസായം നവദില്യാം ബ്രിക്സ് ദേശാനാം രാഷ്ട്രീയ സുരക്ഷാ പരാമർശദൈഹി വരിഷ്ഠ സുരക്ഷാധികാരിഭിഹി സഹ മിലിതവാൻ. സാമാജിക മാധ്യമ സന്ദേശേ ശ്രീമോദിന പ്രകാശിതം യത് ഭാരതസ്യ ബ്രിക്സ് അധ്യക്ഷത വ്യാവഹാരിക സഹകാര്യം പ്രവർത്തയിതും വൈശ്വിക ദക്ഷിണസ്യ പ്രാഥമികതാനാം സമർത്ഥനം കർത്തും സുരക്ഷിത സമാവേശീയ വിശ്വേ ച യോഗദാനം ദാതും പ്രയത്തതെ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഖത്തർ ദേശസ്യ അമീരസ്യ ഷേഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ഇത്യസ്യ ദൂരഭാഷം പ്രാപ്തവാൻ. ഖത്തറസ്യ റാസ് ലഫാൻ ഔദ്യോഗിക നഗരേ ദുർഘടനായാം ഭാരതീയ നാഗരികാണാം നിധനവിഷയെ ഖത്തറസ്യ അമീരഃ ശോകം പ്രകടിതവാൻ തഥാ ച ഘാതിതാനാം ശീഘ്രം സ്വസ്ഥതായാഃ ആശാം പ്രകടിതവാൻ. ശ്രീമോദി പ്രഭാവിത പരിവാരേഭ്യഃ സഹാനുഭൂതി വചനാനാം കൃതേ ഖത്തറമീറായ ധന്യവാദം ദത്തവാൻ. വ്രണിതാനാം കൃതേ ശീഘ്ര ചികിത്സാ സഹായതാ പ്രദാനായ ച പ്രശംസിതവാൻ. ദ്വൌ നേതാരോ സ്വനാഗരികാണാം കല്യാണം സുരക്ഷാഞ്ച സുനിശ്ചേതും സ്വപ്രതിബദ്ധതായാഃ പുനഃ പുഷ്ടിം കൃതവന്തൌ. भारतस्य खनिज

0: കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856. നമ്പർ ആവർത്തിക്കാം, 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസിൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണോപാധികളായ ബിവേറിയ വാസിയാന, ലെക്കാനി സീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസിസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീട രോഗ നിയന്ത്രണ കോമ്പി പാക്കുകൾ, വേർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747238532, മറ്റൊരു നമ്പർ 0487269907.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ ഇനി
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
0: പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
8: അല്ല, അതെങ്ങനെ?
7: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
7: ഫോൺ 8078788881.
9: വരണം മാലിന്യമുക്ത കേരളം. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുന്നു.
10: എന്തുകൊണ്ട് നമ്മുടെ നാട് മാത്രം മാലിന്യമുക്തമാകാത്തതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കുന്നതിൽ പണ്ടുകാലം മുതൽക്കേ നമ്മൾ ജാഗരൂകരാണ്. കാരണം നമ്മുടെ പൂർവികർ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്തവ പടിക്ക് പുറത്തേക്ക് ഇടുന്ന സ്വഭാവം നമുക്കുണ്ട്. പാർക്കിലും ബീച്ചിലും മാളുകളിലും പോകുന്ന നാം മാലിന്യങ്ങൾ നിറഞ്ഞ മുക്കും മൂലയും കാണാറുണ്ട്. കപ്പലണ്ടിത്തൊണ്ടും പൊതിഞ്ഞ കടലാസുകളും മിഠായി കടലാസുകളും പഴത്തൊലികളും പ്ലാസ്റ്റിക് ചായക്കുപ്പികളും ഒഴിഞ്ഞ വെള്ളക്കുപ്പികളും മറ്റും നിരത്തിലും നടു റോട്ടിലും കാനകളിലും കുന്നുകൂടി കിടക്കുന്നതും ചിതറിക്കിടക്കുന്നതും നാം കാണുന്നുണ്ട്. എത്ര പറഞ്ഞാലും നിയമം കൊണ്ട് അനുസരിപ്പിച്ചാലും നാം ശീലിച്ചതേ പാലിക്കൂ. കേരളത്തിലെ ഏത് ഗ്രാമത്തിലാണ് മാലിന്യങ്ങളില്ലാത്തതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. വള്ളത്തിലും ബോട്ടിലും സഞ്ചരിച്ചാലും അവിടെയെല്ലാം കടലാസു ചായക്കുപ്പികളും സ്നാക്സ് അവശിഷ്ടങ്ങളും മിഠായിത്തൊണ്ടുകളും സ്നഗ്ഗികളും കാണാനാകുന്നു. ഇതിനെല്ലാം മാറ്റം വരണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ ആവുകയില്ല. വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇത്തരം കാര്യങ്ങളിൽ അശ്രദ്ധരാണെന്നും കാണാവുന്നതാണ്. സ്കൂളിൽ തന്നെ എത്ര പ്ലാസ്റ്റിക് കവറുകളാണ് പറന്നു നടക്കുന്നത്! മഷിയില്ലാത്ത പേന ട്യൂബുകളും നടുപൊട്ടിയ പെൻസിലുകളും റബ്ബർ കഷ്ണങ്ങളും സ്കൂൾ മുറ്റത്തും ക്ലാസ് മുറികളിലും കണ്ടുവരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഹരിതസേനയുടെ സഹായത്തോടെ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വീടുകളിൽ ബയോഗ്യാസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും ഒരു പരിധിവരെ മാലിന്യങ്ങൾ ഒതുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ എടുക്കുന്ന സ്ഥാപനങ്ങളും വാങ്ങുന്ന വ്യക്തികളും ഉള്ളതിനാൽ അത് നീക്കം ചെയ്യുവാനുള്ള സംവിധാനം രാജ്യത്തുണ്ടെന്നുള്ളതും സഹായകരമാണ്. അന്യരാജ്യങ്ങളിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതും പാലിച്ചിരിക്കേണ്ടതുമായ പരിസ്ഥിതി നിബന്ധനകളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും നല്ലതു തന്നെ. പൊതുജനങ്ങളുടെയും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നാട്ടിൽ ശുചിത്വം നടപ്പിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഫാക്ടറികൾ, ഹോട്ടലുകൾ, മാളുകൾ, തട്ടുകടകൾ, ചെറുകിട ചായക്കടകൾ, മത്സ്യമാംസ സ്ഥാപനങ്ങൾ, ആസ്പത്രി എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സാങ്കേതിക

0: ിക സംവിധാനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നാട്ടിലും മാലിന്യമലകൾ ഉയരുന്നതും സ്വാഭാവികം. ആഘോഷങ്ങളും സമ്മേളനങ്ങളും പെരുന്നാളുകളും നടന്നതിനു ശേഷമുണ്ടാകുന്ന മാലിന്യങ്ങളും തള്ളിക്കളയാൻ സ്ഥലമില്ലാതെ കുഴങ്ങുന്ന നാടാണ് നമ്മുടേത്. ഇതിനും പുറമെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ രാത്രികളിൽ വയലുകളിലും തോടുകളിലും കാനകളിലും ആരോരുമറിയാതെ തട്ടുന്നതും നമ്മുടെ നേർക്കാഴ്ചകളാണ്. അറവു മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും കൂടിക്കിടന്ന് അതിൽ പുഴുക്കളും പ്രാണികളും വളർന്ന് ചിക്കൻഗുനിയ, മഞ്ഞപ്പിത്തം, കോളറ എന്നിങ്ങനെയുള്ള പകർച്ചവ്യാധികൾ മനുഷ്യരിൽ പടർന്നു പിടിക്കുന്നതും കാരണമാകുന്നുണ്ട്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്ന ശീലവും ബീഡി, സിഗരറ്റ് എന്നിവയുടെ പുകയുന്ന കുറ്റികളും നിരത്തിലും കടകൾക്ക് മുന്നിലും വലിച്ചെറിയുന്ന ശീലവും മാറ്റിയെടുക്കേണ്ടതുണ്ട്. കഠിനമായ ശിക്ഷയും താക്കീതുകളും വലിയ പിഴയടക്കലും നിർബന്ധമായും ഓരോ വ്യക്തികൾക്കും കിട്ടിയാലേ ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തെ മാലിന്യമുക്തമാക്കുവാൻ നാം ഒരുമിച്ച് പ്രവർത്തിച്ചാലേ അത് സംഭവിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഓരോ ഗ്രാമവും ശുചീകരിക്കണം. അതിന് ഓരോ ഡിവിഷനുകളും അവയുടെ കൗൺസിലർമാരും ഇടപെടണം. ചോദിക്കാനൊരാളില്ലെങ്കിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരം വളർന്നു വരുന്നതും ആശാവഹമല്ല. അതെല്ലാം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ എത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത്. സൗകര്യപ്രദവും ശുചിത്വവുമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള സൗകര്യങ്ങളും ഭരണാധികാരികൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ രാജ്യവും മാലിന്യമുക്തമാകും.
1: വരണം മാലിന്യമുക്ത കേരളം. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: വിമൻസ് ഹോസ്പിറ്റൽ, പണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
8: പുലരിപ്പൂക്കളിൽ അടുത്തതായി
9: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം. പ്രായോജക
10: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഈ മഴക്കാലത്ത് മൂടിപ്പൊതിച്ച് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അത് പുതിയ കിടക്കയിലാക്കിയാലോ? മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
11: ജീവിത പാഠം. പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
12: തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് രൂപം നൽകിയ ഭൗതിക ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ജീവിത പാഠമാണ് ഇന്ന്. അതെ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണകൾ തിരുത്തിയെഴുതിയ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭ. 1879 ജർമ്മനിയിലെ ഹെർമൻ ഐൻസ്റ്റീന്റെയും പോളിന്റെയും മകനായാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത്. ബാലനായ ഐൻസ്റ്റീൻ വളരെ വൈകി മാത്രമാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ചെറുപ്പം മുതൽ തന്നെ ഐൻസ്റ്റീൻ സൗമ്യ പ്രകൃതക്കാരനായിരുന്നു. തനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാത്തിടത്തോളം അദ്ദേഹം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ബിരുദം എന്നിവയ്ക്ക് ശേഷം അദ്ദേഹം ഗവേഷണങ്ങളിൽ ശ്രദ്ധ ചെലുത്തി. ബാല്യകാലം മുതൽ തന്നെ ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും മികവ് പുലർത്തിയിരുന്നു. കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് ജോലി സമ്പാദിക്കേണ്ടി വന്നു. എങ്കിൽ കൂടിയും ഒഴിവു സമയങ്ങൾ അത്രയും ഗവേഷണങ്ങൾക്കായി മാറ്റിവെച്ചു. 1905 അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ ആദ്യം ഭൗതികശാസ്ത്ര സമൂഹം കാര്യമായി എടുത്തില്ല എങ്കിലും ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ മാക്സ് പ്ലാങ്കിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആ സൗഹൃദം അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പ്രഭാഷണങ്ങൾ നടത്താൻ ഐൻസ്റ്റീന് അവസരമൊരുക്കി. പ്രശസ്തമായ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. 1915 ആപേക്ഷികതാ സിദ്ധാന്തം പൂർത്തിയായി. ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെ

സൂചിപ്പിക്കുന്ന ഇ സമം എം സി സ്ക്വയർ എന്ന ഏറ്റവും പ്രശസ്തമായ സമവാക്യം ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനമായി. സ്ഥലം, സമയം, ഗുരുത്വാകർഷണം എന്നിവ കേവലമായ ഒന്നല്ല, മറിച്ച് പരസ്പര ബന്ധിതമായ ആശയങ്ങളാണെന്ന് ആപേക്ഷികതാ സിദ്ധാന്തം തെളിയിച്ചു. ഇ സമം എം സി സ്ക്വയർ എന്ന സമവാക്യം എനർജി അഥവാ ഊർജത്തിന്റെയും മാസ് അഥവാ പിണ്ഡത്തിന്റെയും തുല്യതയെ വിവരിച്ചു. ആപേക്ഷികതാ സിദ്ധാന്തമാണ് ഏറെ പ്രസിദ്ധമെങ്കിലും പ്രകാശവും ഊർജവും ഉൾപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതിനാണ് 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്ന ഈ പ്രക്രിയയാണ് ഫോട്ടോ എമിഷൻ. പുറന്തള്ളപ്പെടുന്ന കണികകളാണ് ഫോട്ടോൺസ്. പ്രകാശത്തിന്റെ കണികാ സ്വഭാവം അടിസ്ഥാനമാക്കി ഈ പ്രഭാവം വിശദീകരിക്കാനാകും. തുടർച്ചയായ ഗവേഷണങ്ങൾക്കു ശേഷം

0: അഥവാ പിണ്ഡത്തിന്റെയും തുല്യതയെ വിവരിച്ചു. ആപേക്ഷികത സിദ്ധാന്തമാണ് ഏറെ പ്രസിദ്ധമെങ്കിലും പ്രകാശവും ഊർജവും ഉൾപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതിനാണ് 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ പുറന്തള്ളപ്പെടുന്ന ഈ പ്രക്രിയയാണ് ഫോട്ടോ എമിഷൻ. പുറന്തള്ളപ്പെടുന്ന കണികകളാണ് ഫോട്ടോൺസ്. പ്രകാശത്തിന്റെ കണികാ സ്വഭാവം അടിസ്ഥാനമാക്കി ഈ പ്രഭാവം വിശദീകരിക്കാനാകും. തുടർച്ചയായ ഗവേഷണങ്ങൾക്ക് ശേഷം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് കൃത്യമായ വിശദീകരണം നൽകുന്നതിൽ ഐൻസ്റ്റീൻ വിജയിച്ചു. ഈ പഠനത്തിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചു. ഇന്ന് സോളാർ പാനലുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ചലന സ്ഥാന സെൻസറുകൾ പ്രവർത്തിക്കുന്നതിനും സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ലൈറ്റിംഗ് സെൻസേഴ്സിന്റെ പ്രവർത്തനത്തിലും എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയിലും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ഉപയോഗപ്പെടുത്തുന്നു. ഐൻസ്റ്റീൻ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, മികച്ച വയലിനിസ്റ്റ് കൂടെയായിരുന്നു. സംഗീതം സർഗാത്മകതയ്ക്ക് ഊർജം നൽകുകയും പ്രശ്നങ്ങളെ അതുല്യമായ കോണുകളിൽ നിന്ന് പഠിക്കാനും പരിഹരിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. 1999 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ സെഞ്ചുറിയായി ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് തെരഞ്ഞെടുത്തത്. 1978 മൈക്കൽ ഹാർട്ട് ലോക ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളെ കുറിച്ച് എഴുതിയ ദ 100 എന്ന പുസ്തകത്തിൽ ഐൻസ്റ്റീൻ 10th തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുകയും ഭൗതിക ശാസ്ത്രത്തിന്റെ നെടുംതൂണാവുകയും ചെയ്ത ആശയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റീൻ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ മാനവരാശിക്ക് ഉപയോഗപ്രദമാകണമെന്ന് ശക്തിയായി ആഗ്രഹിച്ചു. ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ചിന്താശേഷിയുമാണ് അദ്ദേഹത്തെ മികച്ച ശാസ്ത്ര പ്രതിഭയാക്കി മാറ്റിയത്. ഇഫ് യു കാൻ സിംപ്ലി എക്സ്പ്ലെയിൻ ഇറ്റ്, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. നിങ്ങൾക്ക് ഒരു കാര്യം ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ മതിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അർത്ഥം. ഭൗതിക ലോകത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ, ലോകത്തെ അമ്പരപ്പിച്ച ഈ പ്രതിഭാധനനായ ശാസ്ത്രജ്ഞനെ ലോകം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും.
1: ഇതുവരെ കേട്ടത് ജീവിതപാഠം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയ സി ആർ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം സമാപിക്കുന്നു. പ്രായോജക
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: കാവ്യാഞ്ജലിയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പിന്റെ സാഗരഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്.

0: കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ സാഗരഗീതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
6: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ
7: പ്രായോജികർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
10: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
11: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
10: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
9: ഫോൺ 0487-299-3299.
12: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
14: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ പൂമംഗലം പഞ്ചായത്തിൽ ഈ മാസം 27-ാം തീയതി സിറ്റിംഗ് നടത്തുന്നു. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ചേർപ്പ ഗവൺമെന്റ് ITI 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 വർഷത്തെ മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in, DET kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം.

0: ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി ജൂലൈ 3 വൈകുന്നേരം 5 അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITIയിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കുകളിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 0487-29-66-601. മറ്റൊരു നമ്പർ 9633-44-7243. എസാപ്റ്റ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ താൽപര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10 വിജയിച്ച 18 മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 30 അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഫോൺ നമ്പർ 9495-99-9721. ആവർത്തിക്കാം, 9495-99-9721.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
6: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആയിരാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം ത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള

0: വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: कि नाफेड जो 2014 में बंद होने की कगार पर आ गया था, आज नाफेड ये सारी पहल कर 500 करोड़ के मुनाफे के साथ 30,000 करोड़ के टर्नओवर के साथ देश के 74,00,000 किसानों की सेवा कर रहा है.
0: प्रधानमंत्री नरेंद्र मोदी खतर अमीर शेख तमीम बिन हमद अल तानियुमाई टेलीफोन संभाषण നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎനിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും US ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്തെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
3: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ

0: വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്ക് എത്തിയപ്പോൾ ക്രിസ്റ്റിയാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. രണ്ടാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവ നേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാന സന്ദേശം.
3: പ്രായോജകർ
5: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുധാകരൻ കീർത്തി വീട്ടിലിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേർന്നുകൊള്ളുന്നു. മകൾ കവിത, വിപിൻ അമ്മ, പേരക്കുട്ടികളായ വിനയ, കൃതിക, വിപിൻ വെള്ളിയാട്ട് എന്നിവർ ചേലക്കരയിൽ നിന്നും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മൈഥിലി മോൾക്ക് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ചാലക്കുടിയിൽ നിന്നും അച്ഛൻ വിജയകുമാർ, അമ്മ ശൈല എന്നിവരും മറ്റ് കുടുംബാംഗങ്ങൾ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എടപ്പാൾ പൊൽപ്പാക്കരയിലുള്ള അനിയത്തി സതീദേവിക്ക് എല്ലാ ആശംസകളും ആയുരാരോഗ്യങ്ങളും നേരുന്നു. കാഞ്ഞാട്ടുകരയിൽ നിന്നും ചേച്ചി ചന്ദ്രിക നാരായണൻ, നാരായണൻ നമ്പീശൻ, കൂടാതെ മക്കളായ സുജീഷ്, സുമി, മരുമക്കളായ

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള തൃശൂർ ജില്ലയിലെ വിവിധ വിജ്ഞാന വാർഡുകളിലേക്ക് കോർഡിനേറ്റർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഒല്ലൂക്കര ബ്ലോക്കിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോക്കാത്ത് വിജ്ഞാനവാടി, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കിൻകുണ്ട് വിജ്ഞാനവാടി, ചേർപ്പ് ബ്ലോക്കിലെ പാറളം ഗ്രാമപഞ്ചായത്തിലെ ശിവപുരം വിജ്ഞാനവാടി എന്നിവിടങ്ങളിലാണ് ഒഴിവുകളുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള 21-നും 45-നും മധ്യേ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 8,000 രൂപ ഓണറേറിയം അനുവദിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ സ്ഥിരതാമസക്കാരാക്കിയവർക്ക് മാത്രമേ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കൂ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ തൃശൂർ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-236-3381 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെട്ട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487-236-3381.

0: മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്റിനറി സർജൻ ഒരൊഴിവ്, ഡോഗ് കാച്ചർ വിത്ത് വാൻ ഒരൊഴിവ്, മൃഗപരിപാലകൻ നാലൊഴിവുകൾ, ഓപ്പറേഷൻ തിയേറ്റർ സഹായി ഒരു ഒഴിവ്, ശുചീകരണ സഹായി ഒരൊഴിവ്. ഈ തസ്തികകളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 29 ചാവക്കാട് നഗരസഭയിൽ നടത്തുന്ന അഭിമുഖത്തിൽ നേരിട്ട് ഹാജരാകണം. വെറ്റിനറി സർജൻ തസ്തികയിലേക്ക് രാവിലെ 10:30 യോഗ്യത WVS അംഗീകാരം, ABC ശസ്ത്രക്രിയയിൽ പ്രാവീണ്യം, വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ, WVS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ABC സെന്ററുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിയമനത്തിൽ മുൻഗണന ലഭിക്കും. ഡോഗ് കാച്ചർ വിത്ത് വാൻ തസ്തികയിലേക്ക് രാവിലെ 11:00, മൃഗപരിപാലകരുടെ ഒഴിവിലേക്ക് രാവിലെ 11:30 അഭിമുഖം നടത്തും. ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12:30. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-2361-216. നമ്പർ ആവർത്തിക്കാം, 0487-2361-216. വയോമിത്രം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ ഒഴിവ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി രണ്ടൊഴിവുകളാണുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിലിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ജൂലൈ 1 വൈകിട്ട് 5 ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8943354045. ആവർത്തിക്കാം, 8943354045. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജികർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനം കേൾക്കാം. തൃഷ്ണ എന്ന ചിത്രത്തിലെ ജാനകി പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025-1311-99.
1: ആരോഗ്യക്കുറിപ്പുകൾ. ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് പ്രകാരം കേരളീയ സ്ത്രീകളുടെ അമിതവണ്ണവും അമിത ഭാരവും. കേരളത്തിലെ സ്ത്രീകളിൽ പകുതിയോളം പേർക്ക് അമിതവണ്ണമോ അമിതഭാരമോ ഉണ്ടെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. കേരളത്തിലെ പ്രായപൂർത്തിയായ സ്ത്രീകളിൽ 46.7% പേർ അമിത ഭാരമുള്ളവരാണെന്ന് 6th ദേശീയ കുടുംബാരോഗ്യ സർവേ NFHS 6 വെളിപ്പെടുത്തുന്നു. 15 മുതൽ 49 വയസ്സുവരെ പ്രായപരിധിയിലുള്ള സ്ത്രീകളിലാണ് ആശങ്കാജനകമായ ഈ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷത്തിലെ 38.2% നിന്ന് ഇത് കുത്തനെയുള്ള വർധനവാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൂടാതെ ദേശീയ ശരാശരിയായ 30.7 വളരെ കൂടുതലാണ് ഇത്. സർവേ റിപ്പോർട്ട്

0: പ്രകാരം കേരളത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ അനുപാതം 20.7% ഉയർന്നിരിക്കുകയാണ്. ദേശീയ ശരാശരിയാകട്ടെ 12.9%. അനുബന്ധ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുവാനും ആരോഗ്യരംഗത്തെ ചെലവ് കൂടാനും ഇത് കാരണമാകും. നഗരപ്രദേശങ്ങളിൽ 48.3% സ്ത്രീകളാണ് അമിതഭാരമുള്ളവർ. ഗ്രാമപ്രദേശങ്ങളിൽ അത് 45.1%. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം എന്നിവയും വർദ്ധിക്കുന്നതായാണ് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമിതഭാരമുള്ള സ്ത്രീകളുടെ കണക്ക് കേരളത്തിലാണെന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഭക്ഷണരീതികളിലെ മാറ്റം, വർദ്ധിച്ച നഗരവൽക്കരണം, ഉദാസീനമായ ജീവിതശൈലി എന്നിവയാണ് ഈ വർദ്ധനവിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അമിതവണ്ണമുള്ളവരുടെ എണ്ണം കൂടുന്നത് ആരോഗ്യരംഗത്ത് നല്ല ലക്ഷണമല്ല എന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അമിതവണ്ണത്തെ ഒരു രോഗാവസ്ഥയായി കണ്ട് പരിഹരിക്കേണ്ടതുണ്ട്. പലതരം ആരോഗ്യ സങ്കീർണതകൾക്ക് ഇത് വഴിയൊരുക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകളിൽ അമിതവണ്ണത്തിന് പല കാരണങ്ങളുണ്ട്. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഗർഭധാരണം, പ്രസവം, ആർത്തവ വിരാമം, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നിവ സ്ത്രീകളിൽ അമിതഭാരത്തിനോ അമിതവണ്ണത്തിനോ കാരണമാകുന്ന ഘടകങ്ങളാണ്. കൂടാതെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, PCOS, തൈറോയിഡ് പ്രശ്നങ്ങൾ തുടങ്ങിയവയും വണ്ണം കൂടുന്നതിന് കാരണമാകുന്നു. ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് പ്രകാരം കേരളീയ സ്ത്രീകളുടെ അമിതവണ്ണവും അമിതഭാരവും. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ,
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ആകാശവാണി തൃശൂർ. അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
4: പ്രായോജകർ,
3: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
4: വിസിറ്റ് www.accountantsacademy.in.
5: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
6: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
7: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 6 ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്. ഉത്തരം, മുൻ ഭാരതീയ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനമായ December 23 ദേശവ്യാപകമായി കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 6 ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്. ഉത്തരം, മുൻ ഭാരതീയ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനമായ December 23 ദേശവ്യാപകമായി കിസാൻ ദിവസ് ആയി ആചരിക്കുന്നത്. ചിന്താവിഷയം, ഗുരുഭക്തിയാണ് ജ്ഞാനാഭിവൃദ്ധിയുടെ അസ്ഥിവാരം. കബീർദാസ്. ഗുരുഭക്തിയാണ് ജ്ഞാനാഭിവൃദ്ധിയുടെ അസ്ഥിവാരം. കബീർദാസ്.
8: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
3: പ്രായോജകർ, അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
9: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം,
3: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
11: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അറിയിപ്പ്,
12: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി

മന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

FM 101.3 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. രാവിലെ 11:00 കേൾക്കാം ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ആയുർവേദ ചര്യകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വൈകിട്ട് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം FM 101.1 മെഗാഹെർട്സിൽ.

0: Rework trade deal amid tariff changes as fresh talks begin after Modi-Trump G7 meet, notes the Asian Age. The Statesman reports about a record surge in Vaishno Devi pilgrims as the number crosses the 50 lakh mark well before the year reaches its halfway point. International Maritime Organization announces plan to evacuate vessels stuck in Persian Gulf due to the war in West Asia, writes the Hindu. And finally, The Economic Times writes about Gujarat government focusing on Ranshala to educate children of salt pan workers by converting unusable buses into classrooms equipped with smart TVs and TV connectivity dedicated to educational channels. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. BRICS nations call for stronger cooperation to address widening range of global security challenges, including terrorism and cyber threats. Prime Minister Narendra Modi gets condolence call from Qatar's Emir after 12 Indians killed in Ras Laffan gas plant blast. India strongly criticizes Pakistan's remarks over situation in POK, says Islamabad deflects attention away from its human rights abuses. India and United States open high-level trade talks in New Delhi to recalibrate proposed bilateral trade agreement. And in FIFA World Cup, Portugal thrash Uzbekistan 5-0. Match between England and Ghana draw goalless. For details of these stories and more, log on to our website www.newsonair.gov.in and News on EIR app. And with that, we end the morning news. Have a nice day.
2: Akashavani Thrissur. AIHMS Homeopathy Multi-Speciality Clinic, MG Road, Thrissur, Arogya Jeevitham.
3: Prayojagar, AIMS Homeopathy Clinic, Thrissur.
2: Phone 9387168444.
4: AIMS Homeopathy Multi-Speciality Clinics. Allergy, Mudikozhichil, Thookirogangal, Vandhyatha Thudangi 20-olam Speciality Clinicukal. Pragalbharaya Doctormar, German Aushadhangal.
2: Keralathil Udanilam Centerukal.
3: AIHMS Homeopathy Multi-Speciality Clinic, opposite Fashion Factory, MG Road, Thrissur.
2: Phone 9387168444.
5: ആരോഗ്യ ജീവിതം. ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും. സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു.
6: ഇന്ന് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വൈകുന്നേരം 7 മണി, ഒരു കുടുംബം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീൻമേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്. അമ്മ ഭക്ഷണം വിളമ്പുന്നു, അച്ഛൻ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട്, മകൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഹോംവർക്ക് കഴിഞ്ഞിരിക്കുകയാണ്, മകൾ അടുത്ത ദിവസം പരീക്ഷയ്ക്കായി പഠിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം കാണുന്നില്ല, സംഭാഷണം. അമ്മയുടെ കയ്യിൽ മൊബൈൽ, അച്ഛന്റെ കയ്യിൽ മൊബൈല്, മകന്റെ കയ്യിൽ ടാബ്, മകളുടെ മുന്നിൽ ലാപ്ടോപ്പ്. ഒരേ വീട്ടിൽ താമസിക്കുന്ന 4 ആളുകൾ, പക്ഷേ 4 വ്യത്യസ്ത ലോകങ്ങൾ. ഈ കാഴ്ച ഇന്ന് പല വീടുകളിലും കാണാം. ഒരു കാലത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു, അന്നത്തെ വിശേഷങ്ങൾ പറയുമായിരുന്നു, സ്കൂളിലെ തമാശകൾ പങ്കുവെക്കുമായിരുന്നു, അച്ഛൻ കഥ പറയുമായിരുന്നു, മുത്തശ്ശി പഴയ ഓർമ്മകൾ പറയുമായിരുന്നു. ഇന്ന് വിവരങ്ങൾ കൂടുതലാണ്, ബന്ധങ്ങൾ കുറവാണ്, കണക്ഷൻ ശക്തമാണ്, പക്ഷേ സംഭാഷണങ്ങളൊക്കെ ദുർബലമാണ്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇത് നമ്മൾ എല്ലാവരും ചേർന്ന് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് 40-50 വയസ്സ് കഴിഞ്ഞവരോട് ബാല്യകാലത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തായിരിക്കും? ഞങ്ങൾ മണ്ണിൽ കളിച്ചു, മഴയിൽ നനഞ്ഞു, സൈക്കിള് പഠിച്ചു, കൂട്ടുകാരുമായി വഴക്കിട്ടു, വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോഴേ വീട്ടിൽ കയറാറുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ബാല്യത്തിൽ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, പരാജയങ്ങൾ ഉണ്ടായിരുന്നു, അവയിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് മറ്റൊരു ലോകമാണ് ലഭിച്ചിരിക്കുന്നത്, അവരുടെ വിരൽത്തുമ്പില് ലോകം മുഴുവൻ ലഭ്യമാണ്, പക്ഷെ പലപ്പോഴും സ്വന്തം മനസ്സ് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കുറയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, സാങ്കേതിക വിദ്യയെ എതിർക്കുക എന്നല്ല എന്റെ ഉദ്ദേശം. കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിലും അറിവ് നേടുന്നതിലും സാങ്കേതിക വിദ്യക്ക് വലിയ പങ്കുണ്ട്. ഒരു കുട്ടിക്ക് ഇന്ന് ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ ക്ലാസ്സുകൾ കാണാം, പുതിയ ഭാഷകൾ പഠിക്കാം, സംഗീതം പഠിക്കാം, ശാസ്ത്ര പരീക്ഷണങ്ങൾ കാണാം. സാങ്കേതിക വിദ്യ അത്ഭുതകരമായ അവസരങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ ശക്തിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. തീ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും, അതേ തീ തന്നെ വീട് കത്തിക്കാനും കഴിയും. അതുപോലെ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, കുട്ടിയുടെ തലച്ചോറ് മുതിർന്ന

0: വളർന്നവരുടേതുപോലെ പൂർണ്ണമായി വളർന്നിട്ടില്ല. അത് വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനാൽ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഓരോ വീഡിയോയും ഓരോ ഗെയിമും ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ലൈക്കും തലച്ചോറിൽ ചെറിയൊരു ഉത്തേജനം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും തേടാൻ കുട്ടി ആഗ്രഹിക്കും. അതുകൊണ്ടാണ് പല കുട്ടികളും പറയുന്നത് ഇനി 5 മിനിറ്റ് മാത്രം. ആ 5 മിനിറ്റ് പലപ്പോഴും 1 മണിക്കൂറായി മാറുന്നു. ഇന്ന് പല മാതാപിതാക്കളും ഒരു പരാതി പറയുന്നു, ഡോക്ടർ പഠിക്കാൻ ഇരുന്നാല് 5 മിനിറ്റിനുള്ളിൽ എഴുന്നേൽക്കും, ഒരു പേജ് വായിക്കാൻ പോലും ക്ഷമയില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് നിരന്തരമായ സ്ക്രീന് കാണാനുള്ള ആ ഒരു ടെൻഡൻസി, സ്ക്രീൻ ഉത്തേജനം എന്ന് പറയും. ഒരു റീലിന് ശരാശരി 15 മുതൽ 30 സെക്കൻഡ് മാത്രമാണ്. അടുത്ത വീഡിയോ, വീണ്ടും അടുത്ത വീഡിയോ, ഇങ്ങനെ തലച്ചോറ് സ്ഥിരമായി പുതുമ തേടാൻ പഠിക്കുകയാണ്. അതിനുശേഷം പുസ്തകം തുറക്കുമ്പോൾ അത് ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ലോകമായിട്ട് കുട്ടികൾക്ക് തോന്നും. അതുകൊണ്ട് പഠനം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്താം. ഇന്ന് രാത്രി വീട്ടിൽ പോയി നിങ്ങളുടെ കുട്ടിയെ 5 മിനിറ്റ് ഒന്ന് നിരീക്ഷിക്കാം. അവൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവന്റെ മുഖഭാവം ശ്രദ്ധിക്കാം. അവൻ ആസ്വദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വെറും സ്ക്രോൾ ചെയ്യുകയാണോ ചെയ്യുന്നത്? അത് കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടോ, അല്ലെങ്കിൽ പതിവ് ഒരു ഹാബിറ്റ് ആയതുകൊണ്ടാണോ അതിങ്ങനെ തുടരുന്നത്? ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം എല്ലാ സ്ക്രീൻ ഉപയോഗവും ഒരുപോലെയല്ല. പഠനത്തിനായി ഉപയോഗിക്കുന്നത് ഒരു കാര്യം, ബോധമില്ലാതെ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയോ? സമയമല്ല, ബന്ധങ്ങളാണ്. ഒരു കുട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹപൂർവമായ ശ്രദ്ധയാണ്. അമ്മയുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയുന്ന സമയം, അച്ഛനോടൊപ്പം നടക്കാൻ കഴിയുന്ന സമയം, മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ കഴിയുന്ന സമയം, ഇവയാണ് കുട്ടിയുടെ മാനസികാരോഗ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ. പക്ഷേ ഇന്ന് പല വീടുകളിലും എല്ലാവരും തിരക്കിലാണ്. കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്, പുതിയ പുതിയ ഗാഡ്ജറ്റുകൾ ലഭിക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ ശ്രദ്ധ ലഭിക്കുന്നില്ല. ഒരു കുട്ടി പലപ്പോഴും പറയാത്ത ഒരു വാചകമുണ്ട്, അമ്മ എനിക്ക് നിങ്ങളുടെ സമയം വേണം, അമ്മ എൻ്റെ കൂടെ ഇരിക്കണം, അച്ഛാ എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. സ്ക്രീനുകള് കുട്ടികളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ചില കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കുന്നത്? ഗെയിമിങ് എപ്പോഴാണ് വിനോദത്തിൽ നിന്ന് ആശ്രയമായിട്ട് ഒരു അഡിക്ഷനായിട്ട് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? ഉറക്കവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
1: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
0: പല മാതാപിതാക്കളും പറയുന്ന ഒരു വാചകമുണ്ട്, ഡോക്ടർ എന്റെ കുട്ടി വീട്ടിലുണ്ട് പക്ഷെ ഞങ്ങളോടൊപ്പം ഇല്ല. ഈ വാചകത്തിന് പിന്നിൽ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇന്ന് പല കുട്ടികളും ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ഓൺലൈൻ ലോകത്തിലാണ് നടക്കുന്നത്. ഒരു കാലത്ത് കുട്ടികൾ സ്വന്തം വളർച്ചയെ സ്വന്തം അനുഭവങ്ങളിലൂടെ അളന്നിരുന്നു. ഇന്ന് പല കുട്ടികളും സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ ചിത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യണം. സോഷ്യൽ മീഡിയ കമ്പാരിസൺ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചിത്രം, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, യൂട്യൂബിലൊരു വീഡിയോ, എല്ലാം മനോഹരമായി തോന്നുന്നു. ആരും അവരുടെ കരച്ചിൽ പോസ്റ്റ് ചെയ്യണില്ല, പരാജയങ്ങൾ പോസ്റ്റ് ചെയ്യണില്ല, സംഘർഷങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു കുട്ടി അത് മനസ്സിലാകണമെന്നുമില്ല. അവൻ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രമാണ്. ഒരു 14-കാരി പെൺകുട്ടി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഡോക്ടർ എനിക്ക് ഒന്നിനും കഴിവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അവളുടെ പഠനം മോശമില്ല, നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്, നല്ല കുടുംബമുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, പക്ഷേ ദിവസവും മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുകയാണ്. അവിടെ അവള് കാണുന്നത് കൂടുതൽ സുന്ദരരായ ആളുകള്, കൂടുതൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാര്, കൂടുതൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെയും അറിയാതെ തന്നെ അവള് സ്വയം ചെറുതായി കാണാൻ തുടങ്ങി. അവളുടെ ജീവിതം മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു മറഞ്ഞിരിക്കുന്ന അപകടം. പരീക്ഷയുടെ മാർക്കായിരുന്നു പ്രധാനപ്പെട്ടത് ഒരു കാലത്ത്. ഇന്ന് ചില കുട്ടികൾക്ക് ലൈക്കുകളും വ്യൂസുമാണ് പ്രധാനപ്പെട്ടത്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, 5 മിനിറ്റിനുള്ള ലൈക്ക് വന്നില്ല, ഉടനെ ഫോൺ വീണ്ടും പരിശോധിക്കും, വീണ്ടും പരിശോധിക്കും, അത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അംഗീകാരം തേടുന്ന മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവമാണ്.

പക്ഷേ കുട്ടിയുടെ ആത്മവിശ്വാസം മുഴുവൻ പുറം ലോകത്തിന്റെ പ്രതികരണങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് പ്രശ്നം. പലപ്പോഴും നമുക്ക് തോന്നും ഇത്രയും സുഹൃത്തുക്കൾ ഓൺലൈനിൽ ഉണ്ടല്ലോ, പക്ഷേ ഗവേഷണങ്ങൾ കാണിക്കുന്നത് മറ്റൊന്നാണ്. ഡിജിറ്റൽ ബന്ധങ്ങൾ വർദ്ധിക്കുമ്പോഴും ചില കുട്ടികൾക്ക് ഏകാന്തത വർദ്ധിക്കുകയാണ്. കാരണം ഒരു ഹൃദയസ്പർശിയായ സംഭാഷണത്തിന് പകരം ഒരു ഇമോജി മതിയാകണമെന്നില്ല, ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ സാന്നിധ്യത്തിന് പകരം ഒരു ലൈക്ക് മതിയാകില്ല, ഒരു അമ്മയുടെ ആലിംഗനത്തിന് പകരം ഒരു മെസ്സേജ് മതിയാകില്ല. ഇനി അടുത്തതായി പറയാൻ പോകുന്ന കാര്യം ഗെയിമിങ്. അതൊരു വിനോദമാണോ ആശ്രയമാണോ? ആദ്യം ഒരു കാര്യം വ്യക്തമാക്കട്ടെ, എല്ലാ ഗെയിമുകളും ദോഷകരമല്ല. പല ഗെയിമുകളും കുട്ടികളുടെ ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാം. പക്ഷേ ജീവിതത്തിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് പ്രശ്നം ആരംഭിക്കുക. ഒരു കുട്ടിയെ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പൊ കുട്ടി പറയാണ് ഒരു മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, അമ്മ വീണ്ടും വിളിക്കണു. അപ്പൊ പറയുന്നു കുട്ടി ഒരു മിനിറ്റ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടി വരില്ല, ഗെയിം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഗെയിമിന്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു രൂപകൽപ്പന തന്നെ അങ്ങനെയാണ്, കുട്ടിയെ തുടർച്ചയായി പിടിച്ചു നിർത്തുന്ന രീതിയിലാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പുകളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. കുട്ടി ഭക്ഷണം ഒഴിവാക്കുന്നുണ്ടോ? ഉറക്കം കുറയുന്നുണ്ടോ? പഠനത്തിൽ താല്പര്യം നഷ്ടപ്പെടുന്നുണ്ടോ? പുറത്തുപോയി കളിക്കുന്നത് അവർ നിർത്തിയോ? കുടുംബമായിട്ട് സമയം ചെലവഴിക്കുന്നില്ലേ? ഗെയിം നിർത്താൻ പറഞ്ഞാല് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടോ? ഇതെല്ലാം ഉണ്ടെങ്കിൽ മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം, ഉറക്കം. എന്തുകൊണ്ടാണ് ഉറക്കം പ്രധാനം? കുട്ടി ഉറങ്ങുമ്പോൾ തലച്ചോറ് വിശ്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് പഠിച്ച കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു, ഓർമ്മകൾ ഉറപ്പിക്കുന്നു, വികാരങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യുന്നു, അടുത്ത ദിവസത്തേക്കുള്ള ഒരു എനർജി തയ്യാറാക്കുന്നു. രാത്രി 10 മണിക്ക് ഉറങ്ങേണ്ട കുട്ടി 11 മണി വരെ മൊബൈൽ ഉപയോഗിക്കുകയാണ്, ചിലപ്പോൾ 12 മണി വരെ, ചിലപ്പോൾ അതിലും കൂടും. അടുത്ത ദിവസം രാവിലെ ക്ഷീണം, സ്കൂളിൽ ഉറക്കം, ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തി കുറയുക, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക, ഭയങ്കര അസഹിഷ്ണുത, ഇംപേഷ്യൻസ് കാണിക്കാം, ഇവയെല്ലാം സംഭവിക്കാം. ഇനി ഒരു ലളിതമായ നിയമം നമുക്ക് വീട്ടില് പറയാം. വീട്ടിൽ ഈ ഒരു നിയമം ഉണ്ടാക്കാം, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ക്രീൻ ഇല്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ പിന്നീട് വലിയ മാറ്റങ്ങൾ കാണാം. ഇനി അടുത്ത ഒരു വിഷയം സൈബർ ബുള്ളിയിങ് ആണ്. മുൻപ് കളിയാക്കലെല്ലാം സ്കൂളിന്റെ മുറ്റത്ത് അവസാനിക്കുമായിരുന്നു, ഇന്ന് അത് കുട്ടിയുടെ കിടപ്പുമുറിയിലേക്ക് എത്തുകയാണ്. ഒരു മോശം കമന്റ്, ഒരു പരിഹാസ വീഡിയോ, ഒരു വ്യാജ അക്കൗണ്ട്, ഒരു അപമാനകരമായ സന്ദേശം, ഇവയെല്ലാം കുട്ടിയുടെ മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിക്കാം. പല കുട്ടികളും മാതാപിതാക്കളോട് പറയില്ല, കാരണം അമ്മ വിഷമിക്കും, അച്ഛൻ ഫോൺ എടുത്തു കളയും, ആരും എന്നെ മനസ്സിലാക്കില്ല എന്ന് അവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടിയുടെ സുഹൃത്താവണം, വിധികർത്താവ് ആവരുത്. കുട്ടികൾ ഇന്ന് സാങ്കേതിക വിദ്യയെ കുറിച്ച് കുട്ടികളെ നമ്മൾക്ക് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് അവർ നമ്മളെക്കാളും വേഗത്തിൽ പഠിക്കും. പക്ഷേ അവർ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, പരാജയങ്ങൾ നേരിടുന്നത് എങ്ങനെ, ബന്ധങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെ, അവരുടെ ആത്മവിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം, സ്വന്തം മൂല്യം എങ്ങനെ തിരിച്ചറിയാം, ഇതൊക്കെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ കഴിവ്. ഈ കഴിവുകളാണ് നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു ദിവസം ഒരമ്മ ക്ലിനിക്കിൽ വന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ മറക്കില്ല. ഡോക്ടർ, എൻ്റെ മകൻ മുമ്പ് വളരെ സന്തോഷവാനായിരുന്നു, ഇപ്പോൾ എന്തോ അവനാകെ മാറിയിരിക്കുന്നു, പഠിക്കാനിരിക്കും പക്ഷെ ശ്രദ്ധിക്കില്ല, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് കുറവാണ്, മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും. ഈ ഒന്നുമില്ല എന്ന വാക്കിന് പിന്നില് പലപ്പോഴും ഒരുപാട് വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മൾ പലതും കരുതുന്നത് കുട്ടികൾക്ക് ഉത്കണ്ഠ ഇല്ല എന്നാണ്, പക്ഷെ യാഥാർത്ഥ്യം അതല്ല. എന്തിനെ കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്? പരീക്ഷകള്, മാർക്കുകള്, മാതാപിതാക്കളുടെ പ്രതീക്ഷകള്, സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങള്, ശരീര സൗന്ദര്യം, സോഷ്യൽ മീഡിയ, ഭാവി, മത്സരങ്ങള്. ചിലപ്പോൾ ഒരു കുട്ടിക്ക് താൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പോലും വ്യക്തമാകണമെന്നില്ല. പരീക്ഷാഭയം കേരളത്തിലെ മിക്ക വീടുകളിലും പരിചിതമായ ഒരു കാഴ്ചയാണ്. ചിലപ്പോൾ മുഴുവൻ കുടുംബവും പരീക്ഷ എഴുതുന്നത് പോലെ തോന്നും. ചില കുട്ടികൾ പറയും എനിക്കെല്ലാം മറന്നു പോകുന്നുണ്ടോ എന്നൊരു പേടി. ഞാൻ തോറ്റാൽ എന്ത് ചെയ്യും? എല്ലാവരും എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? പലതരത്തിലുള്ള ശാരീരികമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാവും. ചിലപ്പോഴും മാതാപിതാക്കൾ വിചാരിക്കുന്ന ഒരു നാടകമാണെന്ന്, പക്ഷെ കുട്ടിക്ക് അത് യഥാർത്ഥ ബുദ്ധിമുട്ടാണ്. മാർക്കിനേക്കാൾ വിലപ്പെട്ടത് എന്താണ്? ഒരു കുട്ടിയുടെ ജീവിതത്തില് പരീക്ഷ പ്രധാനമാണ്, പക്ഷെ പരീക്ഷ ജീവിതമല്ല, മാർക്ക് പ്രധാനമാണ്. പക്ഷെ മാർക്ക് കുട്ടിയുടെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. ഒരു പരീക്ഷയിൽ ലഭിച്ച സംഖ്യയേക്കാൾ വലുതാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം. ഇത് കുട്ടികൾ കേൾക്കേണ്ടതുപോലെ തന്നെ മാതാപിതാക്കളും കേൾക്കണം. താരതമ്യപ്പെടുത്തുക എന്നത് ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ ശത്രുവാണ്. ഒരു വാചകം

0: നമുക്ക് പല വീടുകളിലും കേൾക്കാൻ കഴിയും. അവളെ നോക്ക് എത്ര നന്നായി പഠിക്കുന്നു, അവൻ എത്ര മാർക്കുണ്ട്, നീ എന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല. ഈ വാചകങ്ങൾ പ്രോത്സാഹനമായി നമ്മൾ പറയുന്നതാവാം, പക്ഷേ കുട്ടിയുടെ മനസ്സിൽ അത് മറ്റൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഞാൻ കഴിവ് കുറവുള്ളവളാണ്. ഈ തോന്നല് വളർന്നാല് ആത്മവിശ്വാസം കുറയും. പല മാതാപിതാക്കളും പറയുന്ന മറ്റൊരു പ്രശ്നം, രാവിലെ എഴുന്നേറ്റാല് സ്കൂളിൽ പോകാൻ തയ്യാറാകില്ല എന്നാണ്. കരയാണ്, വയറുവേദന, തലവേദന, ഇത് എല്ലായ്പ്പോഴും അലസത കൊണ്ടാകണമെന്നില്ല. ഇതാണ് പലപ്പോഴും കുട്ടികളുടെ ഉത്കണ്ഠ, ഭയം. അതുപോലെ സ്കൂളിലെ പല കുട്ടികളുടെ ഭാഗത്തുനിന്നോ ഉള്ള ബുള്ളിയും, കളിയാക്കലുകള്, പഠന ബുദ്ധിമുട്ടുകള്, അതുപോലെ സാമൂഹികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇതുകൊണ്ടെല്ലാം ആയിരിക്കാം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, കുട്ടികൾക്ക് പലപ്പോഴും സ്വന്തം വികാരങ്ങൾ വാക്കുകളിലൂടെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സ് ചിലപ്പോൾ ശരീരത്തിലൂടെ സംസാരിക്കും, വയറുവേദനയിലൂടെ, തലവേദനയിലൂടെ, മറ്റ് പല ലക്ഷണങ്ങളിലൂടെ. ഒരു കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ചിലപ്പോൾ വിഷമുള്ള കുട്ടി ഭയങ്കര സൈലന്റ് ആവും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കും, ചിലപ്പോൾ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കും. അതുകൊണ്ട് പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പുകൾ എന്താണെന്ന് പറയാം. പഠനത്തിൽ പെട്ടെന്നുള്ള ഒരു കുറവ്, ഒരു ഇടിവ്, ഉറക്കത്തിൽ മാറ്റങ്ങൾ വരിക, ഭക്ഷണത്തിൽ അവർ കഴിക്കുന്ന ആഹാരത്തിൽ മാറ്റങ്ങൾ വരിക, സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക, അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുക, നിരാശ, ആത്മവിശ്വാസക്കുറവ്, സ്ഥിരമായിട്ട് അവര് താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങളിൽ താല്പര്യം കുറയുക, ഇതെല്ലാം വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്.
1: ഡിജിറ്റൽ യുഗവും കുട്ടികളുടെ മാനസികാരോഗ്യവും. സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിച്ചതിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ ആരോഗ്യജീവിതത്തിൽ കേൾക്കാം.
2: ആരോഗ്യജീവിതം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇയൻ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യജീവിതം സമർപ്പിച്ചത്
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
6: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് ബോംബെ രവി.

0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം പി ശ്രീനിവാസ് ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം കേൾക്കാം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇന്നർ ഷോപ്പി, MG Road, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
5: കൂടും തേടേ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. MD രാജേന്ദ്രന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
0: ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും സുപ്രഭാതം. ജീവിതത്തിൽ ഓർത്തിരിക്കാൻ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ദിവസമാകട്ടെ ഇത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ മനക്കരുത്തോടെ അതിനെയെല്ലാം തരണം ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും. നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗാനതരംഗിണി ആരംഭിക്കാം. നിങ്ങളോടൊപ്പം ഞാൻ അശ്വതി. പ്രിയ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04872323571. മറ്റൊരു നമ്പർ 04872323572. ഇന്നത്തെ ആദ്യത്തെ കോളർ വിളിക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാ
2: സംസാരിക്കുന്നത്?
0: നമസ്കാരം. ആഹാ, പാലക്കാട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
2: മഴ വളരെ കുറവാണ്, ഡാമില് വെള്ളമില്ല. പലമ്പുഴ ഡാമില് വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളത്തിന് വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്.
0: ആഹാ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ.
2: അതെ അതെ, കുടിവെള്ളം മുട്ടുവെന്നുള്ള ഒരു പരിസ്ഥിതിയും കൂടെ വന്നിരിക്കുകയാണ്. മാരപ്പള്ളി വാഴച്ചാലിലും അതുമാതിരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് റേഡിയോ കേൾക്കാറുണ്ട്. ഞാനൊരു 5:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ റേഡിയോ വെക്കുന്ന സ്വഭാവമുള്ള ആളാണ്. പിന്നെ 10 മണിക്ക് 11 മണിക്കൊക്കെ ഓഫ് ചെയ്യുള്ളൂ. ഞാനും ഭാര്യയും രണ്ടുപേരാണുള്ളത്. ഞാനൊരു റിട്ടയർഡ് കേരള സംസ്ഥാന പെൻഷനറാണ്. 88 വയസ്സ് നടപ്പില്. പിന്നെ 13 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസറിന് 2 മേജർ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസർ സർവൈവർ ആണ്.
0: ഏത് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്?
2: ഞാന് PWD സർവീസിലായിരുന്നു.
0: ഇപ്പൊ അങ്ങനെ വിശ്രമ ജീവിതം, ഒരുപാട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്.
2: 32 വർഷം സർവീസ് ചെയ്തു, 33 വർഷം പെൻഷനറായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
0: ഭാര്യയുടെ പേരെന്താ?
2: ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് വയോജനങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുറന്നിരിക്കുന്നു പറയുന്നു കേട്ടു റേഡിയോയില്. അതിന്റെ വിശദമായ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്

0: കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ഉടനെ തന്നെ അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു.
1: അങ്ങനെയുള്ള സ്കീമും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ തീർച്ചയായിട്ടും അറിയും.
0: ഓക്കെ ഓക്കെ, എല്ലാം അറിഞ്ഞിരിക്കും. പിന്നെ സ്റ്റേഷനിലുള്ള എല്ലാവർക്കും എന്റെ ഭാര്യയുടെയും സ്നേഹാന്വേഷണങ്ങൾ പറയണം.
1: ഭാര്യയുടെ പേരൊന്ന് പറയോ?
0: ഭാര്യയുടെ പേര് ഭക്തവത്സല.
1: ആഹാ, നല്ല പേരാണല്ലോ.
0: അതിപ്പോ ഭാര്യ വീട്ടിലുള്ളതൊക്കെ, ഭാര്യയുടെ അച്ഛന്റെ പേര് സുശീല വിലോചനൻ.
1: ആഹാ,
0: പിന്നെ അമ്മയുടെ പേര്, അമ്മയുടെ പേര് പിന്നെ വാമലോചന.
1: ആഹാ, എല്ലാവരുടെയും നല്ല വ്യത്യസ്തമായ പേരുകളാണല്ലോ അവരുടെ വീട്ടില്.
0: പേരാണ്
1: മക്കളൊക്കെ?
0: മക്കള് ഒരു ഒരു പെൺകുട്ടിയാണുള്ളത്. അവളെ വിവാഹമൊക്കെ ചെയ്തു. അവര് മറ്റേ മരുമാൻ ഡി ഐ ജി ആയിട്ട് റിട്ടയർ ചെയ്താണ് ബി എസ് എഫില്. അത് അതിർത്തിരക്ഷാ സേനയില്. അവള് മറ്റേ അതിർത്തിരക്ഷാ സേനയിലാണെങ്കിലും കൂടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എം എസ് സി ബി എഡ് ആണ് മാത്തമാറ്റിക്സ്. അതെ, ഒരു മറ്റേ റിട്ടയർഡ് പിന്നെ അധ്യാപകനായിരുന്നു. അപ്പുകുട്ടൻ മാസ്റ്റർ എന്നാ പേര്. നമ്മളുടെ ടി എൻ ശേഷനെയും പിന്നെ മെട്രോമാൻ ശ്രീധരനെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതെ,
1: ഓക്കെ. അപ്പൊ എന്തായാലും
0: പഠിക്കാൻ എനിക്ക് തുടർന്ന് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു മദ്രാസ് ഗവൺമെന്റിന്റെ, ഇതിലേ തമിഴ്നാട് ഗവൺമെന്റ്. തുടർന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. എന്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു ഛർദിയുടെ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വന്ന് കഴുത്തിന്റെ മുകളിൽ 9 സ്ഥലത്ത് വലിയ കുരു, ചോരക്കുരു വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു 1.5 വയസ്സിലാകുമ്പോൾ. അങ്ങനെ ഒരു കഷ്ടം പിടിച്ച ഒരു ജീവിതമായിരുന്നു. പ്രോബ്ലം ചൈൽഡ്, പ്രോബ്ലം ഹസ്ബൻഡ്, പ്രോബ്ലം ഫാദർ, പ്രോബ്ലം ഹാൻഡ് ഗ്രാൻഡ് ഫാദർ, ഇങ്ങനെയൊക്കെയാണ്.
1: പക്ഷെ അങ്ങനെ അസുഖങ്ങൾ എന്തൊക്കെ വന്നാലും നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുമ്പോ.
0: തീർച്ചയായിട്ടും
1: അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം തോന്നുന്നു. മറ്റതൊക്കെ പരീക്ഷിക്കാനായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് പരീക്ഷണങ്ങളാണ് ജീവിതത്തിലുള്ളത്. അതിനൊക്കെ തരണം ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നു.
0: അതെ, ഞാന് പറയാറുള്ള വിളിക്കുന്ന സമയത്ത് ഇതൊന്നും കേട്ടിട്ട് ഇതാക്കാത്ത കാരണം കഴുത്തിന്റെ മുകളില് 140% കഴുത്തിന് താഴെ 40% ഉള്ളൂ എന്നുള്ളതാണ്. നടക്കാനൊക്കെ പ്രയാസമാണ്. പിന്നെ ആഹാരം കഴിക്കുന്നതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങളാണ്. വൻകുടലിന്റെ അവസാനത്തെ മൂന്നിലൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ബാഗ് വെച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അതിനെ ബാഗിനെ ദിവസേന മാറ്റണം.
1: നമുക്കങ്ങനെ കൊറേ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും എനിക്ക് ഈ സംസാരത്തിലെ ആ ഒരു എനർജി, ആ ഒരു സന്തോഷം തോന്നുന്നുണ്ട് സംസാരം കേൾക്കുമ്പോ.
0: അതായത് ഞാൻ എന്റെ ദിവസം കഴിഞ്ഞുകൂടുന്നത് തന്നെ ഇതുമാതിരിയുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടും കൊറേ നേരം റേഡിയോ കേട്ടിട്ടും കൊറേ ടി വി കേട്ടിട്ടും. കണ്ണിന് കാഴ്ചയൊക്കെ കുറവാണ്, അപ്പൊ ടി വിയിൽ നോക്കാനൊന്നും പറ്റില്ല. അതിന്റെ സൗണ്ട് കേട്ട് ന്യൂസ് കേട്ടിരിക്കും. അങ്ങനെയാണ് എന്റെ ജീവിതം ദിവസേന തള്ളി മാറ്റുന്നത്.
1: അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് നിന്നുള്ള ഈ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതില് സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ഒരു മാതൃകയാണ് നിങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ കേട്ടോ. ഏത് പാട്ടാ എന്ന് കേൾക്കേണ്ടത്? അപ്പൊ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തീർച്ചയായിട്ടും വെച്ചു തരാം. ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ഇരിക്കണം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു. എല്ലാവരോടും സ്നേഹാന്വേഷണങ്ങൾ, ഭാര്യയുടെയും എന്റെയും പ്രത്യേക അന്വേഷണങ്ങൾ.
1: ഒരുപാട് സന്തോഷമുണ്ട്. തിരിച്ചു അന്വേഷണം പറയണം, ഭാര്യയോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പോ പാലക്കാട് നിന്നും സുഭാഷ് ചന്ദ്രനാണ് നമ്മളുമായിട്ട് സംസാരിച്ചത് അല്ലേ. ഇനി അദ്ദേഹം ആവശ്യപ്പെട്ടത് ചിത്രചേച്ചി പാടിയ ഒരു ഗാനം എന്നാണ് പറഞ്ഞത്. നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗാനം തന്നെ കേൾക്കാം. ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ്

0: सचिव रोड चावगाड़।
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഗാനതരംഗിണിയിൽ ഇതാ അടുത്തൊരു കോളർ വിളിക്കുന്നുണ്ട്. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാ സംസാരിക്കണേ?
4: ജിനീഷ് കുമാറാണ്.
3: ആഹാ, മുൻപും വിളിച്ചിട്ടുണ്ടല്ലേ?
4: മുമ്പ് 3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ട്.
3: ആ പിന്നെ ആകാശവാണിയില് മറ്റു പരിപാടികളിലേക്കും ഇതുപോലെ വിളിക്കാറുണ്ടോ? കത്തെഴുതാറൊക്കെ ഉണ്ടോ?
4: ആ കത്തെഴുതാറുണ്ട്. പ്രിയത്തിലേക്കൊക്കെ കത്തെഴുതാ.

0: സംസാരിക്കണേ?
1: ഹലോ, ആര് വരുന്നു? ജിനീഷ് കുമാറാണ്.
0: ആഹാ, മുൻപും വിളിച്ചിട്ടുണ്ടല്ലേ?
1: മുമ്പ് 3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: ആ, പിന്നെ ആകാശവാണിയില് മറ്റു പരിപാടികളിലേക്കും ഇതുപോലെ വിളിക്കാറുണ്ടോ? കത്തെഴുതാറൊക്കെ ഉണ്ടോ?
1: ആ, കത്തെഴുതാറുണ്ട്. പ്രിയത്തിലേക്കൊക്കെ കത്തെഴുതാറുണ്ട്. ചില കത്തുകളൊന്നും വായിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല.
0: ആ, അതിങ്ങനെ നമ്മള് ഒരുപാട് കത്തുകളും ഒരുപാട് കോളുകളും ആവുമ്പോ എടുക്കുന്നതില് വരുന്നതാണ്. മാറി മാറി എടുക്കുകയല്ലേ, അതുകൊണ്ടാണ്. എന്താ ചെയ്യുന്നേ ജിനീഷ്?
1: ഞാൻ മദ്രാസ് ഹോട്ടലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കയാണ്. പിന്നെ അമ്മക്ക് തീരെ സൗകര്യം കാരണം കൊണ്ട് പിന്നെ എവിടേക്കും പോവാൻ പറ്റാത്ത അവസ്ഥയായി. അതാണ്.
0: വീട്ടില് പിന്നെ ആരൊക്കെയാണുള്ളത്?
1: വീട്ടില് ഞാനും അമ്മയും മാത്രേ ഉള്ളൂ.
0: ആ, അപ്പൊ അമ്മക്ക് കൂട്ട് വേണല്ലേ?
1: അതെ അതെ, അമ്മ ഇവിടെ ഒറ്റയ്ക്ക് കഴിക്കിട്ട് പിന്നെ എവിടേക്കും പോവാൻ പറ്റില്ല. അമ്മ കൊറേശ്ശെ കിടപ്പിലാണ്. അത് കാരണം കൊണ്ട്
0: ഓ. ആകാശവാണി എപ്പോഴും കേൾക്കാറുണ്ടോ?
1: ആകാശവാണി എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല പരിപാടികളാണ്.
0: ആഹാ, ഏത് പരിപാടികള്? എത്തരത്തിലുള്ള പരിപാടികളോടാ താല്പര്യം കൂടുതല്?
1: എനിക്ക് മറ്റേ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. ഞാന് എല്ലാ നേരത്തും പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കും.
0: പാട്ടുകള് പാടുവോ? കേൾക്കല് മാത്രമേ ഉള്ളൂ.
1: പാട്ടുകള് പാടുകയും കുഴപ്പമൊന്നുമില്ല.
0: എന്നാ നമുക്കൊരു 2 വരി പാട്ട് കേട്ടാലോ? പാടിക്കോളൂ.

കുടമണിയാക്കുന്നോരെന്നെമരസോ കുഴലായി തീർന്നുവല്ലോ, ഒന്നോടെ കുഴലായി തീർന്നുവല്ലോ. ഗുരുവായൂരം വലം ശ്രീവയിൽ നിന്നും അവിടുത്തെ സംഘം.

0: നല്ല രസമായിട്ട് പാട്ട് പാടിയല്ലോ. എപ്പോഴും പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട്.
1: ഞാൻ അമ്പലത്തിലൊക്കെ പാടാൻ പോകാറുള്ളതാണ്.
0: ആഹാ, ഒരു ഗായകൻ തന്നെയാണപ്പോ.
1: അതെ അതെ, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക്.
0: എപ്പോഴും ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കില്ലേ.
1: പാടി പാടിയിട്ട് പിന്നെ എനിക്കത് പരിചയമായി.
0: എല്ലാ പാട്ടുകളും, എല്ലാ കാലഘട്ടത്തിലെ പാട്ടുകളും ഇഷ്ടമാണോ?
1: എല്ലാ കാലഘട്ടത്തിലെ പാട്ടുകളും ഇഷ്ടമാണ്. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെ ഇഷ്ടമാണ്.
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് ഗാനതരംഗിണിയില്?
1: ഇന്ന് മറ്റേ അമ്മയ്ക്കൊരു പൊന്നും കൂടം എന്നുള്ള പാട്ടില്ല,
0: അമ്മയ്ക്കൊരു പൊന്നും കൂടം ഉത്സവമേളം എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ?
1: ചിത്രയും
0: സുജാത പാടിയ പാട്ടാണ് അമ്മയ്ക്കൊരു പൊന്നും കൂടം ഉത്സവമേളം എന്ന് പറഞ്ഞ ചിത്രത്തിലെ. അപ്പോ ആ പാട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ എന്റെ ചെറിയമ്മയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ചെറിയമ്മയുടെ മകനുണ്ട് മറ്റേ സുനിൽ കുമാർ, സുജിത്ത്, പിന്നെ സുമാദേവി, എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെക്കാം അല്ലേ.
1: പിന്നെ ഇവിടെ കടയിൽ വർക്ക് ചെയ്യേണ്ട ഒരു രാജേട്ടൻ, പിന്നെ എന്റെ തൊട്ടടുത്ത വീട്ടിലത്തെ ഉണ്ണിയേട്ടനും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ജിനീഷ് വെക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അല്ലേ. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. ഇനി വീണ്ടും വിളിക്കണം കേട്ടോ പിന്നീട്.
1: ശരി, ആയിക്കോട്ടെ.
0: അപ്പൊ നമുക്ക് കേൾക്കാം ആ മനോഹര ഗാനം, ഉത്സവമേളം എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് മോഹൻ സിതാര.

0: ഇതാ നമുക്ക് അടുത്തൊരു കോളർ വിളിക്കുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ കുന്നംകുളം അടുത്ത് അഗതിയൂര് എന്നാണ്, സുരേഷ് എന്നാണ് പേര്. അക്കിക്കാവടുത്ത് അഗതിയൂര് ആണ് ശരിക്കും സ്ഥലം.
0: സ്ഥലം ഓ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ല, മുന്നേ വിളിച്ചിന്റെ കിട്ടിയിട്ടില്ല, രണ്ടു പ്രാവശ്യം ഇതേപോലെ ഒരു മണിക്കൂറൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല.
0: ഓ, അപ്പൊ അങ്ങനെ നമ്മള് ഒരുപാട് ശ്രമിച്ചിട്ട് ഇന്നാണ് ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ?
1: അന്നാണ് കോള് കിട്ടിയിട്ടുള്ളൂ.
0: ആ, അപ്പൊ ഒരുപാട് സന്തോഷം.

0: നമ്മുടെ ഒരു ശ്രോതാവിനെ ആദ്യമായിട്ട് നേരിട്ട് വിളിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നതിലുള്ള ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കേൾക്കാറുണ്ടോ ആകാശവാണി എപ്പോഴും?
1: കേൾക്കാറുണ്ട്, അമ്മയ്ക്ക് വേണ്ടിട്ടാണ് വിളിക്കണത്. അമ്മ ആകാശവാണി സ്ഥിരം അതാണ്, ലെറ്റർ എഴുതാറുണ്ട്.
0: അമ്മയുണ്ടോ അടുത്ത്?
1: അമ്മ അടുത്തുണ്ട്.
0: എന്നാ ഫോണൊന്ന് കൊടുക്കൂ അമ്മയ്ക്ക്.
1: ശരി, കൊടുക്കാം.
2: ഹലോ
0: ഹലോ,
2: ഞങ്ങളുടെ അടുത്ത അമ്മത്തെ ഈ ഇതുണ്ടായി, സപ്താഹുണ്ടായി. അപ്പൊ അതിന്റെ വെച്ചില്ലായി, ഒരു മാസം എഴുത്ത് എഴുതിട്ട് കണ്ടിട്ടും എന്താ എല്ലാവരും കേൾക്കലും കേട്ടിട്ടോ. അത് എറണാകുളത്തുള്ള തിന്മയം ചേർത്തൊരു ഇതാണ് പാട്ട്, നാലും താഴും കുട്ടി വായനക്കും തരണ്ടേ. അപ്പൊ അതൊക്കെ വെച്ച് എഴുതിയില്ലേ, പാട്ടൊന്നും അതൊന്നും വായിച്ചില്ല.
0: ഞാനിന്ന് ഒരുപാട് കത്തുകൾ വരുന്നോണ്ട് നമ്മള് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാതെ പോയതായിരിക്കും. സാരില്ല, വിഷമിക്കണ്ട, ഇനി വീണ്ടും എഴുതും കേട്ടോ.
2: ഓർമ്മ വേണ്ടേ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു മനുഷ്യന് സന്തോഷം ഈ പാട്ടും കേട്ടില്ല.
0: അപ്പൊ ഈ പാട്ട് പാട്ടുകൾ ഓർമ്മ വരുമ്പോ എഴുതി വെച്ചാ മതി, എന്നിട്ട് കൊറേ പാട്ടുകളാവുമ്പോ ഇങ്ങോട്ട്
2: അയച്ചോളൂ. കഥാപ്രസംഗം നമ്മശിവായ കഥാപ്രസംഗം എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ
0: അമ്മയുടെ പേരെന്താ?
2: പേര് സരോജിനിയമ്മ.
0: ഒന്നുകൂടെ പറയൂ.
2: സരോജിനിയമ്മ.
0: സരോജിനിയമ്മയാണ്. എത്ര വയസ്സായി അമ്മയ്ക്ക്?
2: 85 ആവുമായി.
0: 85 വയസ്സാവാറായില്ലേ. അടുത്ത മാസം നമ്മളിങ്ങനെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ അപ്പൊ ആകാശവാണി ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും.
2: ആകാശവാണി ആശ്രയം, നമ്മുടെ മനസ്സിലൊരു സന്തോഷം കിട്ടുക. അവർക്ക് ഇങ്ങനെ കേട്ടിരുന്നാലേ പല കാര്യങ്ങളും കേൾക്കാൻ കഴിയില്ല. നമ്മക്കൊന്നും ഈ ചെയ്തു കൂടി കേട്ട് ഈ ചെയ്തു കൂടി കഴിയന്മാരുള്ള പിന്നൊന്നും ഓർമ്മയില്ല.
0: അപ്പൊ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടാണെന്ന് പറഞ്ഞു. ഒരു പാട്ട് ഞങ്ങക്ക് വേണ്ടി പാടിത്തരോ? രണ്ടുപേരും ഓർത്ത് പാടാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പാട്ട്?
2: പാടിക്കോളും. ഓർമ്മ കിട്ടില്ല. ഇപ്പൊ കുട്ടിയെ പഠിച്ചത് മാറ്റാനൊക്കെ ഓർമ്മ കിട്ടില്ല. ഇങ്ങനെ ഒന്നും കിട്ടും.
0: സാരില്ല, എന്നാ നമുക്കിനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാടണം, അതിനുവേണ്ടി ഓർത്ത് വെച്ചിട്ട് വിളിച്ചാ മതി. ശരി, അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം രണ്ടുപേരി പാട്ടൊക്കെ ഓർത്തിട്ട് വിളിച്ച് സംസാരിക്കണം. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഇന്നിപ്പൊ ഏത് പാട്ടാ നമുക്ക് കേൾക്കേണ്ടത്? കണ്ണനെ കുറിച്ചുള്ള പാട്ട് അല്ലേ. ആർക്ക് വേണ്ടിട്ടാ പാട്ട് വെക്കണ്ടേ? ആർക്കൊക്കെ വേണ്ടി വെച്ചു കൊടുക്കണം നമുക്ക്?
2: എല്ലാവർക്കും. എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടിട്ട് ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലെ.
2: ഞാനും മോനും മക്കളുള്ള കുട്ടികളൊക്കെ പഠിക്കാൻ പോയിരുന്നാലും.
0: അപ്പൊ സരോജിനി അമ്മ ഇങ്ങനെ ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ആകാശവാണിയോട് ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് മോൻ വിളിച്ചു തന്നതാണ് ഫോൺ.
2: നല്ല പല്ല ഞങ്ങൾ ഇവിടെ റേഡിയോ അടുത്ത വീട്ടിലെ ഇറക്കിൽ പോയി കുട്ടികളൊക്കെ പോയി കേൾക്കും.
0: കേൾക്കും പണ്ട് അല്ലേ.
2: പിന്നെ 150 റേഡിയോ പറ്റി. എന്നിട്ട് കൊറേ കാലം അത് കേട്ടൊന്ന് പോയി. പിന്നെ കൊറച്ചു കാലം മേടിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ നേരം പോണ്ടേ.
0: അപ്പൊ നമ്മളെ കൂട്ടുകാരി ആകാശവാണിയാണ്. സരോജിനിയമ്മയ്ക്കും ഒരുപാട് നന്ദി.
2: ഒരു സന്തോഷം.
0: ഞങ്ങൾക്കും നല്ല സന്തോഷമുണ്ട് സരോജിനിയമ്മയോട് സംസാരിക്കാൻ പറ്റിയതില്ല കേട്ടോ. ഇത്രയും നാൾ ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്നാണ് നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം. ഫോൺ വിളിച്ചു തന്ന മോനും സുരേഷിനും സന്തോഷം അറിയിക്കുകയാണ്.
1: താങ്ക്
0: യു. അപ്പോ സരോജിനിയമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയുന്ന ഒരു പാട്ട്, കണ്ണന്റെ കുറിച്ചുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചിലമ്പൊലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി ലീല ആലപിച്ചത്. ഗാനരചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: അപ്പോൾ ആ ഗാനത്തരങ്കിണിയിലെ അടുത്ത കോളർ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ഹലോ,
1: ശശിധരൻ.
0: ശശിധരൻ, ശശിധരൻ എവിടുന്നാ വിളിക്കണേ?
1: ഞാൻ പാവർട്ടി
0: പാവർട്ടി എന്ന് വിളിക്കുന്നു. എന്ത് ചെയ്യാ, ജോലി ചെയ്യാണോ?
1: ഞാൻ ടൈലറിംഗാണ്.
0: ആ, ഇന്ന് ജോലിയുള്ള ദിവസമാണോ, പോവാൻ നിൽക്കുകയാണോ? ആ, ആകാശവാണിയിലേക്ക് ഗാനത്തരങ്കിണിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുൻപ്? ആ, സംസാരിക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് അല്ലേ? ആ, ഉച്ചക്ക് ഗാനസല്ലാപത്തില് വിളിക്കാറുണ്ട്. ഓ, അപ്പൊ ഗാനതരംഗിണിയിൽ ഇപ്പോ ആദ്യമായിട്ട് വിളിക്കുകയാണ്. അപ്പൊ ആകാശവാണി സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളായിരിക്കും അല്ലേ? എല്ലാം കേൾക്കും, മാറി മാറി കേൾക്കും. അപ്പൊ
1: റേഡിയോ നമുക്ക്
0: ആ, ജോലിക്ക് പോകുന്ന സമയത്ത് റേഡിയോ എപ്പോഴും വെക്കോ ജോലി സ്ഥലത്ത്? അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക്
1: കേൾക്കും.
0: ആ, പാട്ടുകളൊക്കെ കേട്ട്, പരിപാടികളൊക്കെ കേട്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, മോൻ.
0: എന്താ പേര് അവരുടെയൊക്കെ?
1: പേര് മൃദുല.
0: മൃദുല. പിന്നെ മകന്റെ പേര്?
1: ആദിത്യ.
0: ആദിത്യ. ഏത് ക്ലാസ്സിലെ ആദിത്യൻ?
1: ഇപ്പൊ
0: സ്കൂളില് പോയിരിക്കും അല്ലേ? പാട്ട് ഏത് പാട്ടാ നമുക്ക് ഇന്ന് കേൾക്കേണ്ടത് ഗാനതരംഗിണിയില്?
1: മംഗളം നേരുന്നുള്ള പാട്ട് മതി.
0: ആ, അത്
1: കേൾക്കുന്നു.
0: പാടുന്നുണ്ടോ രണ്ടുപേരി?
1: രണ്ടുപേരി.
0: ആ,

0: ഓക്കെ.
1: ആഹാ, നന്നായി പാടുന്നുണ്ടല്ലോ. പാട്ടൊക്കെ സ്ഥിരം പാടുന്ന ഒരാളാന്ന് തോന്നുന്നു.
0: പാട്ട് ഐശോട്ടിക്ക് പാടുന്ന
1: ആ, അപ്പൊ നമ്മളിങ്ങനെ ആ അപ്പൊ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുമ്പോ ഒപ്പം അങ്ങനെ ഇരുന്ന് പാടും അല്ലേ? പഴയ പാട്ടുകളോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ അല്ലേ?
0: ആ, പഴയ പാട്ടും പുതിയ പാട്ടൊക്കെ കിട്ടും, പക്ഷേ ഇപ്പഴങ്ങനെ പാട്ടുകളൊന്നും ഞാൻ എനിക്കറിയില്ല, ഞാൻ കേൾക്കാറില്ല.
1: ആ, അധികം ശ്രദ്ധിക്കാറില്ല പുതിയ പാട്ടുകളിൽ അല്ലേ?
0: ശ്രദ്ധിക്കാറില്ല.
1: അപ്പോ എന്തായാലും നമുക്ക് ഈ മംഗളം നേരുന്നു എന്നുള്ള പാട്ട് കേൾക്കാം. ആർക്കൊക്കെ വേണ്ടിട്ടാ പാട്ട് വെക്കേണ്ടത്?
0: ആ പാട്ട് എന്റെ കടകാലത്ത മനോരാജനും വേറൊരു കൂട്ടുകാരൻ്റെ ഉണ്ണികൃഷ്ണൻ, അതുപോലെ സുബ്രേട്ടൻ, സുബ്രഹ്മണ്യൻ, ഒരു ആ സുബ്രഹ്മണ്യന്റെ കടയിൽ വരുന്ന ഒരു രാധാകൃഷ്ണൻ ചേട്ടനുണ്ട്, അവർക്കൊക്കെ കൂടി വെച്ചോളൂ കേട്ടോ.
1: അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ്.
0: അവരൊക്കെ ടൈലർമാരാണ്.
1: അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ മൃദുല ചേച്ചിക്ക് വേണ്ടിയിട്ട് വേണ്ടേ? അപ്പൊ ഭാര്യക്കും മകനും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് വെക്കാം അല്ലേ? ശരി കേട്ടോ. അപ്പൊ നീ വീണ്ടും വിളിക്കണ ഇതുപോലെ വിശേഷങ്ങൾ പറയാം.
0: ശരി.
1: അപ്പൊ പാവറട്ടിൽ നിന്നും ശശിധരൻ ആണ് വിളിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഗാനതരംഗിണിയില് ആരാ വിളിച്ചിരിക്കുന്നത്? ഹലോ.
3: ഹലോ.
2: ആ, ഇതാരാണ്? മൊയ്തീൻ കുട്ടി. എവിടുന്നാ വിളിക്കുന്നേ?
3: പട്ടോളിക്കാവ് കെ കെ പാലം.
2: പട്ടോളിക്കാവ് കെ കെ പാലം, അത് എവിടെയാ സ്ഥലം?
3: പട്ടാമ്പി അടുത്താണ്.
2: ആഹാ, പട്ടാമ്പിക്ക് അടുത്താണ്. വിളിക്കാറുണ്ടോ? ആകാശവാണിയിലേക്ക് മുൻപ് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരുപാട് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റിയിരിക്കുകയാണ്. അപ്പോ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് ഭാര്യ ഉണ്ട്, രണ്ട് പെൺകുട്ടികള്, ഒരു ആൺകുട്ടി. പെൺകുട്ടികാരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. 65 വയസ്സായി. പോകുന്നുണ്ട്.
2: ഒരു മോളും ഒരു മോനും അല്ലേ?
3: രണ്ട് പെൺകുട്ടിയും ഒരു ചെക്കനും.
2: ആ, രണ്ട് പെൺകുട്ടികളും ഒരു മോനുമാണ്.
3: കല്യാണം കഴിച്ചു കൊടുത്തു, ചെക്കൻ കല്യാണം കഴിച്ചു.
2: അപ്പൊ
3: ബ്ലൈൻഡ് ആണെങ്കിലും ഞാൻ സൈക്കിളിനോട് ഇങ്ങനെ സോഫയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടുകൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്നു. സൈക്കിളിനോട് തള്ളിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും. തൃശ്ശൂരിൽ നിന്ന് കൊക്കാലെന്ന് ഐ വി സോപ്പിന്റെ അവിടെ നിന്ന് പോരുകയാണ്. അവിടെ നിന്ന് കൊടുത്തിട്ട് വർക്കേ സാ ബസ് കയറ്റി കൊടുത്തിട്ട് തോന്നി ഇറക്കിയിട്ട് ഇങ്ങനെ വീട് വിടാൻ കൊണ്ടിരിക്കുന്നു. എന്നാലും വെറുതെ ഉത്തിരിക്കണില്ല.
2: അപ്പൊ അങ്ങനെ നമ്മള് നമ്മൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ആകാശവാണി എപ്പോഴും കേൾക്കാറുണ്ടോ?
3: അത് എപ്പോഴും കേൾക്കാറുണ്ട്. ഒരുപാട് ഞാൻ മറ്റേ 60 71 മുതൽ കേക്ക് തുടങ്ങിയതാ. പണ്ട് മുതൽ കേക്ക് തുടങ്ങിയതാണ്. രാവിലെ തൃശ്ശൂർ രാവിലെ ആദ്യം ഒരു കൃഷി 7:00 കൃഷിപാഠം ഉണ്ടാവും. പിന്നെ 6:50 പ്രാദേശിക വാർത്ത, 7:00 സംസ്കൃത വാർത്ത, അത് കഴിഞ്ഞ് കൃഷിപാഠം. അങ്ങനെ പഴയ കാലത്ത് പലരും പലതും കണ്ടതും കേട്ടതും നാടകങ്ങള്
2: എല്ലാം ഓർമ്മയുണ്ട് അല്ലേ?
3: എല്ലാം ഓർമ്മയുണ്ട്.
2: പാട്ടൊക്കെ പാടുവോ?
3: ഏ, പാടില്ല,
2: കേൾക്കലേ ഉള്ളൂ.
3: കേൾക്കലേ, വേറെ ഒന്നുമില്ല.
2: ഇന്നിപ്പോ ഏത് പാട്ടാ നമുക്ക് കേൾക്കേണ്ടത് ആകാശവാണി കൂടെ?
3: മുറ്റത്തെ മുല്ലയിലെ സ്വപ്നങ്ങൾ ആദ്യമായി എന്നുള്ള പാട്ട് കേൾക്കണം.
2: അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് വെക്കാം. ആർക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് ഡെഡിക്കേഷൻ പറയണം?
3: ഇത് കൊളത്തൂരുള്ളൊരു ബാക്കവി ഉസ്താദി പറയാൾക്ക്, പിന്നെ വളാഞ്ചേരി മുഹമ്മദ് അലി, പിന്നെ വടക്കേ വാനൂർ പി വി മുഹമ്മദ്, അവന്റെ ഭാര്യക്കും മക്കൾക്കും അവന്റെ ഉമ്മാക്കും എല്ലാം കൂടി.
2: അവരെല്ലാരും സുഹൃത്തുക്കളാണോ?
3: ആ, അതെ അതെ അതെ.
2: അപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഗാനം എല്ലാവർക്കും വേണ്ടി വെക്കാം അല്ലേ? ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. സുബൈദ. കേൾക്കുന്നുണ്ടോ? ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ അന്വേഷണം പറയണം കേട്ടോ. അതുപോലെ മക്കളോടും പറയൂ. അപ്പൊ ഇനി വീണ്ടും വിളിക്കണം. ഒരുപാട് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് വിളിച്ച് കിട്ടിയതാണ്. ഇനി വീണ്ടും വിളിച്ചോളൂ.
3: പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ലേ?
2: ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോ പെട്ടെന്ന് കിട്ടും. അപ്പൊ എന്തായാലും അഭിനന്ദനങ്ങൾ. വിളിച്ചു കിട്ടിയല്ലോ. പരിശ്രമം നിർത്താതെ പരിശ്രമിച്ചതുകൊണ്ട് അതിന്റെ ഒരു ഫലം കണ്ടു. അപ്പൊ എന്തായാലും ഇനി വീണ്ടും ഇതുപോലെ പരിശ്രമിക്കണം. ശരി
3: കേട്ടോ.
2: മൊയ്തീൻ കുട്ടിയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവില് ഇന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചതാണ്. ഒരുപാട് കാലമായിട്ട് ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട്, എപ്പോഴും മുന്നേറാനായിട്ടുള്ള ഒരു ഊർജം പകരുന്ന ഒരു ആള് കൂടിയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ച ഗാനം മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഗാനതരംഗിണിയിലെ അടുത്തൊരു കോളർ വിളിക്കുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാ സംസാരിക്കുന്നത്? റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കോ, അല്ലെങ്കിൽ ഫോണും ആയിട്ട് പുറത്തേക്ക് എങ്ങാനും മാറി നിൽക്കാൻ പറ്റുമോ? ശരിയായിട്ടുണ്ട് കേട്ടോ. പ്രേമ എന്നല്ലേ പേര് പറഞ്ഞത്? എവിടുന്നാ വിളിക്കണേ?
1: കാളത്തോട്.
0: കാളത്തോട് നിന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഉഷാറായിട്ട് വരികയാണ് അല്ലേ?
1: ഉഷാറായിട്ട് വരുന്നത്.
0: വിളിക്കാറുണ്ടോ? ആകാശവാണിയിൽ വിളിച്ചിട്ടുണ്ടോ മുൻപ്?
1: ആദ്യമായിട്ട് വിളിക്കുന്നത്. ആദ്യമായിട്ട് കിട്ടിയതാ, വിളിക്കാറുണ്ട് പക്ഷെ കിട്ടാറില്ല.
0: ഇന്നിപ്പതാ എത്ര പേര് ആദ്യമായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ കൊറേ ശ്രമിച്ചിട്ട് ഇന്നിപ്പോ ആദ്യമായിട്ട് കിട്ടിയ കൊറേ കോളേഴ്സ് നമുക്ക്. ആണോ? ഇനി വിളിക്കുന്നില്ല എന്ന് വെച്ചിരുന്നിട്ട് പിന്നെ വെറുതെ വിളിച്ചു നോക്കിയപ്പോ കിട്ടിയല്ലേ? ഇന്നെന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസം തോന്നുന്നു. വിളിക്കുന്നവരൊക്കെ ഇതുപോലെ കൊറേ കാലങ്ങൾക്ക് ശേഷം വിളിക്കുന്നു, ആദ്യമായിട്ട് വിളിക്കുന്നു, അങ്ങനെയുള്ളവരാണ് എല്ലാവരും. ഒരുപാട് സന്തോഷം അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോ. പുതിയ പുതിയ ആളുകളായിട്ട് സംസാരിക്കുകയാണല്ലോ. നമ്മുടെ ശ്രോതാക്കൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും, കാരണം പുതിയ ആളുകളെ നമ്മള് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മൾ എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയാ, റേഡിയോ എപ്പോഴും കേൾക്കാറുണ്ടോ? ആകാശവാണി എപ്പോഴും കേൾക്കുന്ന ആളാണോ? വാർത്തയും പാട്ടും. പാട്ട് കേൾക്കാൻ മാത്രമേ ഉള്ളൂ, പാടുവോ? കിട്ടുന്നു വിചാരിച്ചില്ലല്ലോ അല്ലേ?
1: അയ്യോ,
0: അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ രണ്ടുപേരും നോക്കി വെച്ചിട്ട് വിളിച്ചോളൂ.
1: എന്റെ മക്കൾക്ക് വേണ്ടിട്ടാണ്, എന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ഞാനിത്
0: ചെയ്യുന്നത്. എന്താ പേരക്കുട്ടികളുടെ പേര് എന്തൊക്കെയാ?
1: മൂത്ത മകന്റെ മകളുടെ പേര് അശ്മിക.

0: രണ്ടാമത്തെ മകന്റെ അല്ല അവൻ അവളുടെ താഴെയുള്ള കുട്ടിയുടെ പേര് നിസ്സിമ, പിന്നെ രണ്ടാമത്തെ മകന്റെ കുട്ടിയുടെ പേര് പല്ലവി, അതിന്റെ താഴെയുള്ള മാനവ്.
1: നാല് കുട്ടികള്.
0: നാല് കുട്ടികൾ, പേരക്കുട്ടികൾ.
1: നാല് പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട്. അമ്മമ്മയുടെ ഡെഡിക്കേഷൻ ആണ്.
0: അതെ അതെ.
1: ഏത് പാട്ടാ വെച്ചു കൊടുക്കുന്ന അവർക്ക്?
0: അവർക്ക് നന്ദനത്തിലത്തെ നവ്യ നായർ
1: കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിലായിരിക്കും ആ പാട്ട് വെക്കുക അല്ലെ.
0: കൃഷ്ണന്റെ ഒരു ഭക്തയാണ് ഞാൻ. കൃഷ്ണന് ഭാഗവതവും എല്ലാം കേൾക്കാനും പഠിക്കാനും വായിക്കാനും എല്ലാത്തിനും പോകും. ഭയങ്കര കൃഷ്ണന്
1: കൃഷ്ണ ഭക്തയാണ്. അപ്പൊ ഇത്
0: സ്നേഹണ്ട് നമ്മളെ ഇപ്പൊ ഒരു ആത്മീയതയിലേക്ക് അങ്ങോട്ട് നീ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ട് പോവാണ്.
1: നമ്മളിങ്ങനെ വിശ്രമ ജീവിതമാവുമ്പോ നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കണമല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് വേണമല്ലോ. അപ്പൊ ഇതുപോലെ ഭാഗവത സപ്താഹങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആവുമ്പോ നമ്മുടെ ജീവിതത്തിന് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ്. പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഫോണിലൊക്കെ കേൾക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്നാണെങ്കിലും കേൾക്കാലോ.
0: എന്നാലും നമ്മുടെ അടുത്തൊക്കെ നടക്കുമ്പോ നമുക്കത് പോയി കേൾക്കണം എന്നുള്ളത് നമുക്ക് വീട്ടിൽ കിടക്കാൻ തോന്നില്ലല്ലോ.
1: അതെ, മനസ്സില്. അപ്പൊ എന്തായാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് വീണ്ടും ഇതുപോലെ അമ്പലങ്ങളിൽ പോകാനും ഇത് കേൾക്കാനൊക്കെ പറ്റട്ടെ. നേരിട്ടിരുന്ന് കൊറേ നേരം ഇരുന്ന് കേൾക്കാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം
0: സംസാരിക്കാൻ പറ്റിയത്, നല്ല സന്തോഷം.
1: അതെ, എനിക്ക് നല്ല സന്തോഷമുണ്ട്.
0: ഞാനിതിങ്ങനെ ട്രൈ ചെയ്ത് നിൽക്കണു.
1: അപ്പൊ നീ വീണ്ടും വീണ്ടും ഇതുപോലെ നമ്മളൊക്കെ സംസാരിക്കാൻ പറ്റട്ടെ. അന്നൊരു പാട്ടുകൂടെ പാടിത്തരണം.
0: ആകാശവാണിയിലെ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു.
1: ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ കാലത്തോട് നിന്നും പ്രേമ, ഒരുപാട് കാലത്തെ ഒരു പരിശ്രമത്തിനൊടുവില് പിന്നീട് വേണ്ട ഇനി വിളിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് വീണ്ടും വിളിച്ച് ഇതാ ഇന്ന് നമ്മൾ സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. നമ്മള് വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ കൈവിടാതെ മുന്നോട്ട് പോവുക, പരിശ്രമിക്കുക, നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആവശ്യപ്പെട്ട ഗാനം നന്ദനം എന്നുള്ള ചിത്രത്തിലെ ചിത്രപാടിയ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. അപ്പൊ ഈ ഗാനം കേൾക്കാം. കളത്തോട് നിന്ന് വിളിച്ച പ്രേമ ചേച്ചിക്കും അവരുടെ കൊച്ചുമക്കൾക്കായിട്ട് വെച്ചു കൊടുക്കുന്ന ഈ ഒരു ഗാനം.

ഇതോടെ ഇന്നത്തെ ഗാനതരങ്ങിനി ഇവിടെ സമാപിക്കുകയാണ്. വിളിച്ച് സംസാരിക്കാൻ സാധിച്ചവർക്കും ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു ദിവസം സംസാരിക്കാം. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി, സാങ്കേതിക സഹായം ലിജ.

ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-3-1.
0: തിരഞ്ഞെടുത്ത കത്തിലെ

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാലും നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവരെ അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 വർഷങ്ങളായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മരത്തിനകത്ത്

അകത്ത് ഉള്ള അംശ ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വയറിളക്ക രോഗങ്ങൾ, ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു രണ്ടാഴ്ച നേരം കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവേ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടല് നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു ഏകദേശം 1% കുട്ടികൾക്ക് ഇതിൻ്റെ ഈ രീതിയിലുള്ള ഒരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം അല്ലെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമേ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു 100 കണക്കിന് കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണ് 2000 തൊട്ടേ നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമേ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ട് എത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. 1000 JPHന്മാർ, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, HIമാർ, JHIമാർ, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമുക്കിങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചത്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിൻ്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന 2 അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാൽ അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അത് എത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന്

0: എല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു. പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുട്ടിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധം നേരെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമേ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷായിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു അപ്രോച്ചാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടി പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി June 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏത് തരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, സോ പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയുള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്കാണോ അവരവരുടെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 0471 255 2056, മൂന്നാമതൊരു നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട് 104. അപ്പോൾ ഈ 3 നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ്. ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിന്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളിലും ഈ പോയിന്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കരുത്. കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ്

0: ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ

0: കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗില്ലയെ പ്രതിരോധിക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. അഭിനന്ദനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ ഇണ പകർന്ന് യേശുദാസ് ആലപിച്ചത്.

ഗാനത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജെറി അമൽദേവ്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സന്ദർഭം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 145 രൂപ കുറഞ്ഞ് 13,230 രൂപയ്ക്കും, പവന് 1,160 രൂപ കുറഞ്ഞ് 1,05,840 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് രാത്രി 9:15 കേൾക്കാം ഇന്റർവെൽ പ്രത്യേക പരിപാടി.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
0: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: ശിവരഞ്ജിനി. കർണാടക സംഗീതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രാഗങ്ങളിലൊന്നാണ് ശിവരഞ്ജിനി. 22-ാം മേളകർത്ത രാഗമായ ഖരഹരപ്രിയയാണ് ശിവരഞ്ജിനിയുടെ ജനകരാഗം. ശിവരഞ്ജിനി ഒരു ഔടവ രാഗമാണ്, അഥവാ ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമുള്ള പഞ്ചസ്വര രാഗം. ഇതിലെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇനി കേൾക്കാം.

മധ്യമം, നിഷാദം എന്നീ സ്വരങ്ങൾ പൂർണമായും ഒഴിവാക്കപ്പെടുന്നു. പഞ്ചമം ആണ് ഈ രാഗത്തിലെ പ്രധാന വാദിസ്വരം. ഷഡ്ജം സംവാദിസ്വരമായും പ്രവർത്തിക്കുന്നു. ഇതുവഴി രാഗത്തിനെ ഒരു സ്ഥിരതയും ശാന്തതയും ലഭിക്കുന്നു. അതിലൂടെ വിഷാദഭാവം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ശിവരഞ്ജനിയോട് സാമ്യമുള്ള ഒരു രാഗം കാണാം. എന്നാൽ അവിടെ കോമളഗാന്ധാരം ഉപയോഗിക്കുന്നതിനെ വിപരീതമായി കർണാടക ശിവരഞ്ജനിയിൽ ശുദ്ധഗാന്ധാരമാണ് ഉപയോഗിക്കുന്നത്. സിദ്ധാന്തപരമായ ഈ വ്യത്യാസം രാഗത്തിന്റെ വികാരനിറത്തിലും ചെറിയ മാറ്റം സൃഷ്ടിക്കുന്നു. കർണാടക ശിവരഞ്ജനി കൂടുതൽ മൃദുവും ശാന്തവുമായ വിഷാദഭാവമാണ് നൽകുന്നത്. പരമ്പരാഗതമായി ശിവരഞ്ജനി സായാഹ്നത്തിന്റെ രണ്ടാം യാമത്തിൽ ആലപിക്കാൻ അനുയോജ്യമായ രാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് ആലപിക്കുമ്പോൾ രാഗത്തിന്റെ ധ്യാനാത്മകവും ഹൃദയസ്പർശിയുമായ സ്വഭാവം കൂടുതൽ ശക്തമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്ത്രീയ സംഗീതത്തിലും ചലച്ചിത്ര സംഗീതത്തിലും

പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്ര സംഗീതത്തിലും ശിവരഞ്ജിനി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു കാണുന്നു. പാപനാശം ശിവന്റെ ആണ്ടവൻ അമ്പെ, പുരന്ദരദാസരുടെ യാമനില്ലി രംഗയ്യ, അന്നമാചാര്യരുടെ അന്തർയാമി തുടങ്ങിയവ. കുറയൊന്നുമില്ലൈ എന്ന രാഗമാലികയുടെ ആരംഭം ശിവരഞ്ജിനി രാഗത്തിലാണ്. ഈ രാഗത്തിൽ വളരെ ചുരുക്കം കൃതികളെ പ്രചാരത്തിലുള്ളൂ. പരമ്പരാഗത സംഗീതത്തിന്റെയും ജനപ്രിയ സംഗീതത്തിന്റെയും ഇടയിൽ ഒരു പാലമായി നിലകൊണ്ട് മനുഷ്യഹൃദയത്തിലെ വിരഹവും ആകാംക്ഷയും പ്രതിഫലിപ്പിക്കുന്നു. ആസ്വദിക്കാം ഈ രാഗത്തിൽ. 1982 പുറത്തിറങ്ങിയ ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

ബിലഹരി. ഭക്തിയും ഊർജവും പ്രകാശവും ഒരുമിച്ചു ചേർന്ന ഒരു മനോഹര രാഗമാണ് ബിലഹരി. കർണാടക സംഗീതത്തിലെ ഏറ്റവും ജനപ്രിയമായ രാഗങ്ങളിലൊന്നായ ബിലഹരി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അതിൻ്റെ തനതായ ഭംഗി നിലനിർത്തിക്കൊണ്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. കർണാടക സംഗീതത്തിലെ 29-ാമത് മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ബിലഹരി. ആരോഹണത്തിൽ 5 അവരോഹണത്തിൽ 7 സ്വരങ്ങളെ ഉൾക്കൊള്ളുന്നതിനാൽ ഇത് ഒരു ഔടവ സമ്പൂർണ രാഗമാണ്. കർണാടക ശൈലിയിൽ ഈ രാഗത്തിൻ്റെ ആരോഹണം, ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, ഷഡ്ജം, അവരോഹണം, ഷഡ്ജം, കാകളി നിഷാദം, ചതുശ്രുതി ധൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം.

ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ആരോഹണം മോഹനവും അവരോഹണം ശങ്കരാഭരണവും കൂടിച്ചേരുമ്പോഴാണ് ബിലഹരി എന്ന രാഗം ജനിക്കുന്നത്. ആരോഹണത്തിൽ മധ്യമവും നിഷാദവും ഇല്ലാതെ ലളിതമായ ഒരു ഉന്മേഷം നൽകുന്ന ഉയർച്ചയാണ്. എന്നാൽ അവരോഹണത്തിൽ ശുദ്ധമധ്യമവും കാകളി നിഷാദവും ഇടം പിടിക്കുന്നത് രാഗത്തിന് അതിൻ്റെ സ്വതന്ത്ര മാധുര്യവും കരുത്തുമാണ് നൽകുന്നത്. രാരവേണു ഗോപബാല എന്ന സ്വരജതി ഈ രാഗത്തെ കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു.

ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമാണ് അവരോഹണത്തിൽ നിഷാദം ഒഴിവാക്കരുത് എന്നത്. അത് ഒഴിവാക്കുന്ന പക്ഷം ഈ രാഗം എളുപ്പത്തിൽ മോഹനത്തിലേക്ക് വഴുതിപ്പോകും. ബിലഹരിയുടെ ഭാവഭംഗി അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. കർണാടക സംഗീതത്തിൽ ഈ രാഗം വീരരസത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ശക്തി, ഉത്സാഹം, ആത്മവിശ്വാസം എന്നീ ഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ രാഗം ഭക്തിയും നിർമ്മലതയും നിറഞ്ഞ സന്തോഷവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നാഗസ്വരവാദകരുടെ പ്രിയ രാഗങ്ങളിൽ ഒന്നാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ കൈഷകീ നിഷാദം പ്രയോഗിക്കുന്നതിനാൽ ഈ രാഗം ഒരു ഭാഷാംഗരാഗം എന്ന നിലയ്ക്കും

അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഈ രാഗത്തിനെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ ചില ചലച്ചിത്ര ഗാനങ്ങളെ പരിചയപ്പെടാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി സുശീല ആലപിച്ച ശകുന്തള എന്ന ചിത്രത്തിലെ ഒരു അനശ്വര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం కీరవాణి. కరుణయും ഭാവനയും നിറഞ്ഞ രാഗം. കർണാടക സംഗീതത്തിലെ 72 മേളകർത്താ രാഗങ്ങളിൽ 21-ാം മേളകർത്താ രാഗമാണ് കീരവാണി. ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്ന ഇത് ഒരു സമ്പൂർണ്ണ രാഗം കൂടിയാണ്. പാശ്ചാത്യ സംഗീതത്തിലെ ഹാർമോണിക് മൈനർ സ്കെയിലിനോട് സാമ്യമുള്ളതിനാൽ കീരവാണിക്ക് ഒരു നാടകീയ കരുണാജനകമായ ഭാവം കൂടിയുണ്ടെന്ന് പറയപ്പെടുന്നു. മനുഷ്യഹൃദയത്തിലെ അപേക്ഷ, വേദന, പ്രാർത്ഥന, സമർപ്പണം എന്നിവയെ അതിൻ്റെ സ്വരശക്തിയാൽ സ്പർശിക്കുന്ന അതുല്യശേഷിയാണ് ഈ രാഗത്തിനുള്ളത്. അതുകൊണ്ടുതന്നെ ഭക്തിഗാനങ്ങളിലും സിനിമാഗാനങ്ങളിലും സംഗീതവേദികളിലും ഈ രാഗം ഏറെ പ്രാധാന്യം നേടി. ദീക്ഷിതർ പാഠശാലയിൽ ഇത് കിരണാവലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കീരവാണിയിൽ നിന്ന് കല്യാണവസന്തം, സാമപ്രിയ, വസന്തമനോഹരി തുടങ്ങിയ ജന്യരാഗങ്ങളും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. സമൃദ്ധമായി ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടുതൽ ആഴമുള്ളതാക്കുന്നു. ത്യാഗരാജസ്വാമികളുടെ കലികിയുണ്ടേ ഗത, പൂച്ചി ശ്രീനിവാസ അയ്യങ്കാർ ചിട്ടപ്പെടുത്തിയ നിജമുഖരാമ തുടങ്ങിയ കൃതികൾ കീരവാണിയുടെ രസഭാവം മനോഹരമായി അവതരിപ്പിക്കുന്നവയാണ്. ഇളയരാജയുടെ വാനും മണ്ണും എന്ന ചലച്ചിത്ര ഗാനവും ഈ രാഗത്തിൻ്റെ ആധുനിക സാന്നിധ്യത്തെ തെളിയിക്കുന്നു. ആശ്രിത രാഗങ്ങളെയും സ്വരഭാവങ്ങളെയും മനസ്സിലാക്കാൻ പഠനാർത്ഥികൾക്ക് ഈ രാഗം ഒരു മനോഹര വാതായനമാണ്. ശ്രോതാക്കളുടെ മനസ്സിൽ നന്മയും ഭക്തിയും നൊമ്പരവും ഒരുമിച്ചുണർത്തുന്ന സ്വരമാധുര്യം കൊണ്ടാണ് കീരവാണി ഇന്നും 100-ക്കണക്കിന് സംഗീതപ്രേമികളുടെ ഹൃദയം കവരുന്നത്. കേൾക്കാം ഈ രാഗത്തിൻ്റെ തണലിൽ ചിട്ടപ്പെടുത്തിയ 1990

1975-ൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച അനശ്വര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం సింధు భైరవి. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഒരുപോലെ പ്രചാരത്തിലുള്ള രാഗമാണ് സിന്ധുഭൈരവി. വൈകാരികമായ ആഴം, വാഞ്ച, ദുഃഖം, ഭക്തി എന്നീ വികാരങ്ങൾ ഈ രാഗത്തിലൂടെ പ്രതിഫലിക്കപ്പെടുന്നു. ഇത് വഴക്കമുള്ളതും സങ്കീർണവുമായ ഒരു രാഗമാണ്. പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ ഇവിടെ 12 സ്വരങ്ങളും ഉപയോഗിക്കാം. അതുകൊണ്ടുതന്നെ ഈ രാഗത്തെ ഭാഷാംഗരാഗം എന്നും പറയുന്നു. സന്തോഷകരവും ആനന്ദകരവുമായ വികാരങ്ങൾ ഉണർത്തുന്ന ഈ രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ അശ്വരി ധാട്ടിൽ ഉൾപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരു പ്രഭാതരാഗമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ രാഗത്തിനെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ഒരു ആരോഹണ അവരോഹണ പദ്ധതി ഇല്ലെന്ന് വേണം കരുതാൻ.

ദുഃഖത്തെയും ഭക്തിയെയും പോലെ തന്നെ പ്രതീക്ഷയെയും ആത്മവിശ്വാസത്തെയും ഈ രാഗത്തിലൂടെ പ്രകടിപ്പിക്കാനാകും. പുരന്ദരദാസരുടെ വെങ്കടാചല നിലയം, മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതിയും, ലാൽഗുടി ജയരാമന്റെ തില്ലാനകൾ എന്നിവയെല്ലാം ഈ രാഗത്തെ അടിസ്ഥാനമാക്കി സൃഷ്ടിക്കപ്പെട്ടവയാണ്. കർണാടക സംഗീത കച്ചേരികളിൽ സാധാരണ അവസാന ഭാഗത്താണ് ഈ രാഗം അവതരിപ്പിച്ചു കാണുന്നത്. കേൾക്കാം ഈ രാഗത്തിന്റെ ചുവടു പിടിച്ച് 1985 പുറത്തിറങ്ങിയ സിന്ധുഭൈരവി എന്ന തമിഴ് ചലച്ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.

0: നാഗപരിചയത്തിൻ്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ, രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്, വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
1: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്നി പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ. ഇപ്പോൾ മുതൽ 12 മണി വരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495946321 ഒരു നമ്പർ കൂടി പറയാം, 9496593321. വിഷയം ഒരിക്കൽ കൂടി, മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് എം എസ് ആശ.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാനാണ്. സ്വാഗതം സർ. ഇപ്പോൾ ലോക അലർജി വാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കർക്കിടകം വരുന്നു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഈ സമയത്ത് ആയുർവേദ ചര്യകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. ആയുർവേദ വിധിപ്രകാരം അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ മികച്ച ആരോഗ്യം നിലനിർത്താമെന്നൊന്ന് പറയാമോ?
2: നമസ്കാരം. അലർജി രോഗങ്ങൾ വളരെയേറെ ഇപ്പോൾ കൂടുതലായി കാണുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് മാറി, നമ്മുടെ ശീലങ്ങളൊക്കെ മാറി എന്നുള്ളത്.

0: അതുകൊണ്ട് കൂടിയാണ്. അതുമാത്രമല്ല, തൊട്ടതിനും പിടിച്ചതിനും മരുന്ന് കഴിച്ച് കഴിച്ച് മരുന്നുകൾ പലതും നമ്മുടെ ശരീരത്ത് പഴയതുപോലെ യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വീര്യമുള്ള മരുന്നുകൾ ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പല ഏരിയകളും ഒരുപാട് വൃത്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതാണെങ്കിലും വീടിനുള്ളിലുള്ള വൃത്തി പുറത്തില്ല. അതുപോലെ തന്നെ പല തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതേ വിഷയങ്ങളുണ്ട്. തരുന്ന ഭക്ഷണം, പണ്ട് ഈ ആയുർവേദ ശാസ്ത്രങ്ങളിലൊക്കെ വൈദികീയ സുഭാഷിതമെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത് ഭക്ഷണം വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് എന്നാണ്. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള രീതികളിലേക്ക് ഭക്ഷണ ഉണ്ടാക്കുന്ന രീതികൾ മാറി നമ്മുടെ വീടിൻ്റെ അടുക്കളകളും ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ അടുക്കളകൾ പോലെ മാറിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ചും പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെയൊക്കെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലല്ല ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് പലതിനോടും അലർജി തോന്നുക എന്ന് പറയുന്നത് ഇന്ന് ഒത്തിരി ആൾക്കാരിൽ കാണുന്ന ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട്. ചിലർക്ക് തുമ്മലെങ്കിൽ മറ്റു ചിലർക്ക് ചുമയാണ്, അതിൻ്റെ ശ്വാസം മുട്ടുള്ളവരുണ്ട്. ദേഹത്ത് ചൊറിഞ്ഞു തടിക്കുന്ന അർട്ടിക്കറിയ പോലെയുള്ള കുറച്ചുകൂടെ മാരകമായിട്ടുള്ള ഈ അനാഫ്ലാറ്റിക് ഷോക്ക് പോലും ഉണ്ടാക്കുന്ന ഈവൻ ഡെത്ത് ഉടനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ള വിധത്തിലേക്ക് തന്നെ അലർജി രോഗങ്ങൾ പലതും മാറിയിട്ടുണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് സോണി എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്.
1: ആ ഡോക്ടർ ശർമ്മ ഖാൻ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ആയുർവേദത്തിൽ ഞാൻ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തില് വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച്, അതായത് തൈരും മീനും കൂടെ ചേർന്നുള്ള ഭക്ഷണം, ഇങ്ങനെ പല വിധത്തിലുള്ള ആഹാരങ്ങള് കഴിക്കാൻ ഒഴിവാക്കുക, കഴിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ സാർ? നമ്മൾ ചില ഭക്ഷണങ്ങൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, അത്തരം ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ?
0: ആ, പല വിധത്തിലാണ് ഈ വിരുദ്ധാഹാരത്തെ പറയുന്നത്. ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് തൈര് ദിവസവും കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ തൈര് കഴിക്കും, ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നതാണ്, പല കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഈ തൈര് ദിവസവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ചും ചോറൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രുചിയെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ദിവസവും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ശരീരത്തെ ഏറ്റവും കൂടുതൽ വീക്കത്തെ, ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള, അത് കാരണം മറ്റു പല രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒന്നാണ് തൈര്. രാത്രിയിലും കഴിക്കാൻ പാടില്ല, കാരണം നമ്മുടെ സ്മൂത്ത് മസിൽസിനെയൊക്കെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് കാരണം തന്നെ ഈ തൊണ്ടവേദനയും ശ്വാസം മുട്ടുമൊക്കെ അന്ന് തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഈ തൈരും മോരും രണ്ടും രണ്ടാണ്. ഞാൻ തൈരിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് അത് പിന്നെ നമുക്കിപ്പം ഈ സാധാരണ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഈ പിന്നെ ചെറുപയറിൻ്റെ വെച്ചൂറ്റിയ വെന്ത വെള്ളമുണ്ടല്ലോ, അത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുന്ന ഒരു പാനീയമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലൊക്കെ ചേർത്തോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളൊക്കെ വീണ്ടും കൂടുതൽ വിഷമത്തിലാക്കുകയും അത് വർദ്ധിച്ച രോഗകാരിയായി മാറുവാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ മീനൊക്കെ കഴിക്കുമ്പോഴും തൈര് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. ഈ നോൺ വെജും തൈരും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ചില്ലി ചിക്കനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതും ഒരു പക്ഷേ അത് വിരുദ്ധമായിട്ട് മാറുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ ഒരു ആഹാരം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും വിരുദ്ധം സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയം, അതുപോലെ ഇത് ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ്, ഇപ്പോൾ വാതപിത്ത കഫമൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ, അതിൽ ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചും വിരുദ്ധമായിട്ട് മാറാറുണ്ട്. അപ്പോൾ രോഗകാരിയാകുന്നു എന്നുള്ളതാണ് വിരുദ്ധാഹാരം ഒഴിവാക്കുവാൻ പറയുന്നതിൻ്റെ കാരണം. അത് അവരുടെ നിലവിലുള്ള രോഗത്തെയോ നിലവിലുള്ള ആരോഗ്യാവസ്ഥയോ മോശമാക്കുന്ന രീതിയിലോ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഭക്ഷണ രീതികളെയാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻസിനെയാണ് ഈ വിരുദ്ധാഹാരം എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
2: ഓക്കെ സാർ, പ്രധാനപ്പെട്ട നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഈ വിരുദ്ധാഹാരങ്ങൾ പ്രധാനപ്പെട്ടതിൻ്റെ ഒരു അഞ്ചെട്ട് ലിസ്റ്റ് പറഞ്ഞുതരാമോ?
0: ആ, മീനും തൈരും, അതുപോലെ തന്നെ തൈരും അച്ചാറും സ്ഥലം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പല തരത്തിലുള്ള നോൺ വെജുകൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്.

0: മീനും ബീഫും മട്ടനും ചിക്കനും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നതുണ്ട്. അതുപോലെ തേന് ചൂടാക്കിയിട്ട് ചില വണ്ണം കുറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തേന് ചൂടാക്കി കഴിക്കുന്നതുണ്ട്. തേനൊക്കെ അങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല, ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല, ചൂടുള്ള ഒന്നിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതും വിരുദ്ധമാകുകയാണ് ചെയ്യുന്നത്, കാരണം ഇതൊക്കെ ഓൾറെഡി ഒരു ടോക്സിക് എഫക്റ്റ് ബോഡിയിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണേ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഇപ്പം നമ്മൾ ഉപയോഗിച്ച് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ.
1: വിളിച്ചതിന് നന്ദി സർ. ആയുർവേദ പ്രകാരം ദിനചര്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ എത്രത്തോളം പ്രധാനമാണ്?
0: ദിനചര്യ പാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന പാചന പ്രക്രിയ മെറ്റബോളിസം അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനമാണ് ദിനചര്യയിലുള്ള എന്തൊക്കെ പാലിക്കണമെന്ന് പറയുന്നത്. എപ്പോൾ എഴുന്നേൽക്കണം, പഠിക്കാനുള്ളവർ ഏത് സമയത്ത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കേണ്ടത് എപ്പോൾ, പല്ല് തേച്ചതിന് ശേഷം മാത്രമാണ് കുളിക്കേണ്ടത്, കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കുളിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം വേണ്ട സാഹചര്യങ്ങൾ എന്താണ്, തണുത്ത വെള്ളത്തിലാണ് സ്ഥിരം കുളിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ദൈനംദിന മറ്റ് ഏണിങ്ങിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടുള്ള തൊഴിലുകൾ, പിന്നെ എപ്പോൾ ഉറങ്ങുന്നു, എന്ത് തൊഴിൽ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധാരണ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആയുർവേദത്തിൽ ദിനചര്യ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഇന്ന രീതിയിലേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവിൾ കൊള്ളുക, തൈലം വെച്ചിട്ട് കവിൾ കൊള്ളുക, പല്ലിനെയും മോണയെയും രക്ഷിക്കാൻ വേണ്ടി മൂക്കിൽ മരുന്നിട്ടിക്കുന്ന നസ്യം, അതായത് നേസൽ പാരാനേസൽ സൈനസ് ആ ഏരിയയിലൊക്കെ ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഇപ്പോൾ എഴുതുന്ന കൺമഷി എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ജനം എന്ന് പറയുന്നു, അതുപോലെ കണ്ണിൽ തുള്ളി മരുന്നിറ്റിക്കുന്നതും, ഇതൊക്കെ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഭംഗിയായി ചെയ്താൽ, ദിനചര്യയായി ആ ദിനചര്യ കൊണ്ട് നമുക്ക് മെറ്റബോളിസം കറക്റ്റ് ചെയ്താൽ ഈ അതിസ്ഥൂലത, അതായത് വണ്ണം കൂടുക, തൈറോയിഡ് രോഗങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അത് സൈനസൈറ്റിസ് ആവട്ടെ, യുവലൈറ്റിസ് ആകട്ടെ, അതല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതെല്ലാം തന്നെ കുറയ്ക്കുവാനും കഴിക്കുന്ന ആഹാരം അത് ശരിയായ രീതിയിൽ ദഹിച്ച് ബോഡിയിൽ അത് അബ്സോർബ് ചെയ്ത് അസിമിലേറ്റ് ചെയ്ത് ആവശ്യമായ സമയം കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഇവാക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ബോഡി സജ്ജമാക്കുക എന്നുള്ളതാണ് ദിനചര്യ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സന്ധ്യ, മണ്ണഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
1: ആ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: ചോദിച്ചോളൂ.
2: ഹലോ,
0: ചോദിച്ചോളൂ സന്ധ്യ.
2: സാറേ, എനിക്ക് എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പേ എനിക്ക് ഭക്ഷണം കഴിച്ച ഒരു പിന്നെ വയറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി. കുറച്ച് നാള് ഒരു 10 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്ന് കുഴപ്പമില്ലാതിരിക്കുവായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഭക്ഷണം കഴിച്ചപ്പോ ചക്ക കഴിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായി. രാത്രി ആയപ്പോഴത്തേക്കും വയറുവേദനയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോഴും ഒരു 3-5 ദിവസമായി. ഇപ്പോഴും അതൊന്നും നല്ല ആശ്വാസം ആകുന്നില്ല. വയറിൽ എന്തോ ഇങ്ങനെ വീർത്തു നിൽക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ.
0: അപ്പൊ ഗ്യാസ് കുറയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അല്ലേ?
2: അതെ, ഗ്യാസ് ആണ്.
0: ശരി, ഈ ഗ്യാസ് ഉണ്ടാകുന്നത് ഏതൊക്കെ കണ്ടീഷനിൽ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൈറോയിഡ് ഉള്ള ഒരാളിൽ തൈറോയിഡ് രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഗ്യാസ് ഉണ്ടാകാം. തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ, തൈറോനോം പോലെയുള്ളത് ഗ്യാസിനെ ഉണ്ടാക്കുന്നതാണ്. സ്ഥിരമായിട്ട് എരിവും പുളിയും അച്ചാറും ചൂടും ചായയും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന ഒരാളിന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് അസിഡിറ്റി കൂടിയിട്ടാകാം. അസിഡിറ്റി കുറേനാൾ ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ടും ശരീരത്തിനുള്ളിൽ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന പിന്നെ ആസിഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ കൊണ്ടും വേണമെങ്കിൽ അൾസർ ഉണ്ടാകാം. പിന്നെ നമുക്ക് ഫാറ്റി ലിവർ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംവിധാനം, ഒരു പക്ഷേ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാകാം ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ചില മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടും ഫാറ്റി ലിവർ ഉണ്ടാകാം. പിന്നെ നമ്മുടെ ശീലങ്ങൾ, കോള, കോഫി തുടങ്ങിയ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. ശരിയായ മലശോധന കിട്ടാത്തവരുണ്ട്. പൈൽസ് പോലെയുള്ള രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളിലും ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അതുപോലെ ഈ മറ്റ്

ധനസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ കഴിക്കുന്ന സമയം, രാവിലെ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നു? ഉദാഹരണത്തിന് ഒരു ആപ്പിൾ, ഇപ്പോൾ ഉള്ള രീതികൾക്കൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആൾക്കാർ മറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ ആപ്പിൾ മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്. അവർക്ക് കോൺസ്റ്റിപേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉഴുന്ന് ഏറ്റവും കൂടുതൽ ചേർന്നിട്ടുള്ള ആഹാരവും എണ്ണ ചേർന്നിട്ടുള്ള ആഹാരവും, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ പണ്ട് ഉപയോഗിച്ച് ശീലിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി മാറിയിട്ടുണ്ട്. ദോശയും അതുപോലെ മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെയൊക്കെ, അതൊക്കെ സ്ഥിരം കഴിക്കുന്നതും ദഹനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് കഴിക്കുന്നവർക്കറിയാം. പിന്നെ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇത് ദഹിക്കുന്നത് തന്നെ. ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ആഹാരം, മൈദ കൊണ്ടുള്ള ആഹാരം, അതുപോലെ പറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, ചായയുടെ ഈ ചില ആൾക്കാർ പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമാണ് ചായ കുടിക്കുന്നത്, പക്ഷേ അതൊക്കെ വെറും വയറ്റിലാണ്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശന്നാലായി എന്ന് പറയാൻ പറ്റൂ. ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസും ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വെറും വയറ്റിലെ ചായ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഞാനീ പറഞ്ഞതിൽ ഉണ്ടോ

0: വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശന്നാലായി എന്നേ പറയാൻ പറ്റൂ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസും ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വെറും വയറ്റിലെ ചായ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഞാനീ പറഞ്ഞത് ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി കൂടി സാധിക്കുകയുള്ളൂ. ഇതിലേതാണ് എന്നറിയണമെങ്കിൽ അതൊരു ഡോക്ടറുടെയും ലാബിൻ്റെയും സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. വേണ്ടി വന്നാൽ ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ കൂടി പരിശോധിച്ച് നോക്കാവുന്നതാണ്.
1: നന്ദി. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കുമല്ലോ സാർ, വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ശരീരപ്രകൃതി മാറുന്നത് കൊണ്ട് തന്നെ ചില രോഗങ്ങൾ ചിലർക്ക് വരാനുള്ള സാധ്യത കൂടുതലും, ചിലർക്ക് ജീവിതശൈലി ചിലപ്പം കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ പോലും അത്തരം രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവുമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതശൈലി ക്രമീകരിക്കാൻ പറ്റുന്നത്?
0: ആയുർവേദം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ വേഗം ചോദിക്കാവുന്ന, പലരും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഈ വാദം, പിത്തം, കഫം എന്ന മൂന്നായിട്ട് ശരീരത്തെ പ്രകൃതിയുടെ ശരീരത്തിൻ്റെ പ്രകൃതിയെ തിരിച്ചിരിക്കുന്നത് പോലെ മനസ്സിനെയും തിരിച്ചിട്ടുണ്ട്. സത്വം, രജം, തമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തെ കഫം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം പിത്തം, മൂന്നാമത്തെ ദഹനം നടക്കുന്ന മൂന്നാമത്തെ വാദം എന്നും, നമ്മുടെ ഒരു ദിവസത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ച് വാദം, പിത്തം, ഈ പറഞ്ഞ ആദ്യം കഫം പിന്നെ പിത്തം പിന്നെ വാദം എന്നുള്ള രീതിയിലും, രാത്രിയിലെയും ഉറക്കത്തെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാറ്റിനെയും ഇങ്ങനെ തിരിച്ചാണ് നമ്മൾ ഈ പ്രകൃതിയെ നിശ്ചയിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും നമുക്ക് ഉദാഹരണത്തിന് കുട്ടികളായിരിക്കുമ്പോൾ കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് കഫരോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുവാൻ കുറച്ച് എളുപ്പവുമാണ്. കുറച്ചുകൂടെ ഒരു യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് പിത്ത സംബന്ധമായ രോഗങ്ങളായിരിക്കും കൂടുതൽ. അവർക്ക് എന്ന് വെച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അവരുടെ ലോക്കോമോട്ടറി സിസ്റ്റം, ചലനങ്ങളെ ബാധിക്കുന്ന, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇഷ്യൂസാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്, അത് ഏത് കാലത്താണ് വരുന്നതെന്നുള്ളതിനെ ആശ്രയിച്ച് ചികിത്സയിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ ജീവിത രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഉദാഹരണത്തിന്, യൗവന പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു അഡൾട്ടായിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് അവർ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ മെറ്റബോളിസം കാരണമുണ്ടാകാവുന്ന അമിതവണ്ണം, തൈറോയിഡ്, ഡയബറ്റീസ്, മറ്റേ പ്രഷറ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെ തടുക്കുവാൻ ഒരു ഭക്ഷണ രീതി കൊണ്ടും ശീലങ്ങൾ കൊണ്ടും സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയെ ആചാര്യന്മാർ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം. നമസ്കാരം
2: സാറേ, എന്റെ മകന് വേണ്ടിയാണ് ഞാൻ. അപ്പൊ അവന് ഓൾറെഡി പിന്നെ അലർജി ഉള്ള ഒരു ആളാണ്. അപ്പൊ തുമ്മല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ ഒരു രണ്ടു വർഷത്തോളമായിട്ട് അവന് 32 വയസ്സുണ്ട്. ഇപ്പൊ വയറിന്റെ നമ്മുടെ ഇടത്ത് സൈഡില് താഴെയായിട്ടൊരു ചെറിയ, അത് എപ്പോഴൊന്നും ഇല്ല, ഒരു പെരുപ്പ് പോലെ ഇങ്ങനെ ആയി, പെട്ടെന്നൊരു ക്ഷീണം വരുന്നു. അങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കയ്യിലെ വെള്ളമൊക്കെ ഒരു റെഡ് കളർ, പെട്ടെന്ന് കൂടുതൽ ഈ യാത്ര ചെയ്യുമ്പോഴാണ്, ബസ്സിലൊക്കെ കയറുമ്പോഴാണ് അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താന്ന് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ പിന്നെ എപ്പോഴൊന്നും ഇല്ല ഡോക്ടർ, ആഹാരം കഴിക്കുന്നതിനും കുഴപ്പമില്ല, പിന്നെ അല്ലാതുള്ള ഒരു പ്രശ്നങ്ങളും. എന്താ വരാൻ
0: നോക്കാം. ഈ അലർജിയെ സംബന്ധിച്ച് രണ്ട് വിധത്തിലാണ് ആൾക്കാർ അലർജിയെ കാണുന്നത്. ഒന്ന്, ആദ്യം അലർജി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനൊക്കെ തന്നെ മരുന്ന് ചെയ്ത് കുറേ നാളിങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് പിന്നെ ഈ രോഗിയും തീരുമാനിക്കും മരുന്നില്ലാതെ ഞാനെങ്ങനെ അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നീട് മനസ്സിലാക്കിയിട്ട് മരുന്ന് ഒഴിവാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ രണ്ടും പ്രശ്നമുള്ളതാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ആദ്യം തുടങ്ങുന്ന തുടർച്ചയായ തുമ്മൽ, ജലദോഷം, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, തൊണ്ടയൊറിച്ചിൽ, ചിലപ്പോൾ ചുമ, അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇറിറ്റേഷൻസും വരുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടും മരുന്നിനെ മാത്രമാണ് പലരും ആശ്രയിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും കുട്ടികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങി കൊടുത്ത് ഒരു പക്ഷേ സ്റ്റിറോയിഡ്സ് ഉൾപ്പെടെ സ്ഥിരമായി കുറേ ഏറെ നാൾ കൊടുക്കുന്ന ആൾക്കാർ ഇന്ന്

കൂടി വരികയാണ്. കാരണം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ തുമ്മാതിരിക്കണം, ചുമയ്ക്കാതിരിക്കണം, ശ്വാസം മുട്ടാതിരിക്കണം, ഇങ്ങനെ ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാരാണ്. എന്നാൽ കൊടുക്കുന്ന മരുന്നുകൾ അതിനേക്കാൾ വീര്യമുള്ളതാകുമ്പോൾ അത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യാവസ്ഥയെ കുറച്ചുകൂടെ മോശത്തിലാക്കുകയും ചെയ്യും. പിന്നീട് ഈ മരുന്നുകൾ കഴിച്ചാലും പ്രയോജനമില്ലാത്ത രീതിയിലേക്കും കാര്യങ്ങൾ പോകാറുണ്ട്. ഇതിനേറ്റവും പ്രധാനമായിട്ട് ആധുനിക ചികിത്സയിൽ തന്നെ പറയുന്ന, എല്ലാ ശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഒക്കെ ഉൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത്, ഈ അലർജി രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്ന മൂന്ന് വിധത്തിലാണ്. ഒന്ന്, കാരണങ്ങളെ ഒഴിവാക്കുക. രണ്ട്, ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ. ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് ഈ രോഗം കൊണ്ട് തന്നെ ഒരാളുടെ മൂക്ക് വളഞ്ഞുവെങ്കിൽ, ചെവിക്കകത്തൊരു ഓട്ട വീണുവെങ്കിൽ, പിന്നെ മീൻസ് നമ്മുടെ CSYM ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊക്കെ പറയും, ചെവിക്കകത്തുനിന്ന് പഴുപ്പൊക്കെ വരുന്ന അവസ്ഥ, അതുപോലെ സൈനസൈറ്റിസ് വരികയാണെങ്കിൽ, ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സർജിക്കൽ കറക്ഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിന് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് സർജറി എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരും. മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതായത് ഇമ്മ്യൂണോതെറാപ്പി. ഇങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ മരുന്ന് കഴിച്ചാൽ പ്രയോജനമുള്ളൂ, സർജറി ചെയ്താൽ പ്രയോജനമുള്ളൂ, മൂന്നാമത്തെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ രോഗകാരണങ്ങളെ ഒഴിവാക്കാതെ മറ്റൊരു ചികിത്സ കൊണ്ടും നമുക്ക് പ്രയോജനം വരില്ല എന്നാണ്. രോഗകാരണങ്ങൾ പറയുമ്പോൾ ഇൻട്രൻസിവ് ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റെൻസീവ് ഫാക്ടേഴ്സ് എന്നും പറയും. ആഭ്യന്തര കാരണം, രോഗകാരണങ്ങൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടും ഉണ്ടാകാം, പുറമേയുള്ള കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകാം. കഴിക്കുന്ന വസ്തുക്കളിൽ പലപ്പോഴും നല്ല പുളിയുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും നമ്മുടെ, ഇപ്പോൾ അത് മധുരമായിരിക്കുമ്പോൾ ചിലപ്പോൾ പകലുള്ള സമയത്തൊക്കെ കഴിച്ചാൽ വലിയ പ്രശ്നം വരില്ല, പക്ഷേ രാത്രിയിൽ കഴിക്കുന്ന ഗ്രേപ്സ് ആകട്ടെ, ഓറഞ്ച്, മോസംബി, നാരങ്ങ, പൈനാപ്പിൾ, പ്രത്യേകിച്ചും അവക്കാഡോ, ഈ സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്നവയായിരിക്കാം. ഈ ഞാനിനി പറയാൻ പോകുന്ന കുറേ അലർജിയുടെ കാരണങ്ങൾ പറയാം, പക്ഷേ അതൊന്നും തന്നെ എല്ലാവരിലും എല്ലാ കാലത്തും അലർജിക്ക് കാരണമാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ പലരും അലർജിക്ക് കാരണമായി പറഞ്ഞിട്ടുള്ള കാരണങ്ങളെ ഒരുമിച്ച് ചേർത്തൊരു ലിസ്റ്റ് ഔട്ടാക്കിയായിരിക്കും നിങ്ങൾക്ക് ഡോക്ടർ തരുന്നത്. ഇതിൽ ഏതിനോടാണ് അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ കാഷ്നട്ട് കഴിക്കുന്ന ഒരാൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ കാഷ്നട്ട് കഴിച്ചാൽ പോലും അലർജി ഉള്ള ഒരാളിനെ പീറ്റെന്ന് നല്ല ഈ അലർജി കാരണം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വരാം. ഇരുമ്പിലൊന്ന് കൈപിടിച്ചാൽ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കഴിക്കുന്ന സ്ഥാനത്തിൽ തന്നെ അയലയോ ചൂരയോ കൊഞ്ചോ ഞണ്ടോ ചിപ്പിയോ കണവയോ കഴിച്ചാലോ, അതുപോലെ ബീഫ്, മട്ടൺ എന്നിവ കഴിച്ചാലോ, പോർക്ക് കഴിച്ചാലോ, ടർക്കി കോഴി കഴിച്ചാലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എസ്പെഷ്യലി തൈര്, തൈര് കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അച്ചാർ, മുട്ട, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ഇത്രയും സാധനങ്ങളോട് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്ലൂട്ടൻ അലർജി കൂടെ ഉള്ള ആൾക്കാരിന് ഗോതമ്പും ബാർലിയും കഴിക്കാൻ പാടില്ല. മറ്റ് പുറമേയുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ താരണം, അത് ചൊറിഞ്ഞ് നമ്മൾ താഴേക്കിടും, ബെഡിലൊക്കെ കാണും, അത് വേണേൽ ഇൻഹെയിൽ ചെയ്യും. അതുപോലെ ഡെബ്രിസ്, വീടിനകത്ത് വല്ല പാറ്റയോ അതുപോലുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ മാല, മാറാല, ചലന്തി വല ഇതൊക്കെ, അല്ലെങ്കിൽ വീടിനകത്ത് ഈർപ്പമുണ്ടായിരിക്കുകയും ആ ഈർപ്പത്തിൽ ഫംഗസ് വളരുകയും ഫംഗസിൻ്റെ സ്പോറ് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുക. അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്ത് ഷെൽഫിനകത്ത് വെക്കും, ഒരു 4-5 ദിവസം കഴിഞ്ഞെടുക്കും, കഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഫംഗസ് പിടിക്കുകയും അതിൽ സ്പോർ ഉണ്ടാകുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യും. ഒരു കല്യാണത്തിന് പോകുന്ന ആൾ അലർജിയുള്ള ആളാകട്ടെ, അവർ നല്ല ഈ ഷെൽഫിനകത്തിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് ഈ പിന്നെ വെയിലത്തിറങ്ങി വെയിലത്ത് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്നു, തൈര് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇതെല്ലാത്തിലും തന്നെ അലർജി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ചാകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് അന്ന് തന്നെ അലർജി വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാണ് അലർജി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. ഇതിൽ രണ്ടാമത്തെ ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും സർജറിയൊക്കെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് മൂന്ന് ഘട്ടങ്ങളും കഴിഞ്ഞാൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ ചികിത്സ പൂർണ്ണമാകുകയുള്ളൂ, അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും പിന്നെ തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് താൽക്കാലികമായി, ഇപ്പോൾ തുമ്മുമ്പോൾ ഉടനെ തന്നെ എടുത്ത് കഴിക്കാൻ ബാഗിൽ മരുന്നിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ അലർജിക്കൊന്നും അങ്ങനെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, പക്ഷേ ദേഹം ചൊറിഞ്ഞ് തടിക്കുന്ന അത്തിക്കേറിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ആ അത്തിക്കേറിയ എന്ന് പറയുന്നത് ദേഹം ചൊറിഞ്ഞ് തടിക്കുന്നതിനൊപ്പം നമ്മുടെ ശ്വാസനാളവും കൂടി തടിച്ചിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അനാഫിലാറ്റിക് ഷോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലും. അങ്ങനെയുള്ളപ്പോൾ അടിയന്തിരമായി അവർ ആശുപത്രിയിൽ, കിടത്തി ചികിത്സയുള്ള ആശുപത്രി അഡ്മിറ്റ് ആകേണ്ടതാണ്.
അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ. എന്നാലും കയ്യിലൊരു മരുന്നുണ്ട് ഉണ്ടെങ്കിൽ, ആൻറ്റി ഹിസ്റ്റമിനായിട്ടുള്ള മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്നേരം ഉപയോഗിക്കാം. അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതി.

0: മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി, അല്ലാതെ തുമ്മാൻ തുടങ്ങുമ്പോൾ മരുന്ന് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നാളൊരു കാലത്ത് ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ, മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഇവർക്ക് പ്രയാസമായി മാറാനും മരുന്നൊഴിവാക്കാനും അതൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളോ ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇരുമ്പിൽ പിടിക്കുമ്പോൾ അലർജി ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങളോ ആണ് ഇത്. വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർക്കും ഇതൊക്കെ സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇതൊക്കെ ഇൻഹേൽ ചെയ്തിട്ട് അതിൻ്റെ ഡെബ്രിസും ഫൈബേഴ്സും ഒക്കെ. അതുപോലെ തന്നെ കമ്പിളി ഉപയോഗിച്ച് കിടക്കുന്നവർ മഫ്ലർ സ്ഥിരം ഇതിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തലയൊക്കെ മൂടിക്കെട്ടി വെച്ചിരുന്നാൽ അലർജി ഒഴിവാക്കാം, ചൂട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എ സിയുടെ പിന്നെ അടുത്തേക്ക് ചെന്ന് കിടക്കുന്ന ആൾക്കാർക്ക് എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മോയ്സ്ചർ കാരണം ഫംഗസ് വളരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്പോറുകൾ ഉണ്ടാകും അന്തരീക്ഷത്തിൽ. അതുപോലെ നല്ല വേനൽ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിപടലങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അത് ഇൻഹെയിൽ ചെയ്തിട്ടും വരാറുണ്ട്. ഇതിലേതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് തന്നെ ഒഴിവാക്കണം. ഒരു ഡോക്ടറുടെ സഹായം നിങ്ങളുടെ മകന് ആവശ്യമാണ്.
1: നന്ദി ഡോക്ടർ. ഇപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിന് ശരീരത്തിലെ ദോഷങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും പിത്തം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാരിലും അത്തരം സാഹചര്യങ്ങളിലുമാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത്, ഈ അർട്ടിക്കേറിയ ഉൾപ്പെടെ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണ ദഹന പചന പ്രക്രിയയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാരണങ്ങളെ ഒഴിവാക്കുവാൻ ഇത്രയും ഒരു വിശദമായ രീതിയിൽ ഞാനത് പറഞ്ഞതും. ഇത് ആയുർവേദത്തിൽ മാത്രം പറയുന്നില്ല, മോഡേൺ ആയിട്ടായാലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അൻസാർ, കൊല്ലം വരുന്ന.
1: സംസാരിച്ചോളൂ.
2: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: ഗുഡ് മോർണിംഗ്.
2: ഇനി ഡോക്ടർ, ഈ എന്റെ തൊണ്ടയ്ക്കൊക്കെ വലിയ ചോർച്ചയില്, എന്നിട്ട് നാവൊക്കെ വറ്റി വരണ്ട മണങ്ങ, പിന്നെ അത് മാത്രമല്ല കാലിലൊക്കെ ഒരുപാട് മരുന്ന് ചെയ്ത് അത് എന്നിട്ട് മാറുന്നില്ല, കാലിലൊക്കെ ഭയങ്കരമായ ചോർച്ചയിലൊക്കെയാണ്.
0: ഇതില് രണ്ട് മൂന്ന് കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, ഡയബറ്റിസ് ഉണ്ടോ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് കൊളസ്ട്രോളോ മറ്റോ ഉണ്ടോ. ഈ അലർജി സംബന്ധമായിട്ടാണെങ്കിൽ ബ്ലഡിൽ AEC IgE എന്ന് വെച്ചാൽ അബ്സലൂട്ട് ഇസിനോഫിൽ കൗണ്ട്, IgE എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇതുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയാം. ഒബസിറ്റി, വണ്ണം കൂടുതലുണ്ടെങ്കിലും ലോങ് സ്റ്റാൻഡിങ് ഒരുപാട് നേരം നിന്നുള്ള ജോലിയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ സാധാരണ കാരണങ്ങൾ. ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വരും. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ വെരിക്കോസ് വെയിൻ വെയിൻ, നമ്മുടെ ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറഞ്ഞൊരു വെയിനാണ് അതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്നത്. അതിൻ്റെ പോക്കറ്റ് വാൾസ് ഡാമേജ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡിയോക്സിൻ്റെ ബ്ലഡ് ആയിരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതിൽ കൂടുതലും, അത് ചൊറിയും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്ന് ഹൃദയത്തിൻ്റെ ലെവലിൽ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കുറേ സമാധാനം വരും. ഒരു മരുന്നും കൂടെ അതിന് ആവശ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. പൊരട്ടിയിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ ഈ ബ്ലഡ് പരിശോധിക്കും. ഞാൻ നേരത്തെ കുറച്ച് അലർജിയുടെ കാരണങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാം തന്നെ ഈ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൂടുതലുള്ള ഒരാളിൽ ഈ പറഞ്ഞ ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അലർജിയെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത്, അപ്പോൾ ഇതിലേതെങ്കിലും കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അലർജി എന്നും നോക്കണം കേട്ടോ. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ആൻറ്റിജൻ വരുന്നുണ്ട്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുകയും ബ്ലഡിൽ കുറേ ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സാധനം എത്ര നേരം ബ്ലഡിൽ കാണുമോ അത്രയും സമയം ഇത് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഇറിറ്റേഷൻസ് അലർജി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ പ്രധാന ലക്ഷണം അലർജി.
2: ഒത്തിരി മരുന്ന് ചെയ്തതാണ്, മരുന്ന് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നിൽക്കും, വീണ്ടും ഇത് വരും.
0: മനസ്സിലായി. അതിന് തുടർച്ചയായ ചികിത്സ ആവശ്യമാണ് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടറുടെ സഹായം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ്.
1: വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ നമ്മൾ അലർജിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പൊടിപടലങ്ങൾ, പൂമ്പൊടി എന്നിവ കാരണം അലർജി ഉണ്ടാകുന്നു, തുമ്മലുണ്ടാകുന്നു. പക്ഷെ അത് ഒരു ഘട്ടത്തിന് ശേഷം അത് ശ്വാസം മുട്ടലായി പരിണമിക്കുന്നു. അപ്പോൾ അതങ്ങനെ മാറാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: ഏത് അലർജിയും, പ്രത്യേകിച്ചും അലർജി റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്നത്, ശ്വാസം മുട്ടായിട്ട് മാറൂല. പക്ഷേ അത് കുറേ നാൾ തുടർച്ചയായി

0: ആയിട്ട് ചികിത്സിക്കാതിരിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ലോവർ റെസ്പിറേറ്ററി ട്രാക്ടിനെ ബാധിക്കും. അപ്പോഴാണ് ശ്വാസം മുട്ടും കൂടെ വരുന്നത്. അതായത് ഏത് അലർജിക് റൈനൈറ്റിസ് വേണമെങ്കിലും ഒരു ആസ്മാറ്റിക് കണ്ടീഷനാകാം, അല്ലെങ്കിൽ അലർജി ആസ്മയായിട്ട് മാറാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസും, ഞാൻ നേരത്തെ പറഞ്ഞ സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന പാരാനേസൽ സൈനസുകൾ, ഈ പാരാനേസൽ സൈനസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയെങ്ങൊന്നും അവസാനിക്കുന്നില്ല. അത് അത് ക്രോണിക് സൈനസൈറ്റിസ് ആകാം, നമ്മുടെ മാക്സിലറി ബോൺസൊക്കെ ഇറോഷൻ വരാം, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ മെനിഞ്ചൈറ്റിസ്, ഈവൻ മെനിഞ്ചൈറ്റിസ് പോലും അത് കാരണം ഉണ്ടാകാം. ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡറി ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ആൾക്കാർക്ക് ഒരു അതിശയം വരാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അലർജിക് റൈനൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ വീണ്ടും സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ ഈ മെനിഞ്ചൈറ്റിസ് പോലും വരാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഡോക്ടറെ, ഞാൻ ചിറയം കീഴിൽ നിന്ന് മനാഫാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: എല്ല് തേയ്മാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം എന്റെ ഇടത് കാലിന്റെ മുട്ടിന് അല്പ നീര് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ആദ്യം ഓർത്തോടെ ഡോക്ടറെ കാണിച്ചു, അദ്ദേഹം അതിനുള്ള മരുന്ന് തന്നു. കുറഞ്ഞതിന് ശേഷം പിന്നെ അത് ഫലപ്രദമാകാത്തത് കൊണ്ട് കൂടുതൽ നടക്കരുത് എന്നൊക്കെ ഉള്ള അഭിപ്രായം പുള്ളി പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ ആയുർവേദ ചികിത്സയിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ചില വിഭാഗം ആളുകള് ആയുർവേദക്കാർ തന്നെ പറയുന്നു എല്ലിന് തേയ്മാനം വരുന്നതല്ല, അല്ലാതെ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് സാറിന് ഇത് ചോദിക്കുന്നു.
0: ഇതില് അസ്ഥിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാം. വീക്കം മാത്രം ഉണ്ടാകാം. വീക്കം വന്നിട്ട് അവിടെയുള്ള കാർട്ടിലേജുകൾക്കും മറ്റും നമുക്ക് എത്രയാണോ അതിൽ ശരിയായിട്ട് വേണ്ടത് പ്രവർത്തിക്കാൻ, ആ രീതിയിൽ പ്രവർത്തിക്കാതെ വരാം. ജെർക്കി മൂവ്മെൻറ്റ് വരാം, തമ്മിൽ ഒരയുന്നൊരവസ്ഥ വരാം, അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരം തന്നെ വിചാരിക്കുന്നു ഈ ജോയിൻ്റ് എൻ്റേതല്ല, അതുകൊണ്ട് അതിനെതിരെ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ആ ജോയിൻറ്റുകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കും നമ്മുടെ ബോഡി, ചിലപ്പോൾ നമ്മുടെ രോഗിയുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി പ്രവർത്തിക്കാറുണ്ട്. അതിനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ യൂറിക് ആസിഡ് ഏതെങ്കിലും ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അത് വേണമെങ്കിൽ പിന്നീട് ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് മാറാം. ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, റൊമാറ്റിക് ആർത്രൈറ്റിസ്, ഇങ്ങനെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റൊമാറ്റിക് ഫീവർ വന്നിട്ടുള്ള അല്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന ജോയിൻറ്റ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പലതും വരാം. ഇതിൽ ചില സാധനങ്ങൾ, പിന്നെ ചില വാട്സാപ്പ് വൈദ്യവും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിലൊക്കെ ചിലരുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ഇതിൽ എന്തായാലും ഒരു ചികിത്സ കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് വിഭാഗത്തിൽ ഉള്ള ചികിത്സയായാലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു നിങ്ങൾ സർജനെ കണ്ടാൽ സർജറി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരിക. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ ചിലപ്പോൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാമെന്നായിരിക്കും പറയുക. മറ്റൊരു വാട്സാപ്പ് വൈദ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതുപോലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുക. അല്ലെങ്കിൽ ചിലർ പറയും ചില സിംഗിൾ ഡ്രഗ്സ് ഈ പിന്നെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റമൂലി പ്രയോഗങ്ങൾ മാത്രം ചെയ്താലും ഇത് മാറും, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും രോഗിക്ക് സുഖപ്രദമാകുന്ന രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ലിഖിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ചെയ്യാം, സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ അംഗീകരിച്ചിട്ടുണ്ട്, അതെവിടെയൊക്കെ കിട്ടും, സൗജന്യമായി കിട്ടുന്ന ചികിത്സകൾ ഏതൊക്കെ, ആ ഓതറൈസ്ഡായിട്ടുള്ള ഡോക്ടർമാർ ആരൊക്കെ, അല്ലാത്തവർ ആരൊക്കെ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട് നമുക്ക്. അതുകൊണ്ട് അത്തരത്തിൽ ആൾക്കാരുടെ പിന്നെ വായിൽ നിന്നുള്ള അഡ്വൈസുകൾ കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും തന്നെ പലപ്പോഴും പ്രയോജനം ചെയ്യണമെന്നില്ല.
1: സർ, മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ഇല്ലാത്ത ആൾക്കാരില്ലെന്ന് തന്നെ പറയാം. കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇത്തരം കാര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അത് മാനേജ് ചെയ്ത് നമുക്കൊരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു എന്താ നിറവോടെ ഒരു ജീവിക്കാൻ ഉള്ള ഒരു സാധ്യത എങ്ങനെയാണ് ആയുർവേദം അനുശാസിക്കുന്നത്?
0: ആയുർവേദത്തിൻ്റെ ഒരു വിഭാഗമായി പറയാവുന്ന യോഗയും മറ്റുമൊക്കെ മാനസികമായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബോഡിക്കും മനസ്സിനും നമുക്ക് എത്രമാത്രം ഈ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് മുൻകൂട്ടി എക്സ്പീരിയൻസ്ഡ് ആകാൻ പറ്റുമോ, പിന്നെ അതിനേക്കാൾ വലുത് വന്നാൽ വലിയ പ്രശ്നമുള്ളൂ. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് യോഗയ്ക്കൊക്കെ ആ റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ പിന്നെ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരൊക്കെ പലതും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഈ തീക്കൊള്ളി കൊണ്ട്

0: ചെയ്യാൻ പോകണ്ട എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഇതെല്ലാം അനുഭവിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിനെ നമുക്ക് കാണേണ്ടത്. മറ്റൊന്ന്, ഇതിൽ ശിരോധാര പോലെയുള്ള കാര്യങ്ങൾ, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ തന്നെ മൊത്തത്തെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ, കാമാക്കാൻ, രോഗമില്ലാതെ ജീവിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ചികിത്സകളാണ്. ഇനി ഒന്ന്, ഈ ടെൻഷൻ എന്ന് പറയുന്നത് കുറയണമെങ്കിൽ ടെൻഷൻ്റെ കാരണങ്ങൾ കൃത്യമായി അവരവർ മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം, അതൊരു ചികിത്സകൻ്റെ സഹായത്തോടുകൂടി വേണമെങ്കിലും മനസ്സിലാക്കാം. ഇതിൽ ഈ അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, പലപ്പോഴും പലരും പറയുന്നത് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അവരുടെ ടെൻഷൻ്റെ കാരണം അവർ മനസ്സിലാക്കുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ്. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. പരിഹരിക്കേണ്ടുന്നൊരു രീതി എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ഒരു ഫോൾഡർ എ എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് വെക്കുക. രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സ്പൗസിൻ്റെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെയും സഹായത്തോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഫോൾഡർ ബിയിൽ വെക്കുക. മൂന്നാമത്തിൽ, കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വലിയ വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നീട് അത് നടക്കും, ആ സമയത്തുള്ള കാര്യങ്ങളെ മൂന്നാമത്തെ ഫോൾഡർ നമ്പർ സി അവിടെ വെക്കുക. അപ്പോൾ എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സപ്പ് ചെയ്യരുത്. ഞാൻ മാത്രമേ ഉള്ളൂ പരിഹരിക്കണം എന്നുള്ളപ്പോൾ ഒന്നാമത്തെ ഫോൾഡർ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കാൻ ശ്രമിക്കുക, അത് മാത്രമേ എടുത്തിട്ട് ചെക്കഞ്ഞ് നോക്കാവൂ. രണ്ടാമത്തേതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ മാത്രമേ നോക്കാം, അല്ലെ ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്താൽ നമുക്കത് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കാതെ വരികയും എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാതെ വരികയും അതുകൊണ്ട് പരിഹാരം കാണാതെ പോവുകയും ചെയ്യും. അപ്പോഴാണ് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാനല്ലാതാകുകയും മരുന്നും കൂടെ സഹായത്തിന് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആ മരുന്നുകൾ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും പിന്നീട് തളർത്തുന്നതായി ബോധ്യം വരുമ്പോഴാണ് ആ മരുന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുകയും പിന്നെ ആ മരുന്ന് മാറ്റാൻ ചിലപ്പോൾ പറ്റാതെ വരികയും അതിനേക്കാൾ കൂടിയ മരുന്നിലേക്ക് പോകുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യം വരുന്നു.
1: ഓക്കെ, നമുക്ക് അടുത്ത ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആരാണ്? അരുണയോ?
2: ആ,
1: വ്യക്തമല്ല കേട്ടോ സംസാരിക്കുന്നത്. സ്ഥലം കൂടെ പറയണേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സംസാരിച്ചോളൂ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ശ്രോതാവ് പറയുന്നത് വ്യക്തമല്ല സർ. നമുക്ക് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഫിറ്റ്നസ് കോൺഷ്യസ് ആണല്ലോ, എല്ലാ ആൾക്കാർക്കും അറിയാം വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ചില ആൾക്കാർ വളരെയധികം ജിമ്മിൽ പോയി മറ്റുമൊക്കെ വർക്കൗട്ട് ചെയ്ത് എക്സ്ട്രീംലി എക്സോസ്റ്റഡ് ആകാറുണ്ട്. ചില ആൾക്കാർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പം എവിടെയാണ് ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്?
0: ആയുർവേദം വളരെ കൃത്യമായി പറയുന്ന ഒന്നാണ്, സർവകർമ്മേഷു മധ്യമം, മധ്യമമായതിനെ മാത്രം സ്വീകരിക്കണം. വ്യായാമം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പറയുന്നത് എപ്പോൾ നിർത്തണം. ഈ നെറ്റിയിൽ വിയർപ്പ് പൊടിയുമ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് കണികൾ, വിയർപ്പ് കണങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വ്യായാമം ചെയ്യുന്നു. ഇപ്പോൾ എ സിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ എയറോബിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ വിയർക്കുമായിരിക്കാം. എവിടെയാണോ നമ്മൾ വ്യായാമം ചെയ്യുന്നത്, അത് മാത്രമല്ല ഏത് തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് ഏത് തരത്തിലുള്ള വ്യായാമമാണ് വേണ്ടത്. കയ്യും കാലും ശരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ പിന്നെ ആ കയ്യും കാലും ഉപയോഗിച്ചുള്ള വ്യായാമം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യത ഉണ്ടായിക്കൊണ്ട് ചെയ്യുന്നതും ഒരു ട്രെയിനർ വെച്ച് ഒരു ദിവസം പോയി കൃത്യമായി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നതിന് രണ്ടാണ്. ഒന്ന് ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു, മറ്റത് മസിലിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നല്ല റൊട്ടീൻ ഒക്കെ ഒരു പക്ഷേ നിർദ്ദേശിക്കപ്പെടുന്നുണ്ടാകും, അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: ആ,
1: സംസാരിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
3: ആ, ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടുകയില്ല, വേദനകൾ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് സാർ കാര്യം?
0: ഏത് രോഗത്തിനുള്ള ചികിത്സയിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, വേദന എന്ന് പറയുന്നത് പല പല കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന്, നമുക്ക് ഏത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിലും

0: ശാരീരികമായിട്ടുള്ള വേദന അതിൽ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതോടൊപ്പം വരാവുന്ന ഒന്നാണ് മാനസികമായിട്ടുള്ള വേദന. മാനസികമായിട്ടുള്ള വേദന കൂടി ഈ ശാരീരിക വേദനയോടൊപ്പം ആഡ് ചെയ്യണോ വേണ്ടയോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടീസും ഒക്കെ ചെയ്യാൻ പറ്റുമോ, ഈ വേദന എങ്ങനെ നമ്മൾ ടോളറേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ളത് അവരവരെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് ഡബിൾ വേദന വേണോ അതേ ശാരീരിക വേദന മാത്രം മതിയോ എന്നുള്ളത് അവരുടെ പ്രാക്ടീസ് പോലിരിക്കും എന്ന് സാരം. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദം ചെയ്താൽ വേദന വേഗം കുറയില്ല എന്ന് വിചാരിച്ചിട്ട് വേദനാ സംഹാരികൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിൽ. മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ അമിതമായി കൊടുക്കുന്ന ഒരു മരുന്നല്ല വേദനാ സംഹാരികൾ. കേരളത്തിൽ കിട്ടുന്നത് പോലെ അത്രയും അളവിൽ, അത്രയും ഡോസിൽ, അത്രയും ദിവസം കഴിക്കുവാൻ വേദനാ സംഹാരികൾ മറ്റൊരു രാജ്യത്തും കിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ പറയുന്ന, ഡോക്ടർ നിർദ്ദേശിക്കുന്ന, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാവുന്ന ഒരു മരുന്നാണ് വേദനാ സംഹാരി. എല്ലാ രോഗത്തിലും വേദന ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് വേദന എങ്ങനെയെങ്കിലും കുറച്ചാൽ രോഗം കുറഞ്ഞു എന്ന് മനസ്സിലാക്കണ്ട. രോഗം അതിൻ്റെ വഴിക്ക് പോകും, വേദന മാത്രമേ കുറയുകയുള്ളൂ. അങ്ങനെ കുറഞ്ഞാൽ പോരാത്ത ഒന്നാണ് വേദന. അതുകൊണ്ട് രോഗം കുറയട്ടെ, അതിനുള്ള മരുന്നുകൾ ചെയ്യും. വേദന നമ്മൾ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും കൊണ്ടിരിക്കും. നിവൃത്തിയില്ലാത്തപ്പോൾ അതിന് ആയുർവേദം പറ്റിയില്ലെങ്കിൽ അലോപ്പതിയിൽ വേദനാ സംഹാരികളുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം, കർശന നിർദ്ദേശത്തിൽ മാത്രം, അത്യാവശ്യത്തിന് മാത്രം അതും ഉപയോഗിക്കാം. ഇവിടെയുള്ള അലോപ്പതി സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊന്നും ഒരു ആയുർവേദക്കാരും പറയില്ല കേട്ടോ.
1: വീണ്ടും അതേപോലെ തന്നെ വീണ്ടും വേദന വരുന്നുണ്ടല്ലോ, കൈയുടെ വേദന, നടുവിന്റെ വേദന, അങ്ങനെയല്ല.
0: അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? രോഗം കുറഞ്ഞിട്ടില്ല എന്നാണ്. പകരം നമ്മൾ രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടുള്ള വേദനയെ മാത്രം കുറയ്ക്കാനേ മരുന്ന് കഴിച്ചുള്ളൂ. അത് കാരണം രോഗം കുറഞ്ഞോ ഇല്ലയെന്ന് നമ്മൾ നോക്കിയത് പോലുമില്ല. വേദന കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ ജോയിന്റ് ഉപയോഗിച്ച് നമ്മൾ പല ജോലികൾ ചെയ്യാൻ തുടങ്ങി. വേദനയുള്ള ജോയിന്റിന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്രമം കൊടുക്കണം. ആ വിശ്രമം കൊടുക്കാതെ മരുന്ന് കഴിച്ച് വേദന മാറ്റിയപ്പോൾ വേദന മാറി എന്ന് വിചാരിച്ച് നമ്മൾ അത് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? രോഗം കൂടി, ഇൻഫ്ലമേഷൻ കൂടി, അവിടെയുള്ള മറ്റു കുഴപ്പങ്ങൾ കൂടി. അപ്പോൾ അതുകൊണ്ട് അതിൽ കൃത്യത വരുത്തണം. അതൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആയിരിക്കും വേണം.
2: ഓക്കെ, വിളിച്ചതിന്. ഇപ്പോൾ കർക്കിടകം വരുന്നുണ്ടല്ലോ സാർ, അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ആയുർവേദക്കാർ തന്നെ. ചിലർ പറയുന്നു അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ചികിത്സയുടെ കാര്യമില്ല, ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഡോക്ടർ എന്താണ് പറയുന്നത്?
0: രണ്ടും പറയാമെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഈ കർക്കിടകത്തിൽ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് കർക്കിടകം എന്ന് പറയുന്നത് കറക്റ്റ് മഴക്കാലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മഴക്കാലം മാറി കുറച്ചുകൂടെ കഴിഞ്ഞ് മറ്റേ ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നാലും എല്ലാ വർഷവും കർക്കിടക ചികിത്സ ചെയ്യുന്നവർക്ക് വേനൽക്കാലത്താണ് ഇപ്പോൾ കർക്കിടക ചികിത്സ ചെയ്യാൻ വിധിയുള്ളതെന്ന് തോന്നുന്നു. നല്ലൊരു മഴക്കാലമാണ് ഇപ്പോൾ ഈ, അത് കാരണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെയാണ് ഇപ്പം ഉള്ളൊരു സീസൺ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യം കുറയുകയും മനുഷ്യൻ രോഗങ്ങളെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഈ ഷഡ്പദങ്ങൾ ഉൾപ്പെടെ മറ്റ് ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ അതിനൊക്കെ തന്നെ അവരുടെ ബലം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ നമ്മളെ ബാധിക്കുന്നു. പകർച്ചവ്യാധികളും അതോടൊപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ബലം, ശരീരബലമൊക്കെ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചികിത്സ, ഒരു റിജുവനേഷൻ ഒക്കെ നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല മഴക്കാലത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ സാധിക്കില്ല, ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ആരോഗ്യത്തെ ഉണ്ടാക്കാൻ വരും. ശരിക്കും പറഞ്ഞാൽ രോഗത്തിന് മാത്രമല്ലല്ലോ ചികിത്സ, ആരോഗ്യം ഉണ്ടാകുന്നതിനും നമുക്ക് ചില ഇടപെടലുകൾ വേണമല്ലോ. അത് രണ്ടും വിധിക്കുന്നൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ അടുത്ത മഴക്കാലത്ത് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്ത് നമ്മുടെ ശരീരത്തെ നന്നാക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട്, ആരോഗ്യത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവർക്ക് ചികിത്സ എടുക്കുവാൻ പറ്റുന്നൊരു സമയമാണത്. അതിന് പല വിധത്തിൽ പറയുന്നു. പഞ്ചകർമ്മ ചികിത്സകൾ പറയുന്നുണ്ട്, അതുപോലെ പത്തിലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ പറയുന്നുണ്ട്, കർക്കിടക കഞ്ഞി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ. എങ്ങനെയും ഈ ആ സമയത്തുള്ള ഒത്തിരി ആഹാരങ്ങളൊക്കെ കഴിക്കുന്നൊരു ശീലം മാറ്റി കുറച്ചുകൂടെ ശരീരബലം വർദ്ധിപ്പിക്കുവാനുള്ള ശീലങ്ങളും ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ചികിത്സകളും അനിവാര്യമാണ്.
2: അടുത്ത കോൾ. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: നമസ്കാരം മാഡം, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് ലോകദാശൻ.
2: ഓക്കെ, സംസാരിച്ചോളൂ.
3: ഹലോ,
0: കേൾക്കാം. നമസ്കാരം
3: സാറേ. എനിക്ക് എൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞിട്ട് അറ്റാക്ക് വന്നിട്ട് പ്രയോജനം

0: രണ്ടു വർഷം ആവുന്നു.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് അവർ മെഡിസിൻ തന്നിരുന്നു ആദ്യം, അത് ഇവിടെയാണ് കാണിച്ചിരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ എല്ലാം ഉണ്ട്, ഒരു കാറ്റിന്റെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ, പിന്നെ സുഗറിന് കൊളസ്ട്രോളിന് മറ്റേ ഇതിനുള്ളതാണ്,
1: ബി
0: പിക്ക് ഉള്ളതാണ്, ബാക്കിയെല്ലാം ഗുളികയും സാർ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എന്തെങ്കിലും, ഞാൻ ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളാണ്, നമ്മുടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ശാന്തിരിയുടെ ആണ്
1: നടത്തുന്നത്.
0: അപ്പൊ എന്തെങ്കിലും കഴിക്കാവോ, അത് ഇതിന്റെ സപ്പോർട്ടിംഗ് മെഡിസിൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു.
1: ഇതിൽ ഇടയ്ക്കിടെ നടത്തുന്ന കൃത്യമായ പരിശോധനയിലൂടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരാളാണ്, കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ, അതെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാൾ കൃത്യമായി ഉപയോഗിക്കേണ്ടുന്ന മരുന്നുകളാണ് ഈ പറഞ്ഞതൊക്കെയും. ഇതെല്ലാം തന്നെ നോർമലായാൽ മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് മാറ്റുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ കുറയ്ക്കുന്ന തരത്തിൽ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറിനുള്ള മരുന്ന്, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകണം. ഇതിലേതെങ്കിലും പക്ക നോർമലാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പകരം സംവിധാനം നോക്കാവുന്നതാണ്. അത് ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് തേടാം. അതോടൊപ്പം തന്നെ കൃത്യമായ പരിശോധനയും നടത്തണം. ഇതൊന്നും വർദ്ധിക്കുന്നില്ല, നിങ്ങളുടെ മറ്റുള്ള പ്രയാസങ്ങൾ ഇത് കൂട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാവൂ. അവിടെയും നിങ്ങൾ ഒരു ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നടത്തുന്ന വൈദ്യശാലയിൽ ഒരുപക്ഷെ ഇതിനുള്ള മരുന്നുകളൊക്കെ കാണും, എന്നാലും നിങ്ങളുടെ ഡോക്ടറുടെ ഒരു അഡ്വൈസോടുകൂടി മാത്രമേ ആ മരുന്നുകൾ ഉപയോഗിക്കാവൂ. കൃത്യമായി ലാബിൽ ഇത് പരിശോധിക്കുകയും ചെയ്യണേ.
0: ഞാനിപ്പോ ഇതെല്ലാം നോർമലാണ്, എന്റെ നോർമലിന് വിട്ട് കുറവാണ്. ഇപ്പോ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ 95.7 വരുന്നുള്ളൂ.
1: ലിപിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം, ലിപിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം.
0: അതെ, അത് മാസത്തിൽ മാസത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ബി പി ആണെങ്കിലും 120-80 നോർമലാണ്.
1: ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്രമാത്രം നല്ല പക്ക നോർമൽ ആയിരിക്കുന്ന റിസൾട്ടുകളിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം കൂടി തേടിക്കൊണ്ട്, ഉപദേശം കൂടി തേടിക്കൊണ്ട്,
0: തടി കൂടി വരുന്നു, കുറച്ച് തടി കൂടി വരുന്നുണ്ട്, നൈസായിട്ട് തടി കൂടി വരുന്നുണ്ട് ചെറിയ അളവില്. മാത്രമല്ല, ഞാൻ സാറ് പറഞ്ഞതുപോലെ ഡോക്ടറെ, നമ്മുടെ ഡോക്ടറെ കണ്ടായിരുന്നു, അദ്ദേഹം അമൃതത്തിനും കഷായം എഴുതി തന്നു, പിന്നെ അമുക്കൊരു ചൂർണത്തിൽ ശംഖുവർപ്പം ചേർത്ത് കഴിക്കാൻ പറഞ്ഞു എഴുതി തന്നുണ്ട്. വേറൊരു ഡോക്ടറുടെ സജഷൻ ഉണ്ട്, ഒന്നുകൂടെ ചോദിച്ചതാണ്.
1: മനസ്സിലായി, മനസ്സിലായി. എന്തായാലും അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ നോർമൽ അല്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളെ ഇപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം തേടിയിട്ട് അപ്പോഴേക്ക് വീണ്ടും ഈ അലോപ്പതി മരുന്നിലേക്ക് തന്നെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫായിട്ടിരിക്കട്ടെ, വീര്യം കുറഞ്ഞ മരുന്നാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞത്. എല്ലാ മരുന്നുകളും അങ്ങനെ പകരം മാറ്റിക്കളയരുത്. ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മാത്രം കഴിക്കണേ.
2: സാർ, നമ്മൾ നേരത്തെ കർക്കിടക ചികിത്സയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയമാകുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കർക്കിടക കഞ്ഞി കിറ്റ് അങ്ങനെ പല ആയുർവേദ കൂട്ടുകളും ലഭ്യമാവുമല്ലോ. അപ്പോൾ ആൾക്കാർ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അത് വാങ്ങി പൊതുവായിട്ടൊരു കർക്കിടക കഞ്ഞി പാക്കറ്റ് വാങ്ങുന്നു, കഞ്ഞി വെക്കുന്നു, വീട്ടിലെ എല്ലാ കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും ചേർന്ന് ഷെയറായിട്ട് അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രാക്ടീസാണ്.
1: ശരിക്കും കർക്കിടക കഞ്ഞി കിറ്റ് എന്ന് പറയുന്ന സാധനം പല കമ്പനികൾക്കും പല വിധത്തിലുള്ള കോമ്പിനേഷൻസാണുള്ളത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ലഘുവായിരിക്കണം, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം എന്ന് മാത്രമേ ആ കൺസെപ്റ്റിന് പുറകിലുള്ളൂ. അതിന് പകരം ചില മരുന്നുകൾ കൂടി ചേർത്ത ഒരു സാധനം ഒരു ഈസി ടു കുക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ ഒരു സീസണിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരു രോഗം ഉണ്ടാകരുത്, ദഹന സംബന്ധമായ ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് മാത്രമാണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഓവർ ദ കൗണ്ടർ ഉപയോഗിക്കാവുന്നൊരു പ്രോഡക്റ്റാണത്. നമ്മൾ സാധാരണ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുന്നു എന്ന്.
2: സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണല്ലോ
1: കുടിക്കുന്നത്. കർക്കിടക കഞ്ഞി ഉപയോഗിക്കേണ്ടത് ദിവസം 2 പ്രാവശ്യം ഉപയോഗിക്കാം, 7, 14, 21 അല്ലെങ്കിൽ ആ മാസം മുഴുവൻ അങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ ഏത് ദിവസം ഉപയോഗിച്ചാലും, ഇപ്പം ഉദാഹരണത്തിന് രാവിലെയും രാത്രിയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഒഴിവാക്കി പകരമാണ് ഇത് കുടിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് മരുന്നും കൂടെ ചേർത്തായതുകൊണ്ട് അത് ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരല്പം സമയമെടുക്കും. രാത്രിയാകുമ്പോൾ അത് ദഹന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും മറ്റാഹാരങ്ങൾ ഒഴിവാക്കണം. നോൺ വെജ് കർക്കിടകത്തിൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്. കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള

0: അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാത്തവരുണ്ട്, അതിന് പകരമാണ് കർക്കിടക കഞ്ഞി എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നൊരു ദോഷമൊന്നുമില്ല.
1: ഒരു കോൾ കൂടിയുണ്ട്, നാരായണൻ നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: ഞാൻ സുരേഷ് വെഞ്ഞാറമൂട്.
1: ആ, സംസാരിച്ചോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം സുരേഷ്, പറയൂ.
2: ആ സാറേ, എനിക്ക് ഈ വെയിൽ കൊള്ളാൻ കഴിയുന്നില്ല. വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജലദോഷം വരും, പിന്നെ മൂക്കടപ്പ്, തൊണ്ടയടപ്പ് ഇതൊക്കെ വന്ന് പനിയായി വരെ. അതെന്തോ, ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ പ്രയോഗിച്ചു. നേരത്തെ മൂക്കിൽ ഇ ഡോക്ടർ മൂക്ക് വളവുണ്ടോ എന്ന് നോക്കിയിട്ട് വളവില്ലെന്നാ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അത് കഴിക്കുമ്പം കുറയും, അലർജി ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് വെയിലൊക്കെ ഇറങ്ങാക്കൂല, വെയിലും ഉണ്ടാക്കൂല, വേർക്കാൻ പറ്റൂ, വേർക്കാം, വെയിലും ഉണ്ടാക്കൂല, കുളിച്ച് കുളിച്ച് കുളിക്കാൻ പറ്റൂല, തല അപ്പഴത്തെ തല ജലദോഷം.
0: മനസ്സിലായി. അതില്
2: അപ്പൊ വെയിലത്ത് ഇറങ്ങാൻ,
0: ഞാൻ നേരത്തെ അലർജി ഉണ്ടാകുന്ന കുറേ കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഈ വെയില്, പുക, പൊടി ഇതൊക്കെ കൂടിയാണ്. മാത്രമല്ല ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം കിടന്നുറങ്ങിയിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഡ്രെയിൻ ചെയ്ത് കൃത്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ പാരാനേസൽ സൈനസ് എന്ന് വെച്ചാൽ മൂക്കിൻ്റെ ചുറ്റിലുമുള്ള സൈനസുകളാണ്, അത് എയർ ഫിൽഡ് ക്യാവിറ്റീസ് ആയിരിക്കണം. അതിന് പകരം ഇപ്പോൾ എല്ലാവർക്കും കഫം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതൊന്ന് ഡ്രെയിൻ ചെയ്ത് കൃത്യമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ബോഡി ശ്രമിക്കും. അപ്പോൾ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറും നമ്മുടെ ബോഡിക്കുള്ളിലെ ടെമ്പറേച്ചറും കൂടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന്, സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുമ്മുക എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച് സംഭവിക്കുക. ശക്തിയായിട്ട് വലിയ വായിൽ തുമ്മുക. രണ്ടാമത്തത് ഈ വാട്ടറി നേസൽ ഡിസ്ചാർജ്, മൂക്ക് വെള്ളം പോലെ ഒലിക്കുക, തുടർച്ചയായിട്ട് തുമ്മുക. അതുപോലെ തന്നെ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസും കൂടെ കാണുമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഹെവിനെസ് ഓഫ് ഹെഡ്, നമുക്ക് മുഖം കുനിക്കാൻ പ്രയാസമുള്ള രീതിയിലേക്ക് നല്ല ഭാരം തോന്നുക പോലെയുള്ള കാര്യങ്ങളും വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് ശരിക്കും ഞാനത് പറഞ്ഞത് കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന ചികിത്സ എന്നാണ്. അതുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്ത് ചെയ്തിട്ടും കാര്യവുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കണം. ആ പറയും. അതെ, അതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കൺട്രോളിലായി കഴിഞ്ഞാൽ, ഇപ്പം മരുന്നൊക്കെ കഴിച്ചിട്ട് കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും പ്രശ്നം വരില്ല വെയിൽ കൊണ്ടാലും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടും ഉള്ള ചികിത്സയ്ക്ക് പകരം ഈ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം മരുന്ന് കഴിക്കുന്ന രീതിയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി.
1: സാർ, സ്ത്രീകളിൽ കണ്ടുവരുന്ന പി എം ഒ എസ്, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ആയുർവേദ സമീപനം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
0: ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോണിൻ്റെ ഇംബാലൻസ് മാത്രമായിരുന്നു പണ്ട് പി സി ഒ എസിനും പി സി ഒഡിക്കും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതല്ല, ഒരു മൾട്ടി ലെവൽ സ്ത്രീകളെ ബാധിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ചർച്ചയിലേക്ക് വന്നത്. ഈ മെറ്റബോളിസം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ചികിത്സ ഇന്നതാണ് എന്ന് പറഞ്ഞു വെച്ചൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആയുർവേദ ചികിത്സ ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കുറച്ചുകൂടെ ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഒന്ന് കൃത്യമായി ചികിത്സ ചെയ്യാറില്ല, മറ്റത് കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എത്ര നാൾ മരുന്ന് കഴിക്കണം എന്നുള്ള സംബന്ധിച്ച് അവർക്കൊരു ധാരണയില്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ പലതും വേറെ വലുതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാറില്ല. പിന്നെ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാത്തൊരു സ്വഭാവവും സ്ത്രീകളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല വീട്ടിലെ ബയോഗ്യാസ് അവർ ഈ സ്ത്രീകളും കൂടെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഇവർ അവിടെ ബാക്കി വരുന്ന എന്ത് വന്നാലും ബാക്കി കഴിക്കുക ഇങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ ഈ ദൈനംദിനമായിട്ടുള്ള എല്ലാ മെറ്റബോളിസം തകരാറിലാകുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്ത്രീകളുടെ ആരോഗ്യത്തിലുണ്ടാകണം. അത് ഈ പി എം ഒ എസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട. ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യേക ഒരു പരിഗണന എല്ലാ ശാസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട്, ആയുർവേദവും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ ഈ ഞാൻ ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകൾ എന്നൊക്കെ പറയുന്ന നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ശീലങ്ങളിൽ വ്യത്യാസം വരുത്താം, രോഗമുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ചികിത്സിക്കാം, ഇടയ്ക്കിടയ്ക്ക് ആ രോഗങ്ങൾ പരിശോധിക്കാം. ഞാൻ പറയട്ടെ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കേരളത്തിലുണ്ട്. ആവശ്യത്തിന് കഴിക്കാൻ പറ്റണമെന്ന്. എന്നിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ്

0: 50% താഴെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടുന്നത് കഴിക്കുക, അത് ഇത് ശരിയായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ പിന്നെ കഴിക്കുന്നു എന്നത്. ശരിയായ ഭക്ഷണമല്ല കഴിക്കുന്നത്, ശരിയായ ഭക്ഷണമായിരുന്നുവെങ്കിൽ ഹീമോഗ്ലോബിനൊന്നും ഇത്രയും കുറയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി
1: നമ്മുടെ ഭക്ഷണ സംസ്കാരം വ്യത്യസ്തം
0: നല്ല വ്യത്യാസം വരേണ്ടതുണ്ട്. നമ്മൾ
1: നല്ലതാണ് സംസ്കാരം,
0: ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വേണ്ട എന്നല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, പക്ഷേ ഇത് സ്ഥിരമായി പോകുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവർ രുചിക്കാണ് പ്രാധാന്യം നൽകുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും ഈ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് ഈ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, നല്ല നിറമുണ്ടായിരിക്കണം, നല്ല രുചി ഉണ്ടായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം, നല്ല ആകൃതി ഉണ്ടായിരിക്കണം, വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കാറില്ല. ആ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഗുണം ചെയ്യുന്നില്ല, അതിൻ്റേതായിട്ടുള്ള പ്രവൃത്തിയല്ല ചെയ്യുന്നത് എന്നുള്ളത്.
1: അപ്പോൾ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദ ചര്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഓ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ഷർമത് ഖാൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ബിജു കോലോത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ BV. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: 91.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. ഇനി 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: നമസ്കാർ, ആകാശവാണി സമാചാർ കെ സാത്ത് മേ കനക്ലത.

സ്വാമി അരിമ്പടയ്ക്ക് തിരുകുളത്തിൽ ഇളയിലൊന്നായിരുന്നു കൊണ്ടൊരു പടമാളൻ കുളിച്ചുവരും വനനാട്ടി കിഴന്നുള്ളുമ്പോ ശ്രീ മഹാദേവൻ അനകുമായി കാടൊരു ദൂരം മേഞ്ഞു നടന്നു കണ്ടു ചിരിച്ചു കളിച്ചു നടന്നു 51 മാസം ഗർഭം മൂറ്റി നാലുടെ നാഴ് വന്നു പിറന്നാനപ്പൂ. ഒരു വടക്കൻ ബാധയ്ക്ക് വടവാമര പുഷ്പം തോറ്റി, ഒരു തെക്കൻ ബാധയ്ക്ക് നീല താമര പുഷ്പം തോറ്റി, ഒരു പടിഞ്ഞാറൻ ബാധയ്ക്ക് മുല്ലത്തറയും തോറ്റി, ഒരു കിഴക്കൻ ബാധയ്ക്ക് സൂര്യകാന്തി പുഷ്പം തോറ്റി, ഒരു നാക്കി വിളക്ക് തൂക്കി വിളക്ക് നാല് വിളക്ക് തിരിയിട്ട്, ഒരു സന്തതയും താനും തറവാടും തെളിയേ. മണിനാകെ കരിനാകെ ആഞ്ഞന മണിനാ.

0: ജനാർദ്ദനൻ പുതുശ്ശേരി അവതരിപ്പിച്ച നാടൻ പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20
2: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം

0: ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാവുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
1: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, പരുക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റ

0: ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
1: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900 നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ T. സുഗതൻ വർക്കല സംസാരിക്കുന്നു.
5: പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിചരണവും കൈകാര്യം ചെയ്യുന്ന
3: പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ്.

ബെറിയാട്രിക്സ് അഥവാ ജെറിയാട്രിക് മെഡിസിൻ. വാർദ്ധക്യത്തോടൊപ്പം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക വൈകാരിക തകർച്ച, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രോഗം തടയുന്നതിലും ആരോഗ്യ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നതിലും തുടങ്ങി ഒന്നിലധികം കാര്യങ്ങൾ വയോജന പരിചരണത്തിൽ ഉൾപ്പെടുന്നു. ഫലപ്രദമായ വയോജന പരിചരണം ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല ജീവിത നിലവാരം ഉയർത്തുന്നതിനും മാനസികവും സാമൂഹികവുമായ പിന്തുണയ്ക്കും പ്രാധാന്യം നൽകുന്നു. പ്രായമായവരുടെ ആരോഗ്യത്തിലെ ചില വ്യതിയാനങ്ങൾ ജനിതകമാണെങ്കിലും മിക്കതും ആളുകളുടെ ശാരീരികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ, ജീവിതശൈലി, സാഹചര്യങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ജനസംഖ്യ അതിവേഗം വാർദ്ധക്യം പ്രാപിക്കുന്ന ഈ അവസരത്തിൽ പ്രായമായ വ്യക്തികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്നതിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യയിലെ വൃദ്ധരുടെ എണ്ണത്തിലും അനുപാതത്തിലും വളർച്ച അനുഭവപ്പെടുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ 6 പേരിൽ ഒരാൾക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ദീർഘായുസ് പ്രായമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിൽ സന്തോഷം നൽകുന്നു. എന്നാൽ ഈ സന്തോഷത്തിൻ്റെ വ്യാപ്തി ആരോഗ്യമെന്ന ഒരു ഘടകത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. നിരവധി സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വാർദ്ധക്യത്തിൻ്റെ നാളുകൾ കടന്നുപോവുക. ഈ അധിക വർഷങ്ങളിൽ ശാരീരികവും മാനസികവുമായ ശേഷി കുറയുകയാണെങ്കിൽ പ്രായമായവർക്കും സമൂഹത്തിനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. വാർദ്ധക്യകാലത്ത് വിവിധ അവയവ വ്യവസ്ഥകളുടെ തകർച്ച പ്രകടമാകുന്നു. കേൾവിക്കുറവ്, തിമിരം, പുറം കഴുത്ത് വേദന, Type 2 പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, അൽസൈമേഴ്സ് രോഗം, സ്ട്രോക്ക്, ത്വക്ക് രോഗങ്ങൾ, ദഹനനാളത്തിൻ്റെ ചലനശേഷി കുറയുന്ന കാരണത്താൽ വിശപ്പില്ലായ്മ, ഗാസ്ട്രൈറ്റിസ്, വയറിളക്കം, മലബന്ധം, മോണോരോഗങ്ങൾ, ഡിജനറേറ്റീവ് സന്ധി രോഗങ്ങളായ ആർത്രൈറ്റിസ്, ഓർമ്മക്കുറവും ഡിമെൻഷ്യയും, ഉറക്കക്കുറവ്, മറ്റു അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വിഷാദം, ഏകാന്തത, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ, തൈറോയ്ഡ് തകരാറുകൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം, വൃക്കസംബന്ധമായ തകരാറുകൾ, മൂത്രശങ്ക, മൂത്രാശയ അണുബാധ, രാത്രി സമയം അമിതമായ അളവിൽ മൂത്രം പോവുക, മൂത്ര തടസ്സം, കൂടാതെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം വർദ്ധിക്കുക എന്നത്. ഇതിനെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ BPH എന്ന് പറയുന്നു. 40 വയസ്സാകുമ്പോഴേക്കും 10% പുരുഷന്മാരിൽ BPHന്റെ ലക്ഷണങ്ങൾ കാണുകയും 60 വയസ്സാകുമ്പോഴേക്കും ഈ ശതമാനം 5 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. 80 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് BPH ഉണ്ടാകാനുള്ള സാധ്യത 90% കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച വർദ്ധിച്ച് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത അവസ്ഥയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. വലുതാകുന്ന പ്രോസ്റ്റേറ്റ് മൂത്രസഞ്ചിയിൽ അപൂർണമായോ പൂർണ്ണമായോ തടസ്സം സൃഷ്ടിക്കുകയും പുരുഷന്മാർക്ക് ശരിയായി മൂത്രമൊഴിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി, മൂത്രത്തിൻ്റെ ഒഴുക്ക് കുറയുക, മൂത്രമൊഴിക്കാൻ മടി, മൂത്രസഞ്ചി അപൂർണമായി ശൂന്യമാക്കൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധശേഷി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ പ്രായമായവരിൽ എല്ലാത്തരം അണുബാധകൾക്കും മാരകമായ മുഴകൾക്കും സാധ്യത കൂടുതലാണ്. പ്രായമേറുന്നതിനനുസരിച്ച് ഒരേ സമയം നിരവധി രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പുരുഷന്മാരിൽ ഏകദേശം 55 വയസ്സാകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവ് പേശികളുടെ ശക്തി കുറയുന്നതിനും ബീജങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതിനും ലൈംഗിക അഭിലാഷം കുറയുന്നതിനും കാരണമാകുന്നു. സ്ത്രീകളിൽ ഏകദേശം 40 വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം മൂലം ശരീരഭാഗങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ, അമിതമായ വിയർപ്പ്, തലവേദന, മുടികൊഴിച്ചിൽ, ശരീരഭാരം കൂടുതൽ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. സാധാരണയായി 65 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദുർബലരായ രോഗികൾക്ക് പോലും സുരക്ഷിതമായതും സൗമ്യവും വിഷരഹിതവുമായ പരിഹാരങ്ങൾ ഉപയോഗിച്ച് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ സമഗ്രമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഹോമിയോപതിയുടെ ലക്ഷ്യം. ഓരോ രോഗിയുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കേസ് ടേക്കിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുക. ഈ മരുന്നുകൾ രോഗശമനവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യക്തിഗത ചികിത്സയ്ക്കായി എല്ലായ്പ്പോഴും ഒരു യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കുക. ഹോമിയോപ്പതി വ്യക്തിഗത ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന തിരിച്ചറിവ് ഇവിടെ പ്രധാനം. വയോജന ചികിത്സയിൽ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു സാമ്യമായ സമീപനമാണ് സ്വീകരിക്കുക. ഹോമിയോപ്പതിയുടെ സമഗ്ര തത്വചിന്ത രോഗിയുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ വശങ്ങൾ പരിഗണിക്കുന്നു. പ്രായമായ രോഗികളിൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിരവധി ക്ലിനിക്കൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും സൂചിപ്പിക്കുന്നു. രോഗത്തെ അറിഞ്ഞ് ചികിത്സ നൽകുന്നതിനൊപ്പം രോഗിയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സുരക്ഷിതവും വിഷരഹിത മരുന്നുകളിലൂടെ വളരെ കുറഞ്ഞ സമയത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ വയോജന ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതി വാഗ്ദാനം ചെയ്യുന്നു. ആവശ്യമില്ലാത്ത മറ്റു മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം അലോപ്പതി ആയുർവേദ ചികിത്സാ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹോമിയോ മരുന്ന് നൽകുന്നത് രോഗപേരിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു രോഗിയിൽ കാണുന്ന ലക്ഷണചിത്രത്തിൻ്റെ പൂർണ്ണ രൂപത്തിന് സമാനമായ ഔഷധ ചിത്രത്തെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന

0: ഡോക്ടറുടെ വിജയമാണ് ഹോമിയോപ്പതിയെ ഒരു ജനകീയ ചികിത്സാ സമ്പ്രദായമാക്കി തീർക്കുന്നത്. ഒരേ പേരുള്ള രോഗം തന്നെ പലർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അവരിലെല്ലാം തന്നെ വ്യത്യസ്ത രോഗലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുക. അതിനാൽ ഒരു രോഗത്തിന് ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേ രോഗമുള്ള മറ്റൊരാൾക്ക് ഉപയോഗിക്കാവുന്നതല്ല. അസുഖമുള്ള വ്യക്തിയുടെ അതാത് സമയത്തെ പ്രത്യേകതകൾ അനുസരിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. അതേ അസുഖമുള്ള മറ്റൊരു വ്യക്തിക്കോ ആ വ്യക്തിക്ക് തന്നെ പിന്നീട് ഇതേ അസുഖം വന്നാലോ പ്രസ്തുത മരുന്ന് ഗുണം ചെയ്യണമെന്നില്ല. കഴിയുന്നതും രോഗി നേരിട്ട് ഡോക്ടറെ സമീപിച്ച് ഔഷധനിർണയം നടത്തണം. രോഗി കുട്ടിയോ സ്വന്തമായി ആശയവിനിമയം നടത്താൻ പ്രാപ്തിയില്ലാത്ത ആളോ ആണെങ്കിൽ രോഗിയുമായി ഏറ്റവും അധികം ഇടപഴകുന്ന വ്യക്തി രോഗിയോടൊപ്പം ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പൂർവ്വകാല ശരിയായ വിവരം നൽകാൻ കഴിയുന്ന ആൾ തന്നെയാവണം രോഗിയുടെ കൂടെ വരാൻ. രോഗവിവരം അറിയിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ അസുഖത്തെക്കുറിച്ചും മുൻപുണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതയെക്കുറിച്ച് സത്യസന്ധമായി വിവരിക്കേണ്ടതാണ്. തനിക്ക് അപ്രധാനമാണെന്ന് തോന്നുന്നതാണെങ്കിൽ കൂടി നിരന്തരം അനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങളെ അങ്ങനെ തന്നെ ഏതൊരുവിധ ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഡോക്ടറെ ധരിപ്പിക്കണം. നാണക്കേടോ സാരമില്ലെന്ന് സ്വയം കരുതിയോ ഒന്നും പറയാതിരിക്കരുത്. ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ സവിശേഷതകളെയും വൈകല്യങ്ങളെയും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിർണ്ണയിക്കുക. ആയതിനാൽ ലക്ഷണങ്ങൾ ഭാഗികമായി മാത്രം വെളിപ്പെടുത്തുന്നത് അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായേക്കാം. ഹോമിയോ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. എന്നാൽ പഴകിയ രോഗം ഭേദമാകുന്നതിന് മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഒതുങ്ങിക്കിടന്നിരുന്ന ചില രോഗലക്ഷണങ്ങൾ രോഗിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് രോഗം കൂടുതലോ മരുന്നിൻ്റെ പാർശ്വഫലമോ ആയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ രോഗിക്കുണ്ടാകുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളും രോഗത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ എന്നിവ വ്യക്തമായി ചികിത്സിക്കുന്ന ഡോക്ടറെ അറിയിക്കണം. രോഗം വർദ്ധിക്കാൻ ഇടവരുത്തുന്ന ഭക്ഷണപാനീയങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ അത് രോഗി പൂർണ്ണമായി അനുസരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, മറ്റ് കൃത്രിമ സംസ്കരണ പദാർത്ഥങ്ങളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. പഴകിയ രോഗം ഭേദമാകുന്നതിന് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്ന് കഴിക്കാവൂ. കാരണം രോഗിക്ക് കൊടുത്തിരിക്കുന്ന മരുന്നിൻ്റെ ശരിയായ വിവരങ്ങൾ, പൊട്ടൻസി മുതലായവ ഡോക്ടർക്ക് മാത്രമേ അറിയൂ. രോഗി ഇത് മനസ്സിലാക്കാതെ സ്വന്തമായി ഹോമിയോ മരുന്ന് കഴിച്ചാലും മരുന്നിൻ്റെ ആവർത്തനത്തിലുള്ള വ്യത്യാസം മുതലായവ കൊണ്ടും ആഗ്രഹിച്ച രോഗശാന്തി ലഭിക്കില്ല എന്നറിയുക. രോഗത്തിന് ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല ആ മരുന്നിൻ്റെ ആവർത്തനം, അത് കഴിക്കേണ്ട സമയം, ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും, മറ്റ് മരുന്നുകളുടെ ക്രമം, ആഹാര രീതികൾ ഇവയൊക്കെ വ്യക്തമായി ഹോമിയോ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കും. ഇവയൊക്കെ വ്യക്തമായി രോഗിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞു തന്ന വിവരങ്ങൾ രോഗി ശരിയായി പാലിക്കുകയും വേണം. മരുന്ന് കഴിക്കേണ്ട ദിവസവും സമയവും തെറ്റാതിരിക്കുക. മറ്റു മരുന്നുകൾ കൂട്ടത്തിൽ കഴിക്കാതിരിക്കുക. പ്രതിവിധികൾ ക്രമീകരിക്കുന്നതിന് പതിവ് ഫോളോ അപ്പുകൾ അത്യാവശ്യമാണ്. വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ക്ഷീണം മോശം ഭക്ഷണക്രമത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും തിരിച്ചറിയുക. പ്രായമായ രോഗികൾ അമിതമായ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചൂടും ഈർപ്പവും നൽകുന്ന കട്ടി കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. പതിവായി കുളിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, നന്നായി വിശ്രമിക്കുക, തീവ്രത കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുക എന്നിവയും അഭികാമ്യം. ജീവിതശൈലി ക്രമീകരിക്കുക, നല്ല ചിന്തകൾ, സാമൂഹിക ഇടപെടൽ, മാനസിക ഉത്തേജനം നൽകുന്ന കൂട്ടുകെട്ടുകൾ ഇവയൊക്കെ ഗുണം ചെയ്യും. ഹോമിയോ ഡോക്ടർ നിങ്ങളെ ഒരു പൂർണ്ണ വ്യക്തിയായി കാണുന്നു. നിങ്ങളുടെ ശാരീരിക, വൈകാരിക, വൈജ്ഞാനിക, സാമൂഹിക ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അവർ വിലയിരുത്തുന്നു. ചികിത്സകളും ശുപാർശകളും നൽകാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. വാർദ്ധക്യത്തിൽ മരുന്നുകൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏത് വിഭാഗത്തിലുള്ള മരുന്നാണെങ്കിലും ശ്രദ്ധ വേണം. കഴിയുന്നതും സ്വയം ചികിത്സ നിശ്ചയിക്കാതിരിക്കുക. വയോധികർ അനാവശ്യമായി ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. മരുന്നുകളിലും ഡോക്ടറിലും വിശ്വാസം വേണം. വയോധികർക്ക് മരുന്നുകൾ നൽകുമ്പോൾ ഏത് അസുഖത്തിന് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ എപ്പോൾ കഴിക്കണം എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അവരുടെ കുറേ സംശയങ്ങൾ മാറും. മരുന്നുകൾ കഴിക്കാതിരുന്നാൽ ശരീരത്തിനുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലർ മരുന്നുകൾ ഉപയോഗിക്കില്ല. അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ തയ്യാറാകില്ല. ഇത്തരം അവസ്ഥകളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക.
1: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി. സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4

0: 4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയ്മിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരുരാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് P. പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM-ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM-ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി N. ശംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം

0: അക്കൗണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച ഇന്ത്യ. ഇസ്ലാമാബാദ് UN വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
2: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പ്രിയ ഗീതത്തിൽ ഇന്നാദ്യം വാടാനപ്പള്ളിയിൽ നിന്ന് പൊയ്യാറ പ്രതാപൻ ആവശ്യപ്പെട്ട ഗാനം, പി ഭാസ്കരന്റെ വരികൾ, MS ബാബുരാജിന്റെ ഈണം, S ജാനകി പാടിയത്. ചിത്രം മൂടുപടം.

വിവാഹിത ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാരാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു KP മോഹനൻ, പെരുമ്പളം ചേർത്തലയിൽ നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
4: പാർവതി എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ വരികളെഴുതി ജോൺസൺ സംഗീതം പകർന്ന് പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണിനി. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു തൃപ്പേക്കുളം പുത്തൻചിറയിൽ നിന്നും മധു.

ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമർ. ആഭിജാത്യം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു പ്രഭ കുമ്മളങ്ങാട്. ഗാനമിതാ

0: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
6: പ്രിയഗീതത്തിൽ ഇനി കാര്യാട്ടുകരയിൽ നിന്നും ടി വി സുധാകരൻ ആവശ്യപ്പെട്ട ഗാനം. ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

ഗാനരചന പൂവച്ചൽ കാതർ, സംഗീതം എ ടി ഉമർ. ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. എലവത്തൂരിൽ നിന്നും വി കെ ചന്ദ്രൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
5: പ്രിയഗീതത്തിൽ ഇനി ചിത്രപാടിയ ഗാനം. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ഗാനത്തിനായി കാതോർക്കുന്നു പ്രജിതാബായ് കെ ജി, നിരഞ്ജന, സായൂജ്യ എന്നിവർ.

0: കാരൂരിൽ നിന്നും കാർത്യാനി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണിനി. ചിത്രം നന്ദിനിയോപ്പോൾ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ, യേശുദാസും കെ എസ് ചിത്രയും പാടിയത്.
1: ഇന്നല്ലോ പുത്തിരുനാൾ, മകം പിറന്നൊരു മകൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഇനി ലതിക കുറ്റിമുക്ക് ആവശ്യപ്പെട്ട ഗാനം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്, ആലാപനം സുജാതാ മോഹൻ, ചിത്രം ബെൻ ജോൺസൺ.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ ഈണം. പാടിയവർ എം ജി ശ്രീകുമാർ, സുജാത മോഹൻ തുടങ്ങിയവർ. ലാൽ സലാം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കിഴക്കഞ്ചേരിയിൽ നിന്നും ശ്രീദുർഗ.

പ്രവാഹം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന. ഗാനമിതാ.

ഇളംതുരുത്തിയിൽ നിന്നും എം ജി ഗോപി ആവശ്യപ്പെട്ട ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ ഈണം നൽകിയത് എസ് ബാലകൃഷ്ണൻ. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ സുജാതാ മോഹൻ പാടിയ ഗാനമാണിനി.

ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം സി ഐ ഡി നസീർ. ഈ ഗാനത്തിനായി കാതോർക്കുന്നു പാടൂരിൽ നിന്ന് ശരവണൻ, ഷീല, ശരത്, ഷിജിത് എന്നിവർ.

പ്രിയ ശ്രോതാക്കളെ, പ്രിയഗീതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയഗീതത്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പ്രിയഗീതം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6 8 0 6 3 1. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.

0: ആകാശവാണി.
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
2: രണ്ട് പ്രതിനായകർ കഥയിൽ അവസാനമായി.

0: കണ്ടുമുട്ടുകയാണ് ഇന്ന്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്ന സ്വിറ്റ്സർലൻഡ് ലോകം, നൈതിക ധർമ്മസങ്കടങ്ങൾ തീർക്കാൻ പലിശക്കാരി വൃദ്ധയെ കൊന്ന റസ്കോൾനിക്കോവ്. നിക്കോവ് ഏതാണ്ട് പിടിക്കപ്പെടാറായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് തന്റെ സുഖഭോഗതൃഷ്ണയിലെ 18-ാം അടവ് പയറ്റാനിറങ്ങുന്നു. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയെ സ്വന്തമാക്കുകയാണ് സ്വിറ്റ്സർലൻഡിന്റെ ഒടുക്കത്തെ ആഗ്രഹം. ഡോണിയയെ ഇരയിട്ടു പിടിക്കാനയച്ചൊരു കത്ത് എന്ന ചൂണ്ടയിലുടക്കി സ്വിറ്റ്സർലൻഡിന്റെ മുറിയിൽ അകപ്പെടുന്നു ഡോണിയ. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ.
1: റസ്കോൾനിക്കോവ്, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
2: ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
1: വളരെ യാദൃശ്ചികം.

0: രസ്കോൾനിക്കോ, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
1: ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
0: വളരെ യാദൃശ്ചികം. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും പറയാൻ കാര്യങ്ങളുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേരും.
1: എന്നെ ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങൾക്കറിയാമോ?
0: ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ പിന്തുടരുന്നതോ?
1: കൊള്ളാം, നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ട്. സോണിയയുടെ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?
0: അതിന് എനിക്ക് പലവിധ കാരണങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത്.
1: അതുപോലെ എനിക്കും എൻ്റെതായ കാരണങ്ങളുണ്ട്.
0: എന്നെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അപകടകാരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ശുഡ്രി ഗൈലോവെന്ന് ഉടനെ നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കിത്തരാം.
1: നിങ്ങളോടൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ താമസ സ്ഥലത്ത് വരാൻ ഞാനിപ്പോൾ തിരക്ക് പിടിച്ചത്. എന്റെ സഹോദരിയുടെ നേരെ നിങ്ങൾ പഴയതുപോലെയുള്ള എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഈയിടെ എനിക്കെതിരായി നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും തെളിവുകൾ ഉപയോഗിച്ച് അവളെ മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും.
0: ഞാനെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചവരാണ്. നിങ്ങൾക്കറിയാമോ, ധോണിയ നിങ്ങളുടെ സഹോദരി, അവൾ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം പരിശുദ്ധയാണ്. ബുദ്ധിമതി.
1: അവളെ നിങ്ങൾ വിടുന്ന ലക്ഷണമില്ലല്ലോ.
0: എങ്ങനെ വിടാനാവും? നിങ്ങൾക്കറിയില്ലേ, ഞാനിവിടെ ഒരു കടക്കണിയിൽ അകപ്പെട്ടു പോയിരുന്നു. അതും വലിയ ഒരു തുക. അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ആ കടക്കണിയിൽ നിന്നും ധോണിയെയാണ് എന്നെ രക്ഷിച്ചത്.
1: നിങ്ങൾ ഓരോ കഥകളും മെനയുക. വീണ്ടും നിങ്ങൾ അവളോടൊപ്പം കൂടാനാണ് ഭാവം.
0: ഒരു സ്ത്രീക്ക് എത്ര ഉന്മാദത്തോടെയാണ് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും നിങ്ങളുടെ സഹോദരിയെ എനിക്ക് മറക്കാനാവില്ല.
1: അപ്പോ വീണ്ടും വിടാനല്ല ഭാവം അല്ലേ?
0: രസ്കോൾനിക്കോ, ഞാൻ ഒടുവിലെത്തെ ചവിട്ടുകല്ലിൽ നിൽക്കുകയാണ്. നിങ്ങൾ വീണ്ടും മുഖം ചുളിക്കുന്നു. എന്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 30,000 രൂപൾ. അവൾ എന്നോടൊപ്പം പീറ്റേഴ്സ്ബർഗിലേക്ക് ഓടിപ്പോരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അനശ്വരപ്രണയവും ആനന്ദകരമായ ജീവിതവും അവൾ പറയുന്നത് എന്തുമനുസരിക്കാം. എന്ത് വില കൊടുത്തും അവളെ ഞാൻ നേടും.

0: ഡൊണിയ, നിന്നെ കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
1: ഞാൻ അധികം നേരം നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് സംസാരിക്കാം. ഈ തെരുവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്താ പറയാനുള്ളത്?
0: ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതീവ രഹസ്യമായ കാര്യമാണ്. ഈ തെരുവിൽ നിന്നുകൊണ്ട് അക്കാര്യം പറയാനാവില്ല. രണ്ടാമതായി സോണിയ പറയുന്നതും നിങ്ങൾ കേൾക്കണം. മൂന്നാമതായി ചില കടലാസുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്.
1: അതിന് ഞാനെന്ത് വേണം?
0: നിങ്ങൾ എന്നോടൊപ്പം വരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഉടനെ തന്നെ തിരിച്ചു പോകും. നിന്റെ സഹോദരൻ്റെ ഒരു രഹസ്യം, അതിൻ്റെ രേഖ എന്റെ പക്കലുണ്ട്.
1: രേഖയോ?
0: നീ എന്താണ് ഭയപ്പെടുന്നത്?
1: നിങ്ങൾ അന്തസ്സുള്ള മനുഷ്യനല്ലെന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്.

0: ഇവിടെയാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. ഈ കെട്ടിടത്തിൽ തന്നെയാണ് സോണിയയും. അവളുടെ മുറി അടഞ്ഞു കിടന്നിരുന്നു. കണ്ടോളൂ, വിശാലമായ മുറി. ഞാൻ കതകിൻ്റെ കുറ്റിയിടട്ടെ. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട.
1: നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഇഷ്ടം.
0: ഇങ്ങോട്ട് നോക്ക്, ഈ രണ്ടാമത്തെ വലിയ മുറി. ആ വാതിലിന് മുന്നിൽ ഒരു കസേര കിടക്കുന്ന കണ്ടോ? സൗകര്യത്തോടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അതെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പുറത്തെ മുറിയാണ് സോണിയായുടേത്. ഒരു ചുവരിനപ്പുറം. ഓരോ ദിവസവും 2 മണിക്കൂർ വീതം അവരുടെ സംഭാഷണം ഞാൻ കേൾക്കും.
1: അപ്പോ നിങ്ങൾ അവിടെ പതുങ്ങി നിന്ന് അത് ശ്രദ്ധിക്കുകയായിരുന്നു അല്ലേ?
0: തീർച്ചയായും. ഞാൻ കാതോർത്തിരുന്നു അവർ പറയുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് തിരിച്ചു വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.
1: നിങ്ങളുടെ എഴുത്ത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. നിങ്ങൾ ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്റെ സഹോദരൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? എന്നാ ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പേ ഞാനിത് കേട്ടതാണ്. സത്യമാണോ?
0: സത്യമല്ലെങ്കിൽ, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ എന്റെ മുറിയിലേക്ക് വന്നതെന്തിന്? അപകട സാധ്യത ഒട്ടും കണക്കിലെടുക്കാതെ നീ എന്തിനു വന്നു ഇവിടെ എന്റെ മുറിയിൽ?
1: നിങ്ങളെന്നെ ഇനിയും കബളിപ്പിക്കുന്നു.
0: നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ധൈര്യശാലി. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നീ തനിച്ചിങ്ങോട്ട് വരില്ല എന്നാണ്. റസ്മിഹിനോട് കൂടെ വരാൻ പറയുമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ നിന്നോടൊപ്പം ഇല്ല, ഈ പരിസരത്തെങ്ങുമില്ല.
1: നിങ്ങളെന്നെ പേടിപ്പിക്കുകയാണോ? സമ്മർദ്ദത്തിലാകപ്പെടുത്തുകയാണോ?
0: നിനക്ക് നിക്കോവിനെ രക്ഷിക്കാൻ ആഗ്രഹമില്ലേ? ഡോണിയ, നീ ഒരു മാലാഖയാണ്. നിന്റെ ചേട്ടനെപ്പറ്റി നിനക്കെന്തു തോന്നുന്നു? രക്ഷിക്കാനാവുമോ?
1: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്.
0: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
1: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിൽ.

0: സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: സ്റ്റേഡിയം എഫക്റ്റിൽ
2: ആകാശവാണി തൃശൂർ. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: 2-ാം 4-ാം ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
5: സ്വരസാഗരത്തിൽ ഇപ്പോൾ ചിട്ടി ബാബു വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. ഗുരുവായൂർ ദോരെ മൃദംഗം, ദേവാദിദേവ, സുനാദ വിനോദിനി രാഗത്തിലുള്ള മൈസൂർ വാസുദേവാചാർ രചിച്ച കൃതി, ആദിതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് ചിട്ടി ബാബു വീണയിൽ വായിച്ച കൃതികൾ. സ്വരസാഗരം സമാപിക്കുന്നു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 2 മണി കഴിഞ്ഞ് 59:40. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന BR പ്രസാദ്, സംഗീതം വിദ്യാസാഗർ. ആദ്യം MG ശ്രീകുമാറും സുജാതാ മോഹനും പാടിയ ഗാനം.

വിനീത് ശ്രീനിവാസും സുജാതാ മോഹനും പാടിയ ഗാനമാണ് കേട്ടത്. ഇനി എം ജി ശ്രീകുമാർ സുജാതാ മോഹനോടൊപ്പം ആലപിച്ച ഗാനം.

കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ. ഇനി ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം ഔസേപ്പച്ചൻ. ആദ്യം കാർത്തിക്കും എലിസബത്ത് രാജുവും ആലപിച്ച ഗാനം.

ബോഡി ഗാർഡ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം ഔസേപ്പച്ചൻ. ഇനി ഓം ശാന്തി ഓശാന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. നവീൻ മാരാറിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം. ആദ്യം രമ്യ നമ്പീശൻ പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ജീൻസ്, നൻബൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കേൾക്കാം. കോഴിക്കോട് റിലേ.
1: ഉസ്ബക്കിനെ തകർത്തപ്പോൾ ഇംഗ്ലണ്ടിന് ഗാനക്കെതിരെ സമനില. ക്രൊയേഷ്യയ്ക്കും കൊളംബിയയ്ക്കും ഒറ്റ ഗോൾ ജയം. പോർച്ചുഗൽ ഉസ്ബക്കിസ്ഥാൻ. ഒടുവിൽ റൊണാൾഡോയും പോർച്ചുഗലും തനിസ്വരൂപം കാണിച്ച കളിയിൽ ഉസ്ബക്കിസ്ഥാനെതിരെ പോർച്ചുഗലിന് മടക്കമില്ലാത്ത 5 ഗോളിന്റെ ജയം. ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോൾ നേടി ഉജ്ജ്വലമായി കളിച്ച കളിയിൽ മെൻഡസും ലിയാവവും ഗോൾ നേടി. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ പ്രതീക്ഷിച്ച ഗോളെത്തി. വലതുവിങ്ങിൽ നിന്നും ജോ കാൻസലോ നൽകിയ പാസ് വരുവിലാക്കി റൊണാൾഡോയുടെ ക്ലിനിക്കൽ ഫിനിഷ്. 17ാം മിനിറ്റിൽ പോർച്ചുഗൽ ലീഡ് ഉയർത്തി. ബോക്സിന് തൊട്ടുപുറത്തു നിന്നും ഫ്രീ കിക്ക് ലഭിച്ചപ്പോൾ അത് റൊണാൾഡോ എടുക്കുമെന്നാണ് കരുതപ്പെട്ടത്. പക്ഷേ കിക്കെടുത്ത മെൻഡസ് ആയിരുന്നു. ഉൾത്തകിടിക്ക് തീപിടിപ്പിക്കുന്ന ഡ്രൈവിലൂടെ പന്ത് വലയിൽ. 2-0. 31ാം മിനിറ്റിൽ ഉസ്ബക്കിസ്ഥാൻ 1 ഗോൾ മടക്കി എന്ന് തോന്നിച്ചുവെങ്കിലും വാർ നിർണയത്തിൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. 39ാം മിനിറ്റിൽ വീണ്ടും പോർച്ചുഗലിന്റെ ഗോൾ കണ്ടു. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസിൽ റൊണാൾഡോയുടെ ഉഗ്രൻ ഫിനിഷ്. 3-0 പോർച്ചുഗൽ മുമ്പിൽ. ഇടവേളയ്ക്ക് ശേഷവും പോർച്ചുഗീസ് ആധിപത്യം തന്നെയാണ് കണ്ടത്. 60ാം മിനിറ്റിൽ വീണ്ടും 1 ഗോൾ കണ്ടു. ഇത്തവണ സെൽഫ് ഗോൾ. ഗോൾമുഖത്തെ കൂട്ടപ്പൊരിശിലിനിടെ മറ്റോവിന്റെ ശരീരത്തിൽ നിന്നും പന്ത് പതിച്ചത് സ്വന്തം വലയിൽ. പിന്നാലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെയും റൊണാൾഡോയുടെയും ഗോൾ ശ്രമങ്ങൾ വിഫലമായി. 87ാം മിനിറ്റിൽ ബോക്സിൽ നിന്നുള്ള തകർപ്പനടിയിലൂടെ ലിയാവോ പോർച്ചുഗലിന്റെ പട്ടിക തികച്ചു. പോർച്ചുഗൽ 5-0. ഇംഗ്ലണ്ട് ഗാന. ബസ് പാർക്കിംഗ് ഫുട്ബോളിലെ ഒരു പ്രയോഗമാണത്. എതിർ ടീമുകളുടെ വഴിമുടക്കാൻ നിരനിരയായി കളിക്കാരെ അണിനിരത്തുന്ന പ്രതിരോധ തന്ത്രം. ഇംഗ്ലണ്ടിനെതിരെ ഗാന 1-2 ബസ്സുകൾ പാർക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. തങ്ങളുടെ തന്ത്രം വിജയകരമായി നടപ്പാക്കി ഇംഗ്ലണ്ടിനെ 0-0 സമനിലയിൽ കുനുക്കാനും ഗാനയ്ക്ക് സാധിച്ചു. 13ാം മിനിറ്റിലാണ് കളിയിൽ അപകടമുണ്ടായ ആദ്യ നിമിഷം പിറന്നത്. ബോക്സിൽ നിന്നും കുറച്ചകലെയായി ലഭിച്ച ഫ്രീ കിക്ക് റൈസ് തൊടുത്തത് ബാറിനീതെ കൂടെ മൂളിപ്പറന്നു. ആദ്യ 70 മിനിറ്റിൽ അത്യപൂർവമായാണ് ഗാന ഇംഗ്ലീഷ് ഹാഫ് സന്ദർശിച്ചത്. മുഴുവൻ സമയവും പ്രതിരോധ റൂട്ടിലായിരുന്നു ഗാനയുടെ മുഴുവൻ ടീം. 36ാം മിനിറ്റിൽ മടുവക്കയുടെ ക്രോസിൽ റൈസിന്റെ ഹെഡർ ബാറിനീതെ കൂടെ പറന്നു. 1ാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ ചെറിയൊരു സമ്മർദ്ദം ഗാനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. 48ാം മിനിറ്റിൽ റൈസ് കെയ്ൻ കൂട്ടുകെട്ടിൽ ഇംഗ്ലണ്ട് നടത്തിയ മുന്നേറ്റം അപകടമുണ്ടാക്കി എങ്കിലും ഗോൾ പിറന്നില്ല. ഗാന പൂർണ്ണമായും പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ഏറെക്കുറെ വിരസമായ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു. 56ാം മിനിറ്റിൽ മടുവക്കയും ഗോർഡനും പോസ്റ്റിലേക്ക് തുടരെ അടികൾ പായിച്ചുവെങ്കിലും ഗോൾ അകന്നു നിന്നു. 60ാം മിനിറ്റിൽ റൈസിന്റെ ഫ്രീ കിക്കിൽ ഹെൻഡേഴ്സിന്റെ ഫ്രീ ഹെഡറിൽ ഗാന പ്രതിരോധം കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. വൈകാതെ ഇംഗ്ലണ്ട് സാക്കയെയും ഒറേലിയെയും കളത്തിലിറക്കി. ഗാന അടൂവിനെയും പത്താവിനെയും മാറ്റിയിറക്കി. പക്ഷേ ഗാനയുടെ പ്രതിരോധ കളിയിൽ മാത്രം മാറ്റമുണ്ടായില്ല. 86ാം മിനിറ്റിൽ സാക്കയുടെ അടി ഗോളി സേവ് ചെയ്തു. തൊട്ടു പിന്നാലെ പകരക്കാരനായി ഇറങ്ങിയ ഒറേലിയുടെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. റീബൗണ്ട് ലഭിച്ച കെയ്ൻ പന്ത് ബാറിന് മീതെ കൂടെ പറത്തി. മത്സരം ജയിക്കാമായിരുന്ന സുവർണാവസരമാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തുലച്ചുകളഞ്ഞത്. പരിക്കു സമയത്ത് ഇംഗ്ലണ്ട് തുടരെ കോർണറുകൾ നേടി എങ്കിലും ഗാന ഉറച്ചു നിന്ന് പ്രതിരോധിച്ചു.

ഒടുവിൽ മത്സരം 0-0 എന്ന സമനിലയിൽ അവസാനിച്ചു. സമനില കരുത്തരായ എതിരാളികൾക്കെതിരെ ഗാനയ്ക്ക് മികച്ച ഫലമായപ്പോൾ ഇംഗ്ലീഷുകാർക്ക് നിരാശ സമ്മാനിച്ച ഫലമായി. ലോകകപ്പിൽ ഏറെ മുന്നേറുമെന്ന സ്വപ്നം കാണുന്ന ടീമിന്റെ ദൗർബല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഈ മത്സരം. ക്രൊയേഷ്യ പനാമ. പനാമയുടെ കടുത്ത വെല്ലുവിളി വിജയകരമായി അതിജീവിച്ച് യൂറോപ്യൻ ശക്തികളായ ക്രൊയേഷ്യക്ക് ലോകകപ്പിലെ ആദ്യത്തെ ജയം. 1-0 മുൻ ലോകകപ്പ് ഫൈനലിസ്റ്റുകളുടെ വിജയം. ആദ്യ കളിയിൽ ഗാനക്കെതിരെ എന്ന പോലെ മികച്ച പ്രകടനം പുറത്തെടുത്ത പനാമയാണ് ആദ്യ നല്ല ശ്രമം നടത്തിയത്. റോഡ്രിഗസിന്റെ അടി പക്ഷേ ഗോളി ലിവാക്കോവിച്ച് രക്ഷപ്പെടുത്തി. 1st പകുതിയിൽ ക്രൊയേഷ്യക്കും ചില അവസരങ്ങൾ ലഭിച്ചു. അതിലൊന്ന് വട്ടുറീന പോസ്റ്റിലേക്ക് തൊടുത്തുവെങ്കിലും ഗോളി മൊസ്കിരീന രക്ഷപ്പെടുത്തി. 2nd പകുതിയിൽ 54th മിനിറ്റിൽ വിധി നിർണയിച്ച ഗോൾ പിറന്നു. ജോസഫ് സ്റ്റാനിക്സിന്റെ അസിസ്റ്റിൽ ബുദിമീറിന്റെ അടി. ഗോൾ 1-0. പിന്നീട് സമനിലയ്ക്കായി പനാമ ആഞ്ഞു ശ്രമിക്കുന്നത് തുടർന്നുവെങ്കിലും ക്രൊയേഷ്യയുടെ ഗോളി ലിവാക്കോവിച്ച് തുടർച്ചയായ സേവുകൾ നടത്തി ടീമിന്റെ ലീഡ് സംരക്ഷിച്ചു. റോഡ്രിഗസിന്റെയും മാർട്ടിനസിന്റെയും എല്ലാം അടികൾ തടുത്തിട്ട് ലിവാക്കോവിച്ചിന്റെ മെഡിക്കിൽ ക്രൊയേഷ്യ വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. കൊളംബിയ കോംഗോ. കോംഗോയുടെ കടുകടുത്ത വെല്ലുവിളി ഒറ്റ ഗോളിന് മറികടന്ന് ലാറ്റിനമേരിക്കൻ ശക്തികളായ കൊളംബിയയ്ക്ക് നോക്കൌട്ടിൽ സ്ഥാനം. ആവേശകരമായ തുടക്കമായിരുന്നു കൊളംബിയ കോംഗോ മത്സരത്തിന്. ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ജയത്തിന്റെ ആവേശത്തിൽ കൊളംബിയയും പോർച്ചുഗലിനെ തളച്ചിട്ട കളിയുടെ തനിയാവർത്തനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയോടെ കോംഗോയും ഇറങ്ങിയതോടെ മത്സരം ആദ്യ നിമിഷം തൊട്ട് സജീവമായി. ആദ്യം അപകടഭീതി വിതച്ചത് കോംഗോയാണ്. കയാബുവിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള അടി പോസ്റ്റിനെ അകന്നുപോയി. ഒട്ടും വൈകാതെ കൊളംബിയ എതിർ ബോക്സിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. ആദ്യ 20 മിനിറ്റിനകം തന്നെ അവർ 8 തവണ പോസ്റ്റിലേക്ക് അടിവായിച്ചു. 5th മിനിറ്റിൽ ലൂയിസ് ഡയസിന്റെ അടി ഗോളി എംബാസി തടുത്തിട്ടപ്പോൾ പന്ത് കിട്ടിയ മുനീസിന്റെ അടി വലത് പോസ്റ്റിനെ കടന്ന് പുറത്തേക്ക് പോയി. 6th മിനിറ്റിൽ മുനീസ് ഗോളടിച്ചു എങ്കിലും കഷ്ടിച്ച് ഓഫ്സൈഡായി മാറിയതിനാൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. ശ്രമം തുടർന്ന കൊളംബിയയുടെ ഡയസിന്റെ മറ്റൊരടി ഗോൾ കീപ്പർ എംബാസി തടഞ്ഞിട്ടു. 20th മിനിറ്റിൽ ക്യുവാർട്ടയുടെ ശ്രമവും കോർണർ വഴങ്ങി കോംഗോ ഗോളി രക്ഷപ്പെടുത്തി. ക്രമേണ കളി തടുത്തു എങ്കിലും കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം. ഇടതുവിങ്ങിലൂടെ അപൂർവമായി മുന്നേറിയ മസവാക്കു ബോക്സിലേക്ക് നൽകുന്ന ക്രോസുകളിൽ ഒതുങ്ങി കോംഗോയുടെ ഗോൾ നീക്കങ്ങൾ. ആദ്യ പകുതി തീരുമ്പോൾ സ്കോർ 0-0. 1st പകുതിയുടെ തുടക്കത്തിൽ എന്ന പോലെ 2nd പകുതി ആരംഭത്തിലും കൊളംബിയയുടെ തള്ളിക്കയറ്റം കണ്ടു. 49th മിനിറ്റിൽ ലൂയിസ് ഡയസിന്റെ മിന്നലോട്ടവും കിടലിനടിയും കണ്ടു. പക്ഷേ ഒരിക്കൽ കൂടി കോംഗോ ഗോളി ടീമിന്റെ രക്ഷകനായി. 62nd മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും വന്ന അപകടം പിടിച്ച ക്രോസ് കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി എംബാസി ടീമിനെ കളിയിൽ നിലനിർത്തി. പോർച്ചുഗലിനെതിരെ എന്ന പോലെ 5 പേരെ അണിനിരത്തിയ പ്രതിരോധമായിരുന്നു കോംഗോയുടേത്. അത് 76th മിനിറ്റ് വരെ വിജയിച്ച തന്ത്രവുമായി. 76th മിനിറ്റിൽ സമനില പൂട്ടുപൊളിച്ച ഗോൾ കൊളംബിയ നേടി. ജുവാൻ കുന്തേറോയുടെ ഉജ്ജ്വലൻ പാസ് ഗോളിലേക്ക് തൊടുത്ത് മുനോസ് കൊളംബിയയുടെ വീരനായകനായി. മത്സരത്തിലുടനീളം എൻഡ് ടു എൻഡ് ഓടിക്കളിച്ച ഈ വിങ് ബാക്കിന്റെ പ്രകടനത്തിന് അർഹിച്ച പ്രതിഫലമായി ഈ വിജയ ഗോൾ. സമനില പിടിക്കാൻ കുറഞ്ഞൊരു സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ കോംഗോ നടത്തി നോക്കിയെങ്കിലും തികഞ്ഞ അച്ചടക്കത്തോടെ കളി നിയന്ത്രിച്ച കൊളംബിയ മത്സരം വരുതിയിലാക്കി. ജയത്തോടെ കൊളംബിയ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ഇന്നും നാളെ പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ഓരോ ടീമുകളും തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരങ്ങൾക്കായി ബൂട്ടുകെട്ടുന്ന ദിവസങ്ങളാണ് ഇനി അരങ്ങേറുന്നത്. ഇന്നു മുതൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനവട്ട മത്സരങ്ങൾ ആരംഭിക്കും. ഒരേ സമയത്ത് തന്നെ ഒരു ഗ്രൂപ്പിലെ 2 ടീമുകളും ഒന്നിച്ചു പോരിനിറങ്ങുന്ന വിധമാണ് ഇത്തവണയും അവസാനഘട്ട മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 സ്വിറ്റ്സർലാൻഡ് കാനഡയും തമ്മിലാണ് ആദ്യ മത്സരം. ബോസ്നിയക്കെതിരെ സമനിലയോടെയാണ് ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡയുടെ തുടക്കം. 2nd കളിയിൽ പക്ഷേ ഖത്തറിനെ തകർത്തത് എതിരില്ലാത്ത അരഡസൺ ഗോളുകൾക്കാണ്. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കാണ് കാനഡയ്ക്ക് ഉജ്ജ്വല ജയം സമ്മാനിക്കുന്നതിൽ നിർണായകമായത്. ഏറെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്ന കാനഡയോട് കൊമ്പുകോർക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ഖത്തറിനോട് സമനിലയിൽപ്പെട്ടു തുടങ്ങിയ സ്വിസ്സുകാർ അതിന്റെ ക്ഷീണം തീർത്തത് ബോസ്നിയയെ 4-1 തകർത്തുകൊണ്ടാണ്. അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ 2 കൂട്ടർക്കും സമനില ധാരാളമാണ്. തോൽവി സംഭവിക്കുന്നത് നോക്കൌട്ട് പ്രവേശനത്തെ സംബന്ധിച്ച് ചെറിയ ആശങ്ക ഉണർത്തും എന്നതിനാലും രണ്ടു ടീമുകളും ഗ്രൂപ്പിൽ 1st ഫിനിഷ് ചെയ്യാൻ പൊരുതും എന്നുറപ്പാണ്. ഇതേ സമയം തന്നെ അരങ്ങേറുന്ന മത്സരത്തിനിറങ്ങുന്ന ബോസ്നിയയ്ക്കും ഖത്തറിനും ജയത്തിൽ കുറഞ്ഞൊന്നും മതിയാവുകയില്ല. ജയം തന്നെ ചിലപ്പോൾ പോരാതെ വരികയും ചെയ്തേക്കും. 8 മികച്ച 3rd സ്ഥാനക്കാരിൽ ഒന്നായി നോക്കൌട്ട് പ്രവേശനത്തിന് സാധ്യത നിലനിർത്തണമെങ്കിൽ വമ്പൻ മാർജിനിലുള്ള ജയം വേണം എന്നതിനാൽ കൈമേയ് മറന്നുള്ള ആക്രമണ ഫുട്ബോൾ തന്നെ ഇന്ന് പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ നില

0: ഇങ്ങനെ സങ്കീർണമായതിനാൽ ബി ഗ്രൂപ്പിലെ പ്രധാന പോരാട്ടം ബോസ്നിയ ഖത്തർ മത്സരമായാലും അതിശയിക്കാനില്ല. ഗ്രൂപ്പ് സിയിലെ രണ്ട് മത്സരങ്ങളും June 25 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 തുടങ്ങുന്നത്. മൊറോക്കോ ഹെയ്തിയെയും ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും നേരിടുന്നു. കളിച്ച രണ്ട് കളിയും ഒരൊറ്റ ഗോളുമടിക്കാതെ തോൽവി വഴങ്ങിയ ഹെയ്തിക്ക് ഈ അവസാന മത്സരം മൊറോക്കോക്കെതിരെ വലിയ മാർജിന് ജയിച്ചാലും പിന്നെയും അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കണം. ബ്രസീലിനെ സമനിലയിൽ പിടിച്ചു നിർത്തിയ തുടക്കത്തിന് ശേഷം സ്കോട്ട്ലാൻഡിനെതിരെ ജയം കുറിച്ച മൊറോക്കോ തങ്ങളുടെ ഒരു കാൽ അടുത്ത ഘട്ടത്തിലേക്ക് വച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൈബാരിയുടെ സ്കോറിംഗ് ബൂട്ടിലാണ് അവരുടെ പ്രതീക്ഷ. ഒപ്പം ഒനാഹിയും ബദൌദിയുമെല്ലാം നന്നായി കളിക്കുന്നുമുണ്ട്. ഒന്നാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് കടക്കാനും കടുത്ത എതിരാളികളെ നോക്കൌട്ടിൽ ഒഴിവാക്കാനും മികച്ച ജയം ലക്ഷ്യമിട്ടാവും മൊറോക്കോ ഇറങ്ങുക. അഭിമാനമുയർത്തുന്ന ഒരു ജയം ഹെയ്തിയുടെയും പ്രതീക്ഷയാണ്. ഏതായാലും മികച്ച ഒരു മത്സരം നമുക്ക് കാണാം. ബ്രസീൽ സ്കോട്ട്ലൻഡ് മത്സരമാണ് മറ്റൊന്ന്. മുൻ ലോക ചാമ്പ്യന്മാരുടെ അക്കൗണ്ടിൽ 4 ഉണ്ട്. മൊറോക്കോക്കെതിരെ മങ്ങിയ പ്രകടനമായിരുന്നുവെങ്കിലും ഹെയ്തിക്കെതിരെ ആ കടം വീട്ടി. 3 ആധികാരിക ജയം. വിനീഷ്യസ് ജൂനിയർ നന്നായി കളിക്കുന്നുണ്ട്. കാസിമറോയും പക്കറ്റയും ക്യൂനയും ഫോമിലുണ്ട്. നെയ്മർ പരിക്കിൽ നിന്ന് മോചിതനായി ബെഞ്ചിലെങ്കിലും എത്തുമെന്ന് മഞ്ഞപ്പട പ്രതീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ നല്ലയൊരു ജയത്തോടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുക എന്നതിൽ തന്നെയാവും ബ്രസീലുകാരുടെ ഊന്നൽ. ഹെയ്തിയെ തോൽപ്പിച്ച് 3 സ്വന്തമായുള്ള സ്കോട്ട്ലൻഡിനും അടുത്ത റൗണ്ട് അപ്രാപ്യമല്ല. സാധ്യത നിലനിർത്താൻ ചുരുങ്ങിയത് ഒരു സമനിലയെങ്കിലും നേടണം. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ ശക്തികൾ മുൻ ലോക ചാമ്പ്യന്മാർക്കെതിരെ പൊരുതി നോക്കുമെന്ന് ഉറപ്പാണ്. എ ഗ്രൂപ്പിലെ 2 പുലർച്ചെ 6:30 നടക്കുക. ഈ ലോകകപ്പിന്റെ ആവേശ ടീമായി മാറിക്കഴിഞ്ഞ കൊറിയക്കാർക്ക് എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ്. ചെക്കിനെ അട്ടിമറിക്കുകയും മെക്സിക്കോയോട് നിർഭാഗ്യ തോൽവി പിണയുകയും ചെയ്ത കൊറിയക്കാർക്ക് തന്നെയാണ് മുൻതൂക്കം. 2 മങ്ങിപ്പോയ സൗത്ത് ആഫ്രിക്കയ്ക്ക് ചെക്കിനോട് കഷ്ടിച്ചു നേടിയ പെനാൾട്ടി ഗോൾ സമനിലയുടെ പോയിന്റ് മാത്രമേ സ്വന്തമായുള്ളൂ. കൊറിയയെ വീഴ്ത്തിയാൽ അവർക്കുമുണ്ട് സാധ്യത എന്നതിനാൽ തുറന്ന മത്സരമായിരിക്കും ഇത് എന്ന് തീർച്ച. മെക്സിക്കോയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2 അടുത്ത റൗണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെക്സിക്കോ. പക്ഷേ ഒരു തോൽവി വഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ കടുത്ത എതിരാളികളെ നേരിടേണ്ടി വന്നേക്കുമോ എന്നതിനാൽ ആതിഥേയർ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാനിടയില്ല. ചെക്കിനാണ് ഈ മത്സരം ഏറ്റവും നിർണായകം. പ്രതീക്ഷക്കൊത്ത പ്രകടനം പുറത്തെടുക്കാനാവാതെ പോയ അവരുടെ കോളത്തിലുള്ളത് ഒരൊറ്റ പോയിന്റ് മാത്രമാണ്. കൊറിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ ലീഡ് നേടിയ കളികളിലും അവസാന ഫലം യഥാക്രമം തോൽവിയും സമനിലയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരം അവർ ജയിക്കാൻ വേണ്ടി തന്നെയാവും കളിക്കുക. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ആർക്കും ലളിതമല്ല അവസാന മത്സരങ്ങൾ. നോക്കൌട്ട് ഉറപ്പിച്ച ടീമിന് പോലും കടുത്ത എതിരാളികളെ ഒഴിവാക്കാൻ മികച്ച ഫലം കൂടിയേ തീരൂ എന്ന നിലയാണ്. ബാക്കിയുള്ള ടീമുകളുടെ കാര്യം വിശേഷവിദ്യ പറയുകയും വേണ്ട. അതുകൊണ്ട് തന്നെ അവസാനവട്ട ഗ്രൂപ്പ് മത്സരങ്ങൾ എല്ലാ ഗ്രൂപ്പിലും കടുത്തതാകും, അല്ല കടുകടുത്തതാകും എന്ന് തീർച്ച.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഴത്തുള്ളിക്കുലുക്കം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം MJ.

0: देर ठहरने के बाद उसने क्या किया, नटखट को पकड़ लिया और उसको सीधा किनारे की ओर लेके आकर अपने छोटे भाई की जान बचाई। उसको लेकिन नटखट पर बहुत गुस्सा आ रहा था, उसका जी कर रहा था कि एक झापट मारे, ലേക്കിൻ ഝാപ്പട്ടൊന്നും വെച്ചെന്തോന്നാണ് എവിടെ അടിക്കുക, ചുവട്ടിലിട്ട് അടിക്കുക. ആ നല്ല ദേഷ്യം വന്നു, ഒറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നി. ലേക്കിൻ ഉസ്നെ നട്ട്കട്ട് കി ഓർ ദേഖാ തോ നട്ട്കട്ട് ജോ ഹേ ബിൽക്കുൽ ധർക്കർ ഗബ്രായാ ഹുവാ ലഗ് രഹാ ഥാ തോ ഉസ്കോ ഉസ് ഛോട്ടേ ഭായി പർ പ്യാർ ആ ഗയാ. ഉസ്നെ നട്ട്കട്ട് കാ ഹാത്ത് പക്ടാ ഓർ ബസ്താ ഉഠാകർ സീദാ മുണ്ടേർ കി ഓർ ചടായി ചടനേ ലഗാ. അപ്പൊ എന്താ പറ്റിയത്, ഝട്ട്പട്ട് നന്നായിട്ട് നീന്തൽ അറിയായിരുന്നു. പിന്നെ അവൻ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് എന്നെ പുറകെ കിടന്ന ബാഗിനെ, ബസ്ത, ആ ബാഗിനെ ഊരി ആ നദിക്കരയിലുള്ള കൈവരിയിൽ വെച്ചിട്ട്, മുണ്ടേറെന്ന് പറഞ്ഞ എന്തോന്നാണ് കൈവരി, അവിടെ വെച്ചിട്ട് പെട്ടെന്ന് എന്നെ നദിയിലോട്ട് എടുത്ത് ചാടി. കുറച്ച് നേരം ഇങ്ങനെ നീന്തിയപ്പോഴേക്കും അവന് ആളെ കിട്ടി, ആളെ കിട്ടി അല്ലേ, നമ്മളെ നട്ട്കട്ടിനെ പിടികിട്ടി. നട്ട്കട്ടിനെ പിടിച്ചുകൊണ്ട് കരയിൽ കയറ്റിയപ്പോഴേക്കും അവന് സമാധാനമായി. പക്ഷെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു നട്ട്കട്ടിനടുത്ത്, കാരണം എത്ര പറഞ്ഞാലും കേക്കില്ല, ഇങ്ങനത്തെ കുസൃതികൾ കാണിക്കുന്നോണ്ടല്ലേ ഇപ്പൊ വെള്ളത്തിൽ വീണത്. അതുകൊണ്ട് ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നി. അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് പാവൻ നട്ട്കട്ട് പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവന് കുഞ്ഞനിയനോട് എന്ത് തോന്നി,
1: സ്നേഹം
0: തോന്നി. പിന്നെ അവന്റെ കൈയും പിടിച്ച് അവന്റെ ആ ബാഗും എടുത്ത് നേരെ മേളിലോട്ട് പാലത്തിന്റെ അങ്ങോട്ട് കയറി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. തോ നട്ട്കട്ട് കി ജാൻ കിസ്നെ ബച്ചായി, ഉസ്കെ ബഡേ ഭായിനെ ബച്ചായി. क्या झटपट ने नटखट को झापट मारा?
1: नहीं नहीं.
0: क्यों नहीं मारा?
1: नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया.
0: बहुत अच्छे. उसे वो इतना डरा हुआ और घबराया हुआ था कि उस बड़े भाई को छोटे भाई पर प्यार आ गया. तो आपको क्या इस भाग पर कुछ शंका है?
1: नहीं जी.
0: अगले भाग की ओर चले.
1: हाँ.
0: पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माँ से मेरी शिकायत करोगे. जनता जरा पढ़िए.
1: पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माम से मेरी शिकायत करोगे.
0: नटखट जो है जैसे ही पुल के ऊपर पहुंच जाता है तो क्या करने लगता है, अचानक पेट्टन गला फाड़ कर रोने लगता है. पेट्टन तोंड गीरी कड़न करयान तोड़ंगो. गला फाड़ कर मीन्स क्या है, नल्ला उच्चतिल करयान तोड़ंगो. तो उस समय जो है झटपट नटखट से पूछता है कि अब तो तुम बच गए हो, बहने से बच गए हो, फिर क्यों रो रहे हो? तो नटखट रोते रोते कहता है कि तुम घर में जाकर मेरी शिकायत करोगे. നീ ഇപ്പോ ഒഴുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ നീ എന്തിനാ കിടന്ന് കരയുന്നെന്ന് ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുമ്പോ നട്ട്കട്ട് കരഞ്ഞു കരഞ്ഞു പറയുകയാണ്. എന്താണ് പറയുന്നത്?
1: നീ
0: പോയി, ഇനി അമ്മയോട് എന്റെ പരാതി പറയത്തില്ലേ, എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കത്തില്ലേ, എന്നെ അമ്മ തല്ലില്ലേ, അതുകൊണ്ടാണ് കരയുന്നതെന്ന്. നട്ട്കട്ടിനെ ആരാ രക്ഷിച്ചത്? നട്ട്കട്ട് വെള്ളത്തിൽ വീണു പോയപ്പോ ഝട്ട്പട്ടാണ് രക്ഷിച്ചത് അല്ലേ. രക്ഷിച്ച് അവന് നല്ല ദേഷ്യമൊക്കെ തോന്നി, തല്ലു കൊടുക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പേടിച്ചരണ്ടിരിക്കുന്ന നട്ട്കട്ടിനെ കണ്ടപ്പോ അവന് പാവം തോന്നി, സ്നേഹം തോന്നി, അടിച്ചില്ല, പാലത്തിന്റെ മേളിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, തൊണ്ട കീറി കിടന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഝട്ട്പട്ട് ചോദിക്കുകയാണ്, എന്തിനാ നീ കിടന്ന് കരയുന്ന, നിന്നെ രക്ഷിച്ചല്ലോ. അപ്പൊ പറയാണ്, നീ വീട്ടിൽ പോയി എന്റെ കുറ്റമൊക്കെ പറഞ്ഞ് എനിക്ക് തല്ലു മേടിച്ചില്ല, അതുകൊണ്ടാണ് ഞാന് കരയുന്നതെന്ന്. അടുത്ത ഇത് നോക്കിയേ. തോ ജോ കഹോ, നട്ട്കട്ട് കാ രോണാ ബന്ദ് ഹോ ഗയാ, മുജേ കാഗസ് കി നാവ് ബനാനാ നഹി ആതാ, തും സിഖാ ദോഗേ? ഹാ ഉസ്മേ ക്യാ ഹൈ, നട്ട്കട്ട് ഖുശ് ഹോകർ ബോലാ, പർ മുജേ തേർനാ നഹി ആതാ, തും സിഖാ ദോഗേ? ഹാ ഉസ്മേ ക്യാ ഹൈ, ഝട്ട്പട്ട് നെ മുസ്കുരാതേ ഹുയേ നട്ട്കട്ട് കേ ശബ്ദോ കി നക്കൽ കി, ഓർ ദോനോ ഭായ് ഹസ് പഡേ. ലേക്കിൻ ഝട്ട്പട്ട് നെ നട്ട്കട്ട് കാ ബസ്താ ഉസേ പക്ഡാ കർ പൂൽ കി മുണ്ടേർ പർ സേ അപ്നാ ബസ്താ ഉഠായാ തോ ഏക്ദം ചിന്തിത് ഹോകർ ബോലാ, अरे छोटे, हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे? हाँ बड़े, अब नटखट ने एक पल सोचा और बोला, आओ दौड़ लगाते हैं, कपड़े अपने आप सूख जाएंगे. हाँ ये ठीक है, झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. तो बच्चों देखो कि पहले हमने पढ़ा था कि नटखट जो है रो रहा है, उसे क्या डर था कि कहीं

0: झटपट जाकर घर में उसकी शिकायत ना कर दे। अभी झटपट ने पूछा कि क्यों रो रहे हो, तो नटखट ने कहा कि तुम जाकर घर में शिकायत करोगे इसलिए मैं रो रहा हूँ। तो नटखट ने कहा ना करूँ तो इस पर जो है उसका रोना बंद हो गया। എന്താണ് ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്, നീ ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ, അപ്പൊ എന്തു പറയുന്നു, നീ വീട്ടിൽ പോയി പരാതി പറയൂ. ഝട്ട്പട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലെങ്കിലോ എന്ന്. ഇത് കേട്ടിട്ട് നട്ട്കട്ടിന്റെ കരച്ചിലൊക്കെ എന്ത് ചെയ്തു,
1: നിന്നു.
0: ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അറിയാലോ, അത് എനിക്കിവിടെ ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോ അതിന് നട്ട്കട്ട് തിരിച്ചു പറയാണ്, ഹാ ഉസ്മേക്കാഹേ, ആ അതിനെന്താ പറഞ്ഞുതരാലോ എന്ന്. തിരിച്ച് നട്ട്കട്ട് ചോദിക്കുകയാണ്, നട്ട്കട്ട് കുഷ് ഹോക്കർ ബോല പർ മുജേ തേർന്ന നെഹിയാത്ത, അതിനെന്താ അത് പഠിപ്പിച്ചു തരാലോ എന്ന് വളരെ സന്തോഷത്തോടെ നട്ട്കട്ട് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു പറയാണ്, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, എന്നെയും പഠിപ്പിച്ചു തരുമോ നീന്താൻ. നട്ട്കട്ട് പറഞ്ഞതുപോലെ തന്നെ അവന്റെ അതേ സൗണ്ടിൽ കളിയാക്കിക്കൊണ്ട് അതിനെ കോപ്പി അടിച്ചതുപോലെ ഝട്ട്പട്ട് പറയാണ്, ഹാ അതിനെന്താ എന്ന്. അപ്പൊ ഇവിടെ നക്കൽ കർണ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, നമ്മൾ ഒരാള് പറയുന്നതിനെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നക്കൽ കർണ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഝട്ട്പട്ട് ഇങ്ങനെ അതിനെന്താ എന്ന് പറയുന്ന രീതി കേട്ടിട്ട് രണ്ടുപേരും ഒരേപോലെ ചിരിക്കാൻ തുടങ്ങുന്നു. ലേക്കിൻ ഝട്ട്പട്ടിനെ നട്ട്കട്ട് കാ ബസ്താ ഉസേ പക്കടാക്കർ പുൽകി മുണ്ടേർ പർസേ അപ്നാ ബസ്താ ഉഠായ, തോ ഉസ്നെ ക്യാ കിയാ, നട്ട്കട്ട് കാ ബസ്താ ഉസേ പക്കടാ ദിയ ഓർ അപ്നാ ബസ്താ ഖുദ് പേൻ ലിയ. അവൻ എന്ത് ചെയ്തു, ആ നട്ട്കട്ടിന്റെ ബാഗ് നട്ട്കട്ടിന് കൊടുത്തിട്ട് അവന്റെ ബാഗ് എടുത്ത് സ്വന്തമായി പുറകെ ഇട്ടിട്ട് എന്തോ ഒരു ചിന്തയിലാണ് ആള്, ഏകദം ചിന്തി തോക്കർ പോല, എന്തോ കാര്യം ഇങ്ങനെ ആലോചനയിൽ ഇരുന്നിട്ട് പറഞ്ഞു, അരേ ഛോട്ടേ ഹം ദോനോ കെ കപ്പടേ ഭീഗ് ഗേ, ഹമേ ഭീഗ് ഗേ കപ്പടോ മേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹേംഗേ, നോക്കൂ ഛോട്ടേ കുഞ്ഞാ നോക്കൂ നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സുകൾ എന്താണ്, തുണികൾ എന്ത് ചെയ്തു, ആകെ നനഞ്ഞിരിക്കുകയാണ്, ഭീകര നനഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ പോകുമ്പോ അമ്മ ഇത് കാണത്തില്ലേ, അപ്പൊ അമ്മ ചോദിച്ചാൽ നമ്മൾ എന്തു പറയും. നട്ട്കട്ടിനെ ഏക് പാൽ സോച്ചാ ഓർ ബോല ആ ദോഡ് ലഗാത്തേ ഹേ തോ ക്യാ കഹേംഗേ, അപ്പോ ഇതിങ്ങനെ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിച്ചപ്പോ നട്ട്കട്ടും പറയും, ആ അത് ശരിയാണല്ലോ ചേട്ടാ. എന്നിട്ട് നട്ട്കട്ട് ഏക് പൽ സോച്ച, നട്ട്കട്ടിനെ ഏക് പൽ സോച്ച ഓർ ഝട്ട് സേ ബോല ആ ദോഡ് ലഗാത്തേ ഹേ കപ്പടെ അപ്നെ ആപ് സൂക്ക് ജായേംഗേ ഹാ യേ ഠീക് ഹേ, ഝട്ട്പട്ടിനെ അപ്നാ ബസ്താ പീഠ് പർ ടാങ്തേ ഹുവേ കഹാ. ഏക് ഉപായ ജോ ഹേ നട്ട്കട്ട് കോ സൂച്ചാ, ക്യാ ഥാ വോ ഉപായ, ഹം ദോനോ ദോഡ് ലഗാത്തേ ഹേ, ദോഡ്നേക്കി വജഹ സേ ഹമാരെ കപ്പടെ ജോ ഹേ സൂക്ക് ജായേംഗേ. അങ്ങനെ നട്ട്കട്ടിന് ഒരു ഐഡിയ കിട്ടും. എന്താണ് നട്ട്കട്ട് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാം, ഓടാം, ഓടുമ്പോഴേക്കും കാറ്റടിച്ച് ഈ തുണിയൊക്കെ ഉണങ്ങിക്കോളും. നട്ട്കട്ട് നെ ഭി അപ്ന ബസ്ത പീഠ് പർ ടാങ് ലിയ ഓർ ഝട്ട്പട്ട് കെ ബരാബർ ഖഡേ ഹോക്കർ ദോഡ് ശുരു കർനേക്ക് അന്താസ് മേ ബോല, ഏക് ദോ തീൻ ദോനോ ദോഡ് പടേ ആഗേ പീച്ചേ നഹി ഏക് ദൂസരേ കാ ഹാത്ത് പക്കടേ സാത്ത് സാത്ത്, തോ ക്യാ ഹുവാ, तो दोनों ने अपने अपने बस्ते पीछे पीठ पर टांग दिए और दोनों बराबर खड़े हुए और दोनों दौड़ने लग रहे हैं. तो दौड़ शुरू करने के अंदाज में जो है नट्ट्कट बोलने लगा एक दो तीन. അപ്പോ എന്താ ചെയ്തത്, നട്ട്കട്ടും ഝട്ട്പട്ടും രണ്ടുപേരും ബാഗ് എടുത്തൊക്കെ തൂക്കി രണ്ടുപേരും ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ നിന്ന സമയത്ത് നട്ട്ട്കട്ട് ഇങ്ങനെ ഓട്ടമത്സരത്തിൽ പറയത്തില്ലേ, നമ്മൾ 1 2 3 റെഡി സ്റ്റഡി ഗോ എന്നൊക്കെ പറയത്തില്ലേ, ആ മാതിരി പറയാൻ തുടങ്ങി ഏക് ദോ തീൻ അങ്ങനെ പറഞ്ഞു. ഇപ്രാവശ്യം രണ്ടുപേരും മുന്നിലോ പിന്നിലോ ആയിട്ടല്ല, അവർ രണ്ടുപേരും എങ്ങനെയാ ഓടുന്നത്, ദോനോ ആകെ പീച്ചേ നഹി ഏക് ദൂസരേക്കാ ഹാത്ത് പക്കടേ സാത്ത് സാത്ത്, അവർ രണ്ടുപേരും അവരവരുടെ കൈകൾ പിടിച്ച് ഒത്ത് ഒരുമിച്ചാണ് ഓടുന്നത്, അല്ല മുമ്പിലും പുറകിലോട്ടും അല്ല. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരേക്കും, ക്യാ മേ കുച്ച് പ്രശ്നം പൂച്ച് ശക്തി ഹൂ,
1: ഹാ
0: തോ ദേഖിയേ തോ ബച്ചോം ബതാവോ ഝട്ട്പട്ട് നേ നട്ട്കട്ട് സേ ക്യാ സിഖാനേ കോ കഹാ,
1: कागज के नाव बनाने सिखाए,
0: हाँ कागज के नाव बनाने के लिए कहा. और वापस नट्ट्कट ने झटपट से क्या सिखाने को कहा,
1: नट्ट्कट को तैरना सिखाए,
0: नट्ट्कट को तैरना सिखाए. अच्छा तो दोनों के कपड़े भीग गए थे, तो अगर भीगे कपड़े में जाएंगे तो घर में पता चलेगा, तो इसलिए क्या उपाय सूझा, दोनों
1: दौड़ लगाते
0: दौड़ लगाते हैं, है ना, दोनों दौड़ेंगे तो कपड़ों का क्या होगा, कपड़े
1: सूख
0: जाएंगे. तो आज की कक्षा जो है यहाँ पर समाप्त होती है. अगली कक्षा में आने से पहले अच्छे से वाचन करके आना. अभी आपको कोई शंका है,
1: नहीं, नहीं, नहीं जी, जी.

0: अभी तक आप सुन रहे थे हिंदी पाठ। अध्यापिका थे प्रमीला कुमारी पीएल, छात्राएं थी कृष्णप्रिया और जनिता। इसी के साथ आज का हिंदी पाठ यही समाप्त होता है। नमस्कार।
1: ആകാശവാണി തൃശൂർ, സമയം 5 മണി കഴിഞ്ഞ് 13:55.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

കൊങ്കിണി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്ററിനറി സർജൻ, ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ, മൃഗപരിപാലകർ, ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 29 ചാവക്കാട് നഗരസഭയിൽ നടത്തുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് രാവിലെ 10:30 അഭിമുഖം. ശസ്ത്രക്രിയയിൽ പ്രാവീണ്യം, വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ, WVS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ABC സെന്ററുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിയമനത്തിന് മുൻഗണന. ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ തസ്തികയിലേക്ക് രാവിലെ 11:00 മൃഗപരിപാലകരുടെ ഒഴിവിലേക്ക് രാവിലെ 11:30 അഭിമുഖം നടത്തും. ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12:30. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0487-2-36-1216. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487-2-36-1216. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ, വടക്കാഞ്ചേരി, വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി 2 ഒഴിവുകളാണുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിലിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലേതെങ്കിലും ബിരുദാനന്ദ ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ July 1 വൈകിട്ട് 5 ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 8943-35-4045. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8943-35-4045. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോൺ മേജർ റിസർച്ച് സെന്ററിലേക്ക് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഈ മാസം 30 രാവിലെ 10 കോളേജിൽ അഭിമുഖം നടക്കും. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷനോടുകൂടിയുള്ള MSc അല്ലെങ്കിൽ MTech ഇലക്ട്രോണിക്സ് ബിരുദവും UGC, നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് എന്നീ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. കോളേജ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ പരീക്ഷകൾ പാസായവർക്കും അപേക്ഷിക്കാം. CST, HFSS സോഫ്റ്റ്വെയറുകൾ, മൈക്രോസ്ട്രിപ്പ് ആന്റിന അറേകൾ, ആന്റിന മെഷർമെന്റുകൾ, ഹീറ്റ് സിങ്ക് ഡിസൈൻ, തെർമൽ സ്റ്റിമുലേഷൻ എന്നിവയിൽ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 നിശ്ചിത സമയത്ത് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം GC മാനന്തവാടി .ac.in.

0: ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9447953305 ഒരു നമ്പർ കൂടി 8848625 27. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9447953305 ഒരു നമ്പർ കൂടി 8848625 27. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: ഹലോ,
7: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
6: വീണ്ടും
7: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
8: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
6: സർ, ഇത്രയും രൂപ.
8: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
6: 2 ലക്ഷം
9: എന്തു പറ്റി അച്ഛാ?
6: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
7: അയ്യോ,
6: കട്ട് ചെയ്തു.
9: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
6: തട്ടിപ്പോ?
9: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
6: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
10: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ്, ഡോക്ടർ യമുന എസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. സ്റ്റാർട്ടപ്പ് വർക്ക് കൾച്ചർ. അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. അവസാന ഭാഗം. 8:00 ചിത്രീകരണം. ആയുഷ്മാൻ ഭാരത്, ജീവിതത്തിൽ ഒരു കൈത്താങ്ങ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി. അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. 9:30 ഡോക്ടർ കെ കൃഷ്ണകുമാറിന്റെ സംഗീത കച്ചേരി. SR മഹാദേവ ശർമ്മ വയലിൻ. കടനാട് VK ഗോപി മൃദംഗം. ഇലഞ്ഞിമേൽ P സുശീൽ കുമാർ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് സുകുമാർ കുറുക്കഞ്ചേരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ഹരിനാമകീർത്തനം. P ജയചന്ദ്രൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം, ആശയം ആവിഷ്കാരം, ഡോക്ടർ K ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി, തയ്യാറാക്കിയത് പോൾ മാത്യു. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തയ്യാറാക്കിയത് ഡോക്ടർ K ജയകൃഷ്ണൻ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. ഗായത്രി സുരേഷ് പാടിയ കൃതികൾ. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൊശവൻ കളിപ്പാട്ട്, M വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും ഭാഗം 55. നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ്കുമാർ. 2:30 സ്വരസാഗരം, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ. MS ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15

0: ിന് ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മാഞ്ചസ്റ്ററിലെ ഓൾഡ് ടഫോർഡ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന ICC വുമൺസ് T20 ലോകകപ്പിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, ജഗ്ജിത് സിംഗ് പാടിയത്. 11:02 ഹലോ ആകാശവാണി. ഉച്ചതിരിഞ്ഞ് 3:00 ഓട്ടൻ തുള്ളൽ, അവതരിപ്പിച്ചത് പഴുവിൽ ഗോപിനാഥും സംഘവും. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ഒരു ക്യാമ്പയിൻ 30 വരെ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുക്കുന്നത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ RS.
4: നമസ്കാരം മാഡം. ഖേത് ബജാവോ അഭിയാൻ എന്നുള്ള പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോധവൽക്കരണ പരിപാടി എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
5: കേന്ദ്ര സംസ്ഥാന കൃഷിവകുപ്പ് മുഖാന്തരം 1 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഖേത് ബജാവോ അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുവേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച ഒരു ദേശീയ ബോധവൽക്കരണ പരിപാടിയാണ് ഇത്.
4: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി വിശദീകരിക്കാമോ?
5: ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നിവയുടെ അസന്തുലിതമായ ഉപയോഗം, ജൈവവസ്തുക്കളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഖേത് ബജാവോ അഭിയാൻ എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളുടെ ഉൽപാദനശേഷി നിലനിർത്തുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൃഷി ചെലവ് കുറയ്ക്കുക, ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഖേത് ബജാവോ അഭിയാൻ പ്രവർത്തിക്കുന്നത്.
4: നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പരിപാടിക്ക് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്?
5: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവ്, ജൈവവസ്തുക്കളുടെ അളവ് കുറഞ്ഞു വരിക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ പൊതുവെ ചെറുകിടവും വൈവിധ്യമാർന്ന വിളകളുള്ളതുമാണ്.

0: മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൃഷിവിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ തുടങ്ങിയ കേരളത്തിലെ പ്രധാന വിളകളിൽ സുസ്ഥിര കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിനും ഈ പരിപാടി സഹായകരമാണ്. കൂടാതെ ജലസംരക്ഷണം, മണ്ണൊലിപ്പ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികളുടെ പ്രചാരണം, പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
1: ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കർഷകർക്കായി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
0: ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന കൃഷിവകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഗ്രാമതലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, കർഷക യോഗങ്ങൾ, പ്രദർശനങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഖേത് ബചാവോ അഭിയാന്റെ ലക്ഷ്യങ്ങൾ കർഷകരിലേക്കെത്തിക്കുന്നതിൽ ആത്മ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, കൃഷിവകുപ്പ്, കർഷകർ എന്നിവർക്കിടയിൽ ഒരു കണ്ണി ആയിട്ടാണ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രവർത്തിക്കുന്നത്. കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച കൃഷിരീതികളും കർഷകരിലേക്കെത്തിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ സഹായിക്കുന്നു. ആത്മവഴി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, കർഷക പരിശീലനങ്ങൾ, സെമിനാറുകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രാപ്തി കർഷകർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കി ഖേത് ബചാവോ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ആത്മവഴിയാണ്. കൃഷിഭവൻ മുഖേന നടത്തിവരുന്ന എല്ലാ പരിപാടികളിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഈ ബോധവൽക്കരണ പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ കർഷകരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രമാത്രം അനിവാര്യമാണ്?
0: നമ്മുടെ കൃഷിയിടങ്ങളും മണ്ണിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളങ്ങൾ പ്രയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതി സൗഹൃദ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളാണ് നാളത്തെ കാർഷിക ഭാവിയെ നിർണയിക്കുന്നത്. അതിനാൽ മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര കൃഷിരീതികൾ സ്വീകരിച്ച് വരും തലമുറകൾക്കായി സമൃദ്ധമായ കാർഷിക പാരമ്പര്യം നിലനിർത്തുവാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: ഖേത് ബച്ചാവോ അഭിയാൻ കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ജൂൺ 30 വരെ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുത്തത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ RS.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കാർഷിക യന്ത്രോപകരണങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ജൂലൈ മുതൽ.

കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോതുകുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടയുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മോഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കുന്നതാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം കവിയുന്ന കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി 1 ജൂലൈ 11 മണി മുതൽ agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ഇനിപ്പറയുന്ന ഫോൺ നമ്പറുകളിലോ ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04-71-23-06-748, 04-77-22-66-084, 04-95-27-25-354, ഇമെയിൽ smamkerala@gmail.com.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9ാം ക്ലാസിൽ 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ്.

0: Tabii ya, internet sıkıntı.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
1: കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ ഉന്നത വിജയികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച എജു കാർണിവലും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഫ് ഹണ്ട് പദ്ധതി ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലഹരിക്കെതിരായ 1 മില്യൺ ഗോൾ ക്യാമ്പയിന്റെയും എജു കാർണിവലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരായ ദീപശിഖ ചടങ്ങിൽ മന്ത്രി MA റസാഖ് മാസ്റ്റർ MLA കൈമാറി. കുന്ദമംഗലം മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭമായിരുന്നു 3000+ പേർ പങ്കെടുത്ത എജു കാർണിവൽ. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പുതിയ ദിശാബോധം പകരാൻ വേണ്ടി വിവിധമേൽ കഴിവ് തെളിയിച്ച 2000+ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത പരിപാടിയിൽ എത്തിയ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. അക്കാദമി രംഗത്തും LSS, USS, SSC പ്ലസ് ടു പരീക്ഷകളിലും മികച്ച വിജയം നേടിയ മണ്ഡലത്തിലെ 50+ വിദ്യാലയങ്ങളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഡോക്ടർ ആതിര സുഗതൻ KAയും ചടങ്ങിൽ ആദരിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. തീയണക്കൽ മാത്രം ചുമതല ഉണ്ടായിരുന്ന സേന ഇപ്പോൾ ജനരക്ഷയ്ക്കുള്ള സേവന സംഘമായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവരുടെ സേവനം കേരളം കണ്ടതാണ്. നീന്തൽ പരിശീലനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PK ഫിറോസ് MLA അധ്യക്ഷനായി, MK രാഘവൻ MP മുഖ്യാതിഥി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ നിതിൻ അഗർവാൾ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ലയും വയറിളക്ക രോഗങ്ങളും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും ക്ലോറിനേഷൻ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഷിഗല്ല പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിലും അംഗൻവാടികളിലും ബോധവൽക്കരണവും നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡെങ്കിക്കേറിയ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ് അധ്യക്ഷനായി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ പ്രതിജ്ഞ ചൊല്ലി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് ലുക്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ C ഗിരീഷ് കുമാർ, പ്രധാന അധ്യാപിക C ഷീന, ടെക്നിക്കൽ അസിസ്റ്റന്റ് N സുരേന്ദ്രൻ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ KP റിയാസ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ L ഭവില തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും.
2: കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്തു.

0: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 3479 കിണറുകൾ ക്ലോറിനേഷനും 930 കുടിവെള്ള സോസുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 172 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 55 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി 164 അംഗൻവാടികളും 100 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനവും നടത്തി. ഡെങ്കി പനി പ്രതിരോധത്തിന്റെ ഭാഗമായി 13033 ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എലിപ്പനി പ്രതിരോധത്തിനായുള്ള ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളിക 885 പേർക്ക് നൽകി. വയറിളക്കം രോഗപ്രതിരോധത്തിനായി 729 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി 9 പഞ്ചായത്തല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗങ്ങൾ, 204 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ, 2166 ബോധവൽക്കരണ നോട്ടീസ് വിതരണം എന്നിവയും നടത്തി. 86 വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധന നിയമലംഘനം കണ്ടെത്തിയ 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ആരുടെ ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസായി ആചരിക്കുന്നത്? ഉത്തരം, മുൻ ഭാരതീയ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനമായ ഡിസംബർ 23 ദേശവ്യാപകമായി കിസാൻ ദിവസായി ആചരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, ആരുടെ ജന്മവാർഷിക ദിനമാണ് കിസാൻ ദിവസായി ആചരിക്കുന്നത്? ഉത്തരം, മുൻ ഭാരതീയ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനമായ ഡിസംബർ 23 ദേശവ്യാപകമായി കിസാൻ ദിവസായി ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. ഗുരുഭക്തിയാണ് ജ്ഞാനാഭിവൃദ്ധിയുടെ അസ്ഥിവാരം. കബീർദാസ്. ചിന്താവിഷയം ഒരിക്കൽ കൂടി, ഗുരുഭക്തിയാണ് ജ്ഞാനാഭിവൃദ്ധിയുടെ അസ്ഥിവാരം. കബീർദാസ്. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
4: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
5: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
4: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
5: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
4: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
4: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: कोंकण गोवा प्रदेशयोः अतिवृष्ट्यै रेड अलर्ट इति रक्तवर्णीया सञ्चेतना प्रसारिता अस्ति। आगामी दिनद्वयोः तटीय कर्णाटक राज्ये मध्यप्रदेशे च एतादृशी स्थितिः भवितुमर्हति। अस्य मासस्य 31 दिनाङ्कपर्यन्तं मेघालये, आन्तरिककर्णाटके, ओडिशायां, तेलङ्गानायां, पश्चिमबङ्गप्रदेशे, सिक्किमराज्ये च प्रचण्डवृष्टिः भविष्यति इति ऋतुविभागेन पूर्वानुमानं प्रकटितम्। ऋतुविभागेन दिल्ली, हरियाणा, चण्डीगढ़, पंजाब, हिमाचल प्रदेश, उत्तराखण्ड, जम्मू कश्मीर, लद्दाख इत्येतेषु प्रदेशेषु शनिवासर पर्यन्तं मेघगर्जनेन विद्युद्योतनेन सह झंझावातस्य च पूर्वानुमानं कृतमस्ति। अंडमान निकोबार द्वीपेषु, आंध्रप्रदेशे, बिहारे, गुजराते, झारखण्डे, केरलम राज्ये, माहे प्रदेशे, लक्षद्वीपे, मध्यप्रदेशे, महाराष्ट्रे, ओडिशायां, पश्चिमी उत्तर प्रदेशे च शनिवासर पर्यन्तं एतादृशी स्थितिः अपेक्षते। हॉकी इंडिया संस्था अद्य आगामी यूनाइटेड किंगडम प्रवासार्थं 24 सदस्यानां कनिष्ठ महिला हॉकी दलस्य उद्घोषणाम् अकरोत्। अयं प्रवासः जुलाई मासस्य 5 14 यावत् प्रचलिष्यति। नूतन प्रशिक्षकस्य टिम वाइट इत्यस्य निर्देशने भारतीय दलं स्कॉटलैंड, इंग्लैंड देशयोः विभिन्न स्थानेषु 7 द्वन्द्वान् क्रीडिष्यति, यत् आगामि कनिष्ठ एशिया कप इत्यादि अन्तर्राष्ट्रीय प्रतियोगितानां सिद्धतायै एक्सपोजर टूर रूपेण अस्ति। अस्य युवा दलस्य नेतृत्वं दलनायिका खैदेम सिलैमा चानु करिष्यति। अस्य वर्षस्य फीफा विश्वकप क्रीडायां कोलंबिया देशः अद्य मैक्सिको देशस्य ग्वाडलहारा नगरे ग्रुप के क्रीडायां डीआर कांगो देशम 1-0 इत्यनेन अंकेन पराजित्य राउंड ऑफ 32 इत्यस्मिन् प्रविष्टः। इतः पूर्वं संयुक्त राज्य अमेरिका देशस्य ह्यूस्टन नगरे ग्रुप के इत्यत्र पुर्तगाल देशः उज्बेकिस्तान देशम 5-0 पराजयत। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നതെന്ന് CPM MLA KN ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ 2 നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KMRLന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
3: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ

0: ശക്തമാക്കുന്നതിനായി കെ എം ആർ എല്ലിൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതാണ്.
1: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1 സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
1: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.

0: കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. എട്ട് ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരയ്ക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി, നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നരേന്ദ്രമോഹൻ. ശൂന്യവേളയിൽ PM ശ്രീ പദ്ധതിയെച്ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നിലയിൽ നിന്നുയർന്ന ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണ വേളയും പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അതിരൂക്ഷമായ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ സഭയിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ 2 സുപ്രധാന റൂളിംഗുകളും ഇന്ന് സഭയിലുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യോപദേശക സമിതിയുടെ 2-ാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയ്ക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടിക്കും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI അംഗം പി പ്രസാദ് അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലാണ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ കരാർ ഒപ്പിട്ടു നൽകിയ ശേഷമാണ് ഇപ്പോൾ UDF സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. UDF സർക്കാർ പുതുതായി എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം വരുന്നതുവരെ അടിയന്തര പ്രമേയത്തിന് പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ഏത് തീരുമാനങ്ങൾക്കെതിരെയും പോരാടിയവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ആ പോരാട്ടം ഇനിയും തുടരുമെന്നും മന്ത്രി മറുപടി നൽകി. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് കഴിയാത്തതെന്താണെന്ന് പി പ്രസാദ് ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണിത്ര വ്യഗ്രത? പി എം ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ

തന്നെ അതിന്റെ വക്താക്കളാവുകയാണെന്നും പ്രസാദ് ആരോപിച്ചു. പി എം ശ്രീഫണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് സി പി എം മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരംശമെങ്കിലും കരാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ ആവർത്തിച്ചു. എൽ ഡി എഫ് കാലത്തെ പോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും യു ഡി എഫ് നടത്തുന്നില്ല. നിലവിൽ എൽ ഡി എഫ് വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ്. മന്ത്രിസഭയെപ്പോലും ഇരുട്ടിന്റെ മറവിൽ നിർത്തി പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പി എം ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് യു ഡി എഫ് നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ, എവിടെ പോയി ആ നാക്ക് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എൽ ഡി എഫ് സർക്കാർ പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും 20 ദിവസത്തിനകം അത് മരവിപ്പിച്ചു. ധാരണാപത്രം ഒപ്പിട്ടിട്ട് 8 മാസം പിന്നിട്ടു. ഇതേവരെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പി എം ശ്രീയുടെ ഭാഗമായി ഒരു പൈസയും കേരളം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല. പി എം ശ്രീ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിരുന്നവരാണ് അധികാരത്തിലെത്തി 1 മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളിൽ നിന്നും ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ സി പി ഐ അംഗം കെ രാജൻ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കും സഭാതലം പിന്നീട് സാക്ഷിയായി. ഉമാ തോമസ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോൾ സാമാജികർ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യത്തെ റൂളിംഗ്. സഭ ഗൌരവകരമായി മുമ്പോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി പറയാൻ ഇടയാക്കരുതെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. സഭയിൽ സംസാരിക്കുന്നതിന്റെ സമയദൈർഘ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ റൂളിംഗ്. സാമാജികർക്കുള്ള പരിശീലന പരിപാടിയിലുണ്ടായ ധാരണപ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ കൂടുതൽ അംഗങ്ങൾ സംസാരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് അംഗം ഉമാ തോമസും റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നിർത്തിവച്ചത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സി പി ഐ അംഗം പി പ്രസാദും സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണ മേഖലയിലെ യാത്രാദുരിതം പരിഹരിക്കാൻ കെ എം ആർ എല്ലും ട്രാഫിക് പോലീസും ചേർന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബദൽ റോഡുകൾ നവീകരിക്കാൻ കെ എം ആർ എൽ ആവശ്യപ്പെട്ട 5.5 കോടി രൂപയുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ പി പ്രസാദിനും മറുപടി നൽകി. 10 അംഗങ്ങളുടെ ഉപക്ഷേപങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. പ്രവാസി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി നജീബ് കാന്തപുരത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകി. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി. ആലപ്പുഴയിൽ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ എ ഡി തോമസിന്റെ വൈകാരികമായ പ്രസംഗത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് വന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമാണെന്നായിരുന്നു എ ഡി തോമസിന്റെ വാചകങ്ങൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പോലീസ് രാജിനെതിരെയും ശബ്ദമുയർത്തിയ ആൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങളുണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി, തോമസ് വികാരാധീനനായി പറഞ്ഞു. പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിലെ 13 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം ടോണി ചിമ്മിണിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. സി പി ഐ എം അംഗം കെ എൻ ബാലഗോപാലന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിൽ ഒരു വാക്കുപോലും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമണൽ ഖനനത്തിൽ യു ടേൺ ആണെന്ന പ്രചാരണം തെറ്റാണ്.
സദേൺ ഇക്കണോമിക് കോറിഡോർ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി

സതീശൻ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഖജനാവ് നിറയ്ക്കുമെന്നും സഭയെ അറിയിച്ചു. നിലവിൽ കേരള മോഡൽ മന്ദിച്ചിരിക്കുകയാണ്. നിയോ കേരള മോഡലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. KSEB ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതികൾ അനാവശ്യമായി ഇഴയാൻ സമ്മതിക്കില്ല. നിക്ഷേപകർക്കായി ഏകജാലക സംവിധാനം നടപ്പാക്കും. പദ്ധതി നടത്തിപ്പിനായി പ്രോട്ടോകോൾ കൊണ്ടുവരും. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വികസനം വരേണ്ടതെന്നും VD സതീശൻ മറുപടി നൽകി. മറുപടി പ്രസംഗത്തിൽ UDF സർക്കാരിന്റെ നയം പറയുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായപ്പോൾ പ്രക്ഷുബ്ധനാകല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ബഹളത്തിന് ഇടയാക്കി. നയത്തോട് വിയോജിപ്പ് കാണും, അത് പ്രസംഗം തീർന്നിട്ടാകാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ശാന്തരായില്ല. പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? യു ഹാവ് നോ റൈറ്റ് എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുമെന്ന് പിണറായി ചോദിച്ചു. നയം എന്തെന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. നയം മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും നയം വിശദമാക്കുന്നതിന് തടസ്സമില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. തടസ്സപ്പെടുത്താൻ അവകാശമില്ലെന്ന് മാത്രമാണ് CM ഉദ്ദേശിച്ചതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വീണ്ടും പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ CPIM എതിർപ്പുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് പിണറായി വിജയനെ ചൊടിപ്പിച്ചു. അതൊക്കെ വല്ലാത്ത പൂതിയാണെന്നും തന്നെ നേതാവായി തിരഞ്ഞെടുത്തതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ച് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതേസമയം KN ബാലഗോപാലിന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച സഭാ സമ്മേളനം പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം.

0: ആകാശവാണി
1: വയനും വേടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിജയം എന്നത് മറ്റുള്ളവരുമായി മത്സരിച്ചോ അവരെക്കാൾ മുന്നിലെത്തിയോ നേടുന്നതല്ല, മറിച്ച് ഇന്നലെയേക്കാൾ മികച്ചവനായി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥ വിജയം. താരതമ്യമല്ല, പരിണാമമാണ് പ്രധാനം. കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളെക്കാൾ അല്പം കൂടി അറിവുള്ളവനായി, അല്പം കൂടി പക്വതയുള്ളവനായി നിങ്ങൾ മാറിയോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രൊഡക്റ്റീവ് അലയൻസസ് എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം അറിയായിരിക്കും എല്ലാവർക്കും. എന്നാലും ഈ പരിപാടിയുടെ അവസാനം ഉത്തരം പറയാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷി ഉപജീവന മാർഗമാക്കിയ നിരവധി കർഷകരുണ്ട്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ഉദ്ദേശിച്ച വിലയോ ലാഭമോ കിട്ടാതെ വലഞ്ഞാലോ? കൃഷിയെ തന്നെ വെറുത്തു പോകുന്ന കർഷകൻ ഇതൊന്നും വേണ്ട എന്ന് വെച്ചു പോകും. പക്ഷേ കർഷകനെയും വാങ്ങുന്നവരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ മൂന്ന് കൂട്ടരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കർഷകന് വേണ്ടത്ര ലാഭവും കിട്ടും. അതിനുവേണ്ടി പ്രൊഡക്റ്റീവ് അലയൻസസ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണ്, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരികയാണ് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്.

പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് പറയുന്നത് ലോക ബാങ്കും അതുപോലെ തന്നെ ഭക്ഷ്യ കാർഷിക സംഘടനയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയാൻ കഴിയും. അവര് കഴിഞ്ഞ 15-20 വർഷത്തോളമായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡലാണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളത്. ഇനി എന്താണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് ചോദിച്ചാൽ അതിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, ചെറുകിട കർഷകര്. രണ്ട്, ഈ ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന ബയേഴ്സ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ്. മൂന്നാമതായിട്ടുള്ളത് ഈ രണ്ട് കൂട്ടരെയും, ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ ഈ അഗ്രി ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പബ്ലിക് സംവിധാനം എന്നുള്ള രീതിയിൽ കേരയാണ് ഇവിടുത്തെ മൂന്നാമത്തെ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രൊഡക്റ്റീവ് അലയൻസിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ ഒരു 150 പ്രൊഡക്റ്റീവ് അലയൻസസ് ആണ് കേരളത്തിലുടനീളം 2025 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ കേര പദ്ധതി വഴി നടപ്പിലാക്കാനായിട്ട് കൃഷിവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷിവകുപ്പിനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇൻഡസ്ട്രീസ് വകുപ്പ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ചെറുകിട കർഷകരുടെ ഏകോപനമായിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികളുമായിട്ട് ടൈപ്പാകുന്ന അഗ്രി ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, അവർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ ഒരു സംയോജനം ഈ ഒരു പദ്ധതിയിൽ വളരെയധികം ആവശ്യമാണ്. സോ കൃഷിവകുപ്പും ഇൻഡസ്ട്രീസ് വകുപ്പും കൂടെ ഏറ്റവും നന്നായിട്ട് സംയോജിച്ചു പോകുന്ന ഒരു പദ്ധതിയായിരിക്കും ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസസ്. ഈ പ്രൊഡക്റ്റീവ് അലയൻസസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അതുപോലെ തന്നെ വെല്ലുവിളികളും സാധ്യതകളും നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. കാര്യം കേരളത്തിൽ വെറും 25 ലക്ഷം ഹെക്ടറാണ് കാർഷിക ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. അതേസമയം മറ്റു വലിയ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെയുള്ളിടത്ത് ഇതിന്റെ ഒരു 3 മടങ്ങെങ്കിലും അധികമാണ് നമുക്കുള്ളത്. എന്നിരുന്നാൽ പോലും വേൾഡ് ബാങ്കിന്റെ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളൊരു പദ്ധതി ആദ്യമായിട്ട് കേരളത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ 150 പ്രൊഡക്റ്റീവ് അലയൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഒറ്റയടിക്കല്ല ഉദ്ദേശിക്കുന്നത്, മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വടക്കൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ 5 ജില്ലകൾ ഉള്ള അപേക്ഷകൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ്. കേരയുടെ പ്രൊഡക്റ്റീവ് അലയൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടലുണ്ട്, pa.kera.kerala.gov.in എന്നതാണ് പോർട്ടലിന്റെ പേര്. ആ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അതിന് കുറച്ച് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് മിനിമം 200 ഷെയർ ഹോൾഡർ കർഷകരുണ്ടായിരിക്കണം. അവരെ 2 വർഷത്തിൽ കൂടുതൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായിരിക്കണം. അതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിലവിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതില്ല. ഇവർക്ക് 5 ലക്ഷം രൂപയെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുപോലെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവരുടെ വാർഷിക ടേൺഓവർ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ജില്ലകളിൽ ഉള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ അവസരം കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ റീജിയണൽ ആണെങ്കിൽ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് അങ്ങനെ റീജിയണൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ലോകത്ത് എവിടെയുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും ഈ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എൻറ്റൈറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ 1% കമ്പനി ആകാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകാം, ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ആകാം, പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാകാം. പിന്നെ അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം. FPCകൾ നമ്മൾ 10 ലക്ഷം പറഞ്ഞപ്പോൾ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് നമ്മൾ പറയുന്നത് 10 കോടിക്ക് മുകളിലാണ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അവർക്ക് ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കേരളത്തിലുള്ള ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുമായിട്ട് ഒരു ബാന്ധവം അല്ലെങ്കിൽ ഒരു ടൈപ്പിലേക്ക് വരാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് അലയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കൂട്ടരും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ FPCകളെ പോലെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരും അവരുടെ ബിസിനസ് പ്രപ്പോസൽ, അവരുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്താണെന്നുള്ളതാണ് അവരുടെ ആപ്ലിക്കേഷനിൽ അവരത് പറയുന്നുണ്ട്. FPCകളും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും 2 കൂട്ടരും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് കേരയുടെ റോള് വരുന്നത്. കേര ചെയ്യുന്നത് ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബിസിനസ് പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുപൂരകമായിട്ടുള്ള, യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനെ അപേക്ഷകരിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നിലവിൽ നമ്മൾ ഒരു 10-12 പ്രൊഡക്റ്റീവ് അലയൻസസ് നോർത്തേൺ റീജിയനിൽ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന്റെ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ഈ FPC അഗ്രി ബിസിനസ്

പാർട്ട്ണർ കെയർ എന്നീ മൂന്ന് ആളുകളും കൂടെ ചേർന്ന് ഒപ്പിടുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ലെവൽ വരെ നമ്മൾക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് മലപ്പുറത്തുള്ള ഒരു മിറിസ്റ്റിക്ക എന്നുള്ള ഒരു കമ്പനിയും അതുപോലെ തന്നെ എറണാകുളത്തുള്ള കക്കാവ് ബീൻ എന്നുള്ള കമ്പനിയും തമ്മിലാണ് കൊക്കോ ബീൻസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊക്കോ കുരുവിന്റെ ഫെർമെന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെന്റിനും വേണ്ടിയിട്ടാണ് ഈ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺസ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വരെ സൈൻ ചെയ്ത് വന്നാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ രണ്ട് കൂട്ടരുടെയും എഫ് പി എസ് സിയുടെയും അഗ്രി ബിസിനസ് പാർട്ട്ണറുടെയും രണ്ട് കൂട്ടരുടെയും ബിസിനസ് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ബാങ്കിൽ ഒരു ലോൺ കിട്ടാൻ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് പ്രപ്പോസൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിലേക്ക് അതിനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ട് കൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് നമ്മൾ തുല്യമായിട്ട് ആണ് സാധ്യതകൾ വയ്ക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും രണ്ട് കൂട്ടരുടെയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പ്ലാനിന് പരമാവധി 2 കോടി രൂപ വരെ, അതായത് ആ പ്രോജക്ടിന്റെ 60% പരമാവധി 2 കോടി രൂപ വരെയാണ് നമ്മൾ കേര വഴി ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നത്. 3 ലക്ഷത്തിൽ പരം രൂപയുള്ള ഒരു പദ്ധതിയാണെങ്കിൽ 2 കോടി വരെ നമുക്ക് അതിനകത്ത് ഗ്രാന്റ് കിട്ടും. ഗ്രാന്റ് എന്നുള്ളത് 60%, അത് തിരിച്ചടയ്ക്കേണ്ട പണമല്ല. എന്നിരുന്നാൽ പോലും ഈ ഗ്രാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിച്ചമുള്ള 40% ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും അതുപോലെ തന്നെ ഇവരുമായിട്ട് ചേരുന്ന അഗ്രി ബിസിനസ് പാർട്ട്ണറും കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ബിസിനസ് പ്ലാനിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പ്രോസസ്സിംഗ് ആസ്പെക്ട്, ഇപ്പം ചെറിയ പാക്കിംഗ് ഗ്രേഡിംഗ് യൂണിറ്റ്സ് ഒക്കെ എഫ് പി സികൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പുതിയ ടെക്നോളജി എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ഈ പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ടെക്നോളജി വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള മേഖലകൾ, ആ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഫണ്ട് അതിനകത്ത് വിനിയോഗിക്കാൻ കഴിയും. അപ്പം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ പാർട്ണറിംഗ് ആയിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും അഗ്രി ബിസിനസ് പാർട്ണറും കൂടെയാണ്. രണ്ട് കൂട്ടരും കൂടി ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പരസ്പരം അനുപൂരകമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കേരയുടെ സഹായത്തോടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉണ്ടായിരിക്കും. അവരായിരിക്കും നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള പൂർണ്ണ സപ്പോർട്ട് നൽകുന്നത്. അങ്ങനെ ആ രീതിയിൽ തയ്യാറായി വരുന്ന ഒരു ബിസിനസ് പ്ലാനിന് നമ്മൾ അപ്രൂവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോർ പാനൽ ടീമുണ്ട്. അവരായിരിക്കും നമ്മളുടെ ഇനീഷ്യൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പിന്നീട് ബിസിനസ് പ്ലാനിലേക്ക് വരുമ്പോഴും എല്ലാം അസസ്സ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാന്റ് എഗ്രിമെന്റ് ചെയ്യും. ഗ്രാന്റ് എഗ്രിമെന്റ് കഴിഞ്ഞാൽ 3 ട്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഈ 2 കോടി രൂപ നൽകുന്നത്. 40, 40, 20 എന്നുള്ള രീതിയിലാണ്. ഇപ്പം 2 കോടി രൂപയാണ് ഗ്രാന്റ് അനുവദിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 40% എന്ന് പറയുമ്പോൾ 80 ലക്ഷം രൂപയാണ്. ആ 80 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ചിട്ട് ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്കും അതുപോലെ അഗ്രി ബിസിനസ് പാർട്ട്ണറിനും അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ട് കിട്ടും. അത് അഡ്വാൻസ് ഫണ്ടായിട്ടാണ് കൊടുക്കുക. ആ 80 ലക്ഷം അല്ലെങ്കിൽ ആദ്യത്തെ 40% എമൗണ്ടിന്റെ 70% യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 40% അപേക്ഷിക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 20% ആ രീതിയിലാണ് നമ്മൾ ഫണ്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ മാർക്കറ്റ് ലിങ്കേജസിനും മുന്നോട്ടുള്ള എക്സ്പോർട്ട് കംപ്ലയൻസിനും ഒക്കെയുള്ള സപ്പോർട്ട് കേര വഴി കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ഒരു പക്ഷേ അവരുടെ എച്ച് ആർ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട്സിലൊക്കെ കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനങ്ങൾ ഇന്ത്യയിലെ എവിടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് അവരുടെ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് നമുക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ആ പദ്ധതി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ലിങ്കേജ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ വർഷം കഴിഞ്ഞ 2-3 വർഷങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഷോക്കേസ് ചെയ്യണം, എന്തെങ്കിലും എക്സ്പോകളിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ഈ എക്സ്പോകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഷോക്കേസ് ചെയ്ത് കൂടുതൽ നെറ്റ്വർക്കിംഗ് കൊണ്ടുവരാനായിട്ടുള്ള സാമ്പത്തിക സഹായം ഒരു 80% നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഒക്കെയുള്ള നല്ല സക്സസ്ഫുൾ മോഡൽസ് ആയിട്ടുള്ള യൂണിറ്റുകൾ, ഈ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള പേരില്ല എന്നുണ്ടെങ്കിൽ പോലും പല എഫ് പി സികളും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ വിജയ മാതൃകകൾ നമുക്ക് പോയി കാണുന്നതിനും നമ്മളുടെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും അവിടെ നിന്നും ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മളുടെ സ്വന്തം യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെയുള്ള എക്സ്പോഷർ വിസിറ്റ് സപ്പോർട്ടും കേര ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് നോർത്തേൺ കേരളത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒരു ജനുവരി വരെ നമ്മൾ ആപ്ലിക്കേഷൻ എടുത്തതിൽ നിന്നും 72 ഫാമ പ്രൊഡ്യൂസർ കമ്പനികളും അതുപോലെ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സുമാണ് ആപ്ലിക്കേഷൻ വച്ചിരിക്കുന്നത് പോർട്ടൽ വഴി. ഇതിൽ ഈ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിൽ ഏകദേശം ഒരു 15 പേര് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുണ്ട്, നമുക്ക് ചക്കയോ അല്ലെങ്കിൽ നാളികേരമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എഫ് പി സികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം.

0: ഒരുപക്ഷെ നമുക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ പുറത്തു നിന്ന് തന്നെ കണ്ടെത്തി തരാൻ സാധിക്കും. നമുക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ ചിലര് യു എസിൽ നിന്നുള്ളവരുണ്ട്, അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ആണ് താല്പര്യം, അങ്ങനെയുള്ള ആളുകളുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾക്ക്, അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് പ്രധാനമായിട്ടും സ്പൈസസിലാണ് താല്പര്യം. നമ്മളുടെ നാട്ടിൽ കാണുന്ന ജാതിക്ക, അതുപോലെ കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇത്തരം വിളകൾക്ക് വളരെയധികം താല്പര്യം പുറത്തു നിന്നുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു 10 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഫോർവേഡ് മാർക്കറ്റിംഗ് ലിങ്കേജസ് എല്ലാം വളരെ ക്ലിയർ കട്ടാണ്. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതിലൂടെ നമ്മളുടെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികളിലെ ചെറുകിട കർഷകർക്ക് ഏതാണ്ട് 0.18 ഹെക്ടറോളം മാത്രം ലാൻഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ട കൃഷിഭൂമിയുള്ള നമ്മളുടെ സംസ്ഥാനത്തിലെ കർഷകർക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില പേശാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു ഉൽപ്പാദന സഖ്യം എന്നുള്ള പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര മാർക്കറ്റ് വരെ എത്തിക്കാൻ കഴിയുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിലേക്ക് ടൈയപ്പാക്കി തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വില പേശി തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രീമിയം പ്രൈസ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നീ പദ്ധതിയിലൂടെ കേര വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ റീജ്യൻ കഴിഞ്ഞു, ഇനി സെൻട്രൽ ആൻഡ് സതേൺ റീജ്യൻ ആണ്. ബാക്കിയുള്ള 9 ജില്ലകളുണ്ട്. ആ 9 ജില്ലകളിലെ കർഷകർക്ക് ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതിനനുസരിച്ച് ഫാമ പ്രൊഡ്യൂസർ കമ്പനിയോ അഗ്രി ബിസിനസ് പാർട്ട്ണറോ ആയിട്ട് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻസിറ്റൈസേഷൻ ബോധവൽക്കരണ പരിപാടികളൊക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടന്നു വരുന്നു. അതിലും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഭാഗഭാക്കാകാം. അപ്പം എല്ലാവരും ഈ ഒരു അവസരം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
1: പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്. പ്രൊഡക്റ്റീവ് അലയൻസസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9037076600. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: കസ്തൂരി മഞ്ഞൾ നൂറ്റാണ്ടുകളായി പരമ്പരാഗത ആയുർവേദ സൗന്ദര്യ സംരക്ഷണത്തിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ കസ്തൂരി മഞ്ഞൾ അടിപൊളിയാണ്. ശരീരശുദ്ധി വർദ്ധിപ്പിക്കാനും ചർമ്മരോഗങ്ങളെ തടഞ്ഞു നിർത്താനും കസ്തൂരി മഞ്ഞളിന് കഴിയും. ചർമ്മരോഗങ്ങൾ മാറാനും ശരീരത്തിന് തിളക്കം ലഭിക്കാനും മുഖക്കുരു വന്നുപോയ കലകൾ മായ്ക്കാനും അനാവശ്യ രോമങ്ങളെ കൊഴിച്ചു കളയിക്കാനും ഇത് ഗുണം ചെയ്യും. വരണ്ട ചർമ്മത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്പം തൈരിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. നവജാത ശിശുക്കളെ കസ്തൂരി മഞ്ഞൾ തേച്ചു കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രോഗാണുക്കളിൽ നിന്ന്

0: ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും സഹായിക്കുന്നു. തേനീച്ച, കടന്നൽ തുടങ്ങിയ വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗത്ത് കസ്തൂരിമഞ്ഞൾ അരച്ചിടുന്നത് നല്ലതാണ്.
1: രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്താണെന്ന് നോക്കാം.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.

0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഒന്നുകൂടി പറയട്ടെ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ സംഭാവനയാണ് ഇത്.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
0: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8281200673. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുൻപ് പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243856. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറൻസസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറില്ലം എന്നിവയും ജൈവകീട രോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്തു നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക.

ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9747238532. ഒരു നമ്പർ കൂടി, 04872669087. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9747238532. ഒരു നമ്പർ കൂടി, 04872669087. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനം വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു.

0: 6990087. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഇനി പറയാം: 8547070773, മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547070773. ഒരു നമ്പർ കൂടി: 04872370773. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
0: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ൽ കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം

0: ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
1: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
0: Kendra Vanijya Vyavasaya Mantri Piyush Goyal, US Vyapara Pratinidhi Ambassador ജെയ്മിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ട് വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
3: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A.J.തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N.ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിന് എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ

0: ട്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
3: നമുക്കറിയാം, സ്റ്റാർട്ടപ്പ് മനസ്സിലുദിക്കുന്ന ഒരു ഐഡിയ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ക്ലയൻസ് ഐഡിയിലും എല്ലാം പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്ക് എടുത്ത് അങ്ങനെ പഠിച്ച് പഠിച്ചിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിലെ ഒരു വർക്ക് പ്രഷർ എങ്ങനെയാണ്?
4: വർക്ക് പ്രഷർ ആക്ച്വലി ഈ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ വർക്ക് പ്രഷറുള്ള സെയിൽസിലും ബിസിനസ്സിലുമാണ്. എൻ്റെ കമ്പനിയിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന പ്രോഡക്റ്റാണ്. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ചാലഞ്ച്. അപ്പോൾ ഞങ്ങളുടെ ഹോൾ കമ്പനിയിലെ ഏറ്റവും കൂടുതൽ പ്രഷറുള്ളത് മാർക്കറ്റിംഗും സെയിൽസ് ടീമിനുമാണ്. കാരണം ഇങ്ങനൊരു സാധനം ഭയങ്കരമായ പരസ്യമൊന്നുമില്ലാതെ ഇത് വേണ്ട ഓഡിയൻസിനെ കണ്ടുപിടിച്ച് അവരിലെത്തിച്ച് ഈ പ്രോഡക്റ്റ് വിറ്റ് ഇത് വർക്കൗട്ടാവുമെന്ന് തെളിയിച്ച് കൊടുക്കണം ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെല്ലാം. എന്നാലേ ആസ് എ കമ്പനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രഷറുള്ളത് അവർക്കാണ്. അവർ ഒരു ക്ലയൻസിനെ കണ്ടുപിടിച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് പിന്നെ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ കൊണ്ട് നമുക്ക് തന്നു. നമ്മളാ ക്ലയൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അവരെ ഹാൻഡിൽ ചെയ്ത് ഇപ്പം 3 മാസത്തെ പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത് അവർ റിന്യൂ ചെയ്യണം, വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അത് ഈ ടീമിൻ്റെയിലാണ്. അതാണ് ഈ ടീമിന്റെ വർക്ക് പ്രഷർ. എല്ലാം കൂടെ ഒറ്റ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, പലവർക്കും പല പല രീതിയിലുണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീമിനാണെങ്കിൽ ഒരു ബഗ് വന്നു വിചാരിച്ചു, ഈ പറഞ്ഞ കുറച്ച് സമയത്തിനകത്ത് ഇവരിത് കണ്ടുപിടിക്കണം ഈ സംഭവം എന്താണ്. ഒന്നെങ്കിൽ ഒരു ക്വിക് ഫിക്സ് പോലെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. അപ്പൊ ഇത് സോൾവ് ചെയ്ത് അടുത്തൊരു അപ്ഡേറ്റ് വിട്ട് ഇത് ഈ പ്ലേ സ്റ്റോറുകളിലൊക്കെ വന്ന് ക്ലയന്റിന് എത്തുമ്പോഴത്തേക്ക് ഒരു സമയം, ഇതാണ് അവരുടെ പ്രഷർ.
3: സോൾവ്
4: ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനി ആണെങ്കിലും പലരുടെയും വർക്ക് പ്രഷർ പലതാണ്.
3: പിന്നെ ഇപ്പോ പറഞ്ഞു ഒരു 2-3 വിങ് നോക്കുന്ന ആളാണ്. അപ്പൊ അത്തരത്തിൽ പേഴ്സണലി എന്താണ് തോന്നാറ്? വർക്ക് റിലേറ്റഡ് ആയിട്ട് പ്രഷർ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ
4: ഓക്കെ, പ്രഷർ തോന്നാറുണ്ടെന്ന് ചോദിച്ചാൽ പൊതുവെ ചില ക്ലയൻസിന് ഭയങ്കരമായിട്ട് ഇത് അഫക്ട് ചെയ്യും. ഇതിന് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് കമ്പനി ആയതുകൊണ്ട് ഇത് ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കും ഇതിൽ, ഈ ഒരു പ്രോഡക്റ്റിൽ. അവർക്ക് ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ശരിയാക്കണം. ആ പോയിന്റിൽ ചില സിറ്റുവേഷൻ ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പോയി നമ്മളിത് കണ്ടുപിടിച്ച് ശരിയാക്കി വന്നേ പറ്റും. ആ സമയത്ത് ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അപ്പം ഈ പല ഡിപ്പാർട്ട്മെന്റിലുള്ള അപ്ഡേറ്റ്സ് ഉള്ളത് എനിക്ക് സഹായിക്കും. അപ്പം ഞാൻ നേരിട്ട് അവരോട് പോയി പറയും, സർ ഇതാണ് കാര്യം, ഞങ്ങൾ ഇതുവരെ ഈ പ്രശ്നം നേരിട്ടിട്ടില്ല, ഞങ്ങളുടെ കമ്പനി മുഴുവൻ 24 hours ഇതിൻ്റെ പുറയിലാണ്, ഇത്ര ദിവസത്തിനകത്ത് സോൾവ് ചെയ്ത് തരും. അപ്പം അതുവരെ സാറിന് നമുക്ക് ചിലപ്പോൾ അവരുടെ വാലിഡിറ്റി നീട്ടി കൊടുക്കാം, എന്തെങ്കിലും രീതിയിൽ

0: വരെ കൺസോൾ ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി എന്റെ ഏറ്റവും വലിയൊരു
1: വെല്ലുവിളി.
0: അതാണ് അത് ആദ്യമൊക്കെ ചെയ്തപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, പിന്നീട് ഇപ്പോൾ വരുന്ന ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ സ്ഥിരം സംസാരിച്ച് പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാലഞ്ചസും പരിപാടികളൊക്കെ നടത്തും, അതിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു റാപ്പ് വരും ക്ലയൻസുമായിട്ട്, അപ്പം ഇത്ര പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
1: ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലോ ഇത്, അപ്പൊ ഇതില് മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നത് കൂടി പറയാമോ?
0: ഞങ്ങളുടെ കമ്പനി രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഹാർട്ടിൽ ഇഷ്യൂസ് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇഷ്യൂസ് വരാൻ ഹാർട്ട് അറ്റാക്കോ ഫെയിലിയേഴ്സും അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ വരുന്നവർക്ക്, സർജറി കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉള്ളവർക്ക്, അവർക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യാനും അവരുടെ ഹെൽത്ത് നോക്കാനുമുള്ള ഒരു സിസ്റ്റമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനൊരു സെൻസറുണ്ട്, സെൻസർ നെഞ്ചിൻ്റെ അവിടെ ഒരു ബെൽറ്റാണ്, അത് ധരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു ആപ്പുണ്ട്. അപ്പോൾ ഈ സെൻസർ ഈ ആപ്പുമായിട്ട് വർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അയാളുടെ ബോഡി എത്രത്തോളം ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, ഇത്ര ഹാർട്ട് റേറ്റ് എത്താന്ന് മനസ്സിലാക്കി, സേഫായിട്ടാണോ അവർ വർക്കൗട്ട് ചെയ്യുന്നത്, അതായത് ഇവർ ഇവരുടെ ഹാർട്ടിൻ്റെ ത്രെഷോൾഡ് ഉണ്ട്, അപ്പം സർജറി കഴിഞ്ഞവർക്ക് നല്ല കുറവായിരിക്കും. അപ്പം ആദ്യം അത് നല്ല കുറച്ച് വെച്ച് അവർക്ക് വേണ്ടിയ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഹാർട്ട് റേറ്റ് മനസ്സിലാക്കി, ഡോക്ടേഴ്സിനെ ഡിസ്കസ് ചെയ്തത് മനസ്സിലാക്കി, ആ ഒരു റേറ്റിൽ വർക്കൗട്ട് ചെയ്യുന്ന പ്ലാൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. കോച്ചും ഫിസിയോളജിസ്റ്റും എല്ലാം ഉണ്ട്, അവർ ട്രെയിനിങ് പ്ലാൻ കൊടുക്കും, ഇതനുസരിച്ച് അവർ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഈ ഡാറ്റ നമുക്കറിയാം, ഇ സി ജിയും മൂവ്മെൻറ്റും എല്ലാം അറിയാം. പതുക്കെ പതുക്കെ പതുക്കെ ഈ ഹാർട്ട് റേറ്റ് കൂട്ടി കൂട്ടി കൂട്ടി പഴയ ഒരു രീതിയിൽ അവരെത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ജേണിയാണ് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ അത്ലീറ്റ്സ് ഉണ്ടല്ലോ, ഈ മാരത്തോൺ ഓടുന്നവർ, ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ കളിക്കുന്നവർക്ക് അവരുടെ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി അവർക്ക് മനസ്സിലാക്കാൻ അവർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറ്. അത് വേറൊരു വിങ്ങാണ്.
1: ഇപ്പോൾ പറഞ്ഞു ആദ്യ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തു, അതിന് ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും നല്ല പാഠം, മീൻസ് ഒരു പാഠം, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അത്തരത്തിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക?
0: ഞാൻ എൻ്റെ ഡിഗ്രി ബയോടെക്നോളജി ആയതുകൊണ്ട് ഡാറ്റ അനാലിസിസ് എന്നൊരു വിങ്ങിലോട്ട് എനിക്ക് കയറിപ്പെടാൻ സാധിച്ച ഒരേ ഒരു കാരണം സ്റ്റാർട്ടപ്പാണ്. ഇപ്പം ഞാൻ പഠിച്ചത് വെള്ളണി കാർഷിക കോളേജിൽ ബയോടെക്നോളജി ആണെങ്കിലും അന്ന് മുതലേ എനിക്ക് കോഡിങ്ങും ഈ കാര്യങ്ങൾ താല്പര്യമുണ്ട്. പക്ഷെ ഞാനതല്ല പഠിച്ചത്, എഞ്ചിനീയറിംഗ് കയറാൻ പറ്റിയ എനിക്ക് പണ്ടേ താല്പര്യമില്ലായിരുന്നു കയറാൻ. പക്ഷേ ഇങ്ങനൊരു മേഖല അതിനുണ്ടെന്ന് എനിക്ക് ചെറിയ പ്രായത്തിൽ അറിയില്ലായിരുന്നു. എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ ഈ കോഡിംഗ് ബയോഇൻഫോർമാറ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയത്. പക്ഷെ അതിൽ നിന്നൊരു ജോലി എന്ന രീതിയിൽ എനിക്കിത് ചെയ്തു തുടങ്ങാൻ പറ്റുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിനൊരു കാരണം സ്റ്റാർട്ടപ്പും അവർ തന്നൊരു ചാൻസും, പഠിക്കാൻ വരെ ഹെൽപ്പ് ചെയ്തു, എന്തൊക്കെ പഠിക്കണം ഇതൊക്കെ നോക്കണം, അതിനൊരു പ്ലാറ്റ്ഫോം തന്നു. അപ്പോൾ ഇനി അടുത്ത് എനിക്ക് വേറൊരു കമ്പനിയിട്ട് പോകണമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഈ ഒരു മേഖല തന്നെ കണ്ടിന്യൂ ചെയ്യാം, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ അഡ്വാൻറ്റേജ്, എൻ്റെ ഒരു ജീവിതത്തിന് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റി സ്റ്റാർട്ടപ്പ്.
1: സാധാരണ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്?
0: സ്റ്റാർട്ടപ്പിൽ കൂടുതലും ഫ്രഷേഴ്സിനാണ് എടുക്കാറ്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി, അവർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല മനസ്സിലാക്കി, അവരെ കൂടുതൽ പ്രാപ്തരാക്കുന്നതാണ് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുക. അപ്പോൾ എൻ്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെയാണ്, ഞാനിപ്പോൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും കൂടുതലും ഫ്രഷേഴ്സാണ്. അപ്പോൾ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും സ്റ്റാർട്ടപ്പിലാവുമ്പോൾ ഫ്രഷേഴ്സും അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം പരിചയമുള്ളവരൊക്കെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യും, കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കുറച്ച് മതി സ്റ്റാർട്ടപ്പിന്, മേൽനോട്ടം മെയിനായിട്ടിരിക്കുന്ന കുറച്ച് പേര് മതി, ബാക്കിയുള്ളവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും, കാരണം നമുക്ക് ആവശ്യമുള്ളവർ അങ്ങനെയുള്ളവരാണ്. കൂടുതൽ ഇതിനു വേണ്ടി പ്രയത്നിച്ച് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, ഈ ഒരു വർക്കിന് വേണ്ടി മോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ എല്ലാ ഫ്രഷേഴ്സിനോടും ഞാൻ ധൈര്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ അപ്ലൈ ചെയ്യാൻ പറയും, കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പം എൻ്റെ വൈഫ് പഠിച്ചു കഴിഞ്ഞ് ഒരു വർക്കിന് കയറി, ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന രീതിയും ഞാൻ വർക്ക് ചെയ്യുന്ന രീതിയും ഇപ്പം നമുക്ക് മനസ്സിലാവും, ഡെയിലി ഒരേ വർക്കാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന വർക്കെടുത്ത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാനും കൂടെ അങ്ങോട്ട് വരക്കാൻ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല, നീ എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുക, അങ്ങനെ റിസ്ക് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് എനിക്കൊരിടത്ത് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും, കാരണം എൻ്റെ വർക്ക് ഫുൾ എനിക്കറിയാം. ഒരു ലീവ് വേണം അത്യാവശ്യമായിട്ട്, അത്യാവശ്യം ഒരു 10 ദിവസം ലീവ് വേണം എന്ന് ചോദിച്ചു, എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട്. അങ്ങനെ എം എൻ സി വർക്ക് ചെയ്യുന്നവർക്ക് പറ്റില്ല ചിലപ്പോൾ, കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുപേരെ കാണും, അത് ഫുൾ അവരുടെ ആയിരിക്കും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഇതിനുണ്ട് എന്ന് കരുതി ഫുൾ ഫൈനാൻഷ്യലി സെക്യൂർ ആണെന്നല്ല, റിസ്കുകളും ഉണ്ട്.
1: ഇപ്പോ അമ്പു പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു വൈഫ് ചോദിക്കും ഇങ്ങനെ വന്നോട്ടെ, അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ കമ്പനിയിലെ അല്ലെങ്കിൽ എം എൻ സിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വേറെ ജോലിയിൽ ഉള്ളവർക്ക് ആക്ച്വലി തിരിച്ച് ഈ സ്കിൽസ് എല്ലാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരണമെന്ന് തോന്നിയ അങ്ങനെയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയുള്ളവർക്കുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ മെച്യൂർ സ്റ്റേജിൽ ആവുന്നതായിരിക്കും, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരെടുക്കും. പക്ഷെ ആദ്യ സമയങ്ങളിൽ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഞാൻ പറയാം ആദ്യം സ്റ്റാർട്ടപ്പിൽ കയറി വർക്ക് ചെയ്താൽ അവർ ഫുൾ കൾച്ചർ പഠിക്കാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു എം എൻ സിയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും സ്റ്റാർട്ടപ്പിൽ, എന്നിട്ട് ആ ഒരു ആംഗിളിലോട്ട് പോകാം റാദർ ദാൻ ആദ്യമേ ഒരു

0: പെർട്ടിക്കുലർ ആംഗിൾ നോക്കി
1: പോകുന്നതിനേക്കാൾ. പിന്നെ ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞു ടീം വർക്കും സഹകരണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും.
0: ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ടീം വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്കൊരു കാര്യം കൊടുക്കുന്നു, അയാളത് ചെയ്യുന്നു, അടുത്ത ഹാൻഡ് ഓവർ. അതിനകത്ത് ഈ ടീം വർക്ക് എന്ന് പറയാൻ, ഓക്കെ, ലീഡ്സിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്ലയൻസിനെ കണ്ടുപിടിക്കുക, അതൊരു ടീം വർക്ക് ആയിരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷെ അല്ലാതെ ടീം വർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കതങ്ങനെ വന്നിട്ടില്ല. റിസർച്ചിലാണെങ്കിലും ടീം വർക്ക് എനിക്കങ്ങനെ വന്നിട്ടില്ല. ഓരോരുത്തർക്ക് ഡെസിഗ്നേറ്റഡ് ജോലിയാണ്. പക്ഷേ സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല. സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സാണെന്ന് വിചാരിച്ചോ, ഒരു മൂന്നാല് പേര് ഇതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത്, അതായത് വർക്കിംഗ് അവേഴ്സ് അല്ല, അത് കഴിഞ്ഞതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനകത്ത് ടീം വർക്കുണ്ട്. ഇതൊരു ഒരു ഷെയർഡ് ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കൾച്ചർ തന്നെ ആസ് എ ഹോൾ ഇത്രയും പേര് ചേർന്ന് ഇതിനൊരു കമ്പനിയൊക്കെ നോക്കുകയാണ്. ഇതിനകത്ത് ടീം വർക്കേ ഉള്ളൂ. ഇതിനകത്ത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും
1: ചെയ്യാൻ പറ്റില്ല.
0: ഇതെല്ലാവരും ഒരുമിച്ച് ചെയ്താലേ ഇതിനൊരു കമ്പനിയൊക്കെ എടുക്കാൻ പറ്റൂ. അതാണ് പറഞ്ഞത്. കുറച്ച് ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും പരസ്പരം അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവർക്കവർക്ക് ഓരോ വർക്കുണ്ട്. പക്ഷേ അതിലുപരി ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ കമ്പനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാലും എൻ്റെ കൂടുതലോട് ചോദിച്ചാലും വ്യക്തമായിട്ട് ഈ കമ്പനിയിൽ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. എൻ്റെ ഡെസിഗ്നേഷൻ ഇതാണ്. പക്ഷേ ഞാൻ ഇത് മാത്രമല്ല ചെയ്യണം. പക്ഷേ ഈ കമ്പനി ഞങ്ങളുടെ ഒരു കമ്പനി പോലെയാണ്.
1: സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഒരു കൂട്ടായ പ്രവർത്തനം.
0: ഇത് എൻ്റെ ഒരു കമ്പനി പോലെയാണ്. എനിക്കിത് എന്ത് വില കൊടുത്തു തന്നെ ഒരു കമ്പനിയാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റും. ആ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ സ്റ്റാർട്ടപ്പിൽ നിൽക്കാൻ പറ്റും.
1: പിന്നെ നമുക്കറിയാം ജോലി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ?
0: വെല്ലുവിളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞത് ക്ലയൻസിനോട് സംസാരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ കമ്പനിയിൽ ഓൺ ബോർഡിംഗ് ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് നമ്മൾ കമ്പനി കയറി കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്യേണ്ടിരുന്നവർ ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു റിഹേഴ്സലൊക്കെ നടത്തി എന്നിട്ട് ഒരു ക്ലയൻ്റെ അടുത്ത് പോയി സംസാരിക്കും. പക്ഷേ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കയറി രണ്ട് ദിവസത്തിനൊത്തൊരു ക്ലയൻറ്റ് വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന പലരും നോർത്ത്
1: ഇന്ത്യയിലായിരുന്നു.
0: അവിടെ ഒരു അവധിയായിരുന്നു, ഇവരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പുള്ളിയെ എൻ്റെ മൂന്നാമത്തെ ദിവസം വിത്തൗട്ട് എനി ട്രെയിനിങ്, മറ്റുള്ളവർ ചെയ്ത ഓൺബോർഡിങ്ങിൻ്റെ വീഡിയോ വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കയറി ഓൺബോർഡ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ സംഭവിക്കും സ്റ്റാർട്ടപ്പിൽ. ഞാൻ ഭയങ്കര ഷോക്ക് ആയിരുന്നു, കാരണം ഞാനങ്ങനെ സംസാരിച്ചിട്ടുള്ളപ്പോൾ എനിക്കറിയില്ല. ആ മീറ്റിംഗ് ഫുള്ള് ഞാൻ വിറച്ചായിരുന്നു. പക്ഷെ അത് ക്ലയൻസിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ഒരൊറ്റ കോളിൽ എനിക്ക് മനസ്സിലായി, എനിക്കിത് പറ്റുമെന്ന് മനസ്സിലായി. ആ ഒരു സംഭവം ചെയ്യാൻ എനിക്കെന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ചെന്ന് കയറി ഞാൻ ആദ്യം ആ വീഡിയോ കണ്ടു. വീഡിയോ കണ്ട് എൻ്റെ പോയിന്റ്സ് ചെയ്ത് ചോദിച്ചു. ചെന്ന് കയറി ക്ലയൻറ്റിന് ഓൺ ബോർഡ് ചെയ്തു. ക്ലയൻറ്റ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും പെട്ടെന്ന് ആ ഡോക്യുമെൻറ്റേഷൻ എല്ലാം നോക്കിയിട്ട് എല്ലാ ഉത്തരവും കൊടുത്തു. അപ്പോൾ പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആ ക്ലയൻറ്റ്. ക്ലയൻറ്റ് മനസ്സിലായി, ഞാൻ ക്ലയൻറ്റിനെ ആദ്യമേ പറഞ്ഞു, സാർ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഈ ഒരു ഫുൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്താ വേണ്ടത്, അടുത്ത കോളിന് എനിക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ ഞായറുന്നൊരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായി ഈ ഒരു ഫുൾ പ്രോസസ്സിന്. ആ ഡോക്യുമെൻറ്റേഷൻ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ആക്കി. പിന്നീട് വരുന്ന എല്ലാവരും ആ സാധനം നോക്കിയ കോളേജ് ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വെല്ലുവിളി. പ്രതീക്ഷിക്കാതെ
1: ഒരു അതിനെ വളരെ മികച്ച രീതിയിൽ തന്നെ അതിജീവിക്കാൻ പറ്റി.
0: അതെ, ആ കോളും ആ ഡോക്യുമെന്റേഷനാണ് പിന്നെ ഒഫീഷ്യലായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള
1: കാര്യം. ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളിൽ ചിലപ്പോൾ ഈ ഐഡിയ വർക്ക്ഔട്ട് ആവാം, ചിലത് വർക്ക്ഔട്ട് ആകാതിരിക്കാം. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം നോക്കിക്കാണുന്നത്, ഇങ്ങനെയുള്ള ഫെയിലേഴ്സിനെ?
0: അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ഒരു ഐഡിയ ഞങ്ങൾ കൊണ്ടുവന്ന് ആ ഐഡിയ വർക്കൗട്ട് ആയില്ലെങ്കിൽ ആ ഐഡിയ ഫ്ലോപ്പായെന്നല്ല അവർ പറയുക, അതിനവർ ഡോക്യുമെന്റ് ചെയ്യും. ഞങ്ങളത് ശ്രമിച്ചു, ഇത് വർക്കൗട്ട് ആയില്ല, അതിനർത്ഥം ഇനി ഇത് ശ്രമിക്കണ്ട. ഇതൊരു ഞങ്ങൾ പ്രൂവ് ചെയ്തു ഈ രീതിയിൽ ചെയ്താൽ ഇത് വർക്കാവില്ല. അപ്പം അതൊരു ഒരു റിസർച്ച് ഔട്ട്പുട്ട് ആയിട്ടാണ് പോണത്, അല്ലാതെ നടന്നില്ല, ഒരു തോൽവിയായിട്ടല്ല പോകുന്നത്. ഇതൊരു റിസൾട്ടാണ്. ഇനി വരുന്നവരും ഇത് ട്രൈ ചെയ്യണ്ട, റിസൾട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ചെയ്ത രീതിയുടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഡോക്യുമെന്റ് ഇത് പോകും. അപ്പം അതിനൊരു ബുദ്ധിമുട്ടില്ല ആർക്കും, എല്ലാവരും ഔട്ട്പുട്ട് റിസർച്ച് പോലെയാണ്.
1: എല്ലാവരും പഠിക്കുന്ന ഒരു രീതിയിൽ പിന്നെ
0: ഇത് വർക്ക്ഔട്ട് ആയില്ല എന്നുള്ളത് പോസിറ്റീവ് ഔട്ട്പുട്ടാണ്. ഇനി ഇതിന്റെ മേളിൽ
1: ട്രൈ
0: ചെയ്യേണ്ട ആവശ്യം.
1: അതുപോലെ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കരിയറിലെ ഒരു വളർച്ചയ്ക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നാണ്?
0: നല്ല രീതിയിൽ. ഞാൻ 2020 റിസർച്ച് അവസാനിപ്പിച്ചു എന്നൊക്കെ കരുതി വേറൊരു കമ്പനി ജോലിക്കൊക്കെ കയറി സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത്, ഓക്കെ ഇനി റിസർച്ചിലോട്ടില്ല, എൻ്റെ ഫീൽഡിലോട്ടില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇനി റിസർച്ചിലോട്ട് പോകണ്ടെന്ന് തന്നെയായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ച് അതുപോലെ റിസർച്ചിൽ തന്നെ എത്തി അത് ഞാൻ എൻജോയ് ചെയ്യാനും തുടങ്ങി ആക്ച്വലി. അപ്പോൾ ഇതിനകത്തൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ, ഈ റിസർച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായിരുന്നു. കാരണം എൻ്റെ ഫീൽഡിൽ ആരും പോകാത്ത രീതിയിലാണ് ഞാൻ പോയത്. എൻ്റെ ടീമിൽ ആരും ബയോഇൻഫോർമാറ്റിക്സ് എടുത്ത് പോയിട്ടില്ല, എല്ലാവരും ഡയറക്റ്റ് ഒരു MNC കമ്പനിയിൽ കയറിയാൽ പോയി. ഞാൻ മാത്രമാണ് മാറി നിന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കുറേ നാൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞ് കുറേ സമയം സ്പെൻഡ് ചെയ്തു, പേപ്പറൊക്കെ ഉണ്ട്,

0: ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എം എൻ സിയിൽ കയറാനുള്ള ഏജ് ഓവർ ആവുന്നൊരു പരുവത്തിലായി ഞാനൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക്. അപ്പോൾ പിന്നീട് പി എച്ച് ഡി അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ മാത്രം. പക്ഷേ എനിക്കങ്ങനെ പോകാൻ താല്പര്യമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നൊരു ക്രോസ് റോഡ്സ് നിന്നപ്പോഴാണ് ഇങ്ങനൊരു ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പിൽ കയറി അവിടെ ഭയങ്കര ടോക്സിക് ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഇനി അതും വേണ്ട സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാന്നുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ലക്കിനാണ് ആക്ച്വലി ഈ കമ്പനിയിലൊരു ഓപ്പണിംഗ് വന്നിട്ട് എനിക്കറിയാവുന്ന ഒരാൾ വഴിയായതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ധൈര്യമായിട്ട് കയറിയതാണ്. പക്ഷെ അത് വളരെ ഹെൽപ്ഫുള്ളായി. എനിക്കിഷ്ടമുള്ള മേഖലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ റെസ്യൂം ഇപ്പോൾ നന്നായിട്ട് ബിൽഡായി. എനിക്കിപ്പോൾ വേണമെങ്കിൽ വേറൊരു കമ്പനിയിൽ ഇത് ഈ ഒരു പൊസിഷനിൽ കയറാം. എനിക്ക് ആക്ച്വലി വരുന്നുണ്ട് ഓഫേഴ്സ് പല കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ലിങ്ക്ഡ് ഇൻ വഴിയൊക്കെ. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ആക്ച്വലി
1: നമുക്കറിയാം ആളുകളുടെ കാഴ്ചപ്പാടുകൾ എനിക്കൊന്ന് അതിവേഗത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള നമ്മുടെ യുവജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. പക്ഷേ ഈ കമ്പനിക്ക് വേണ്ടി ഹയർ ചെയ്യുന്ന ഒരു പേഴ്സണൽ രീതിയിലും ഞാൻ കാണുന്ന ഒരുപാട് ഫ്രഷേഴ്സ് ഒരുപാട് എം എൻ സികളിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിറങ്ങി ഒരു സ്റ്റാർട്ടപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. സ്റ്റാർട്ടപ്പിൽ ജോലി ഇട്ട് എളുപ്പമാണ്. സ്റ്റാർട്ടപ്പിൽ ഒന്ന് രണ്ട് വർഷമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കരിയർ പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. റാദർ ദാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഉടനെ ഒരു വലിയ കമ്പനി എന്ന് നോക്കി പോവാതെ ചെറിയൊരു ശമ്പളത്തിനാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് എക്സ്പോഷർ കിട്ടാനും എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങണം എന്നല്ല. ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി സ്റ്റാർട്ടപ്പിൽ കയറിയത്. ബട്ട് സ്റ്റിൽ എനിക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്ത് കയറാൻ പറ്റും. എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ കൂടെ കയറിയവരൊക്കെ വേറെ നല്ല കമ്പനികളോട് കയറിയിട്ടുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പിൽ കയറിയ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ സി വിയിൽ ഒരു ഗ്യാപ്പ് വരുത്താതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല മനസ്സിലാക്കി പോകാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഹെൽപ്പ് ചെയ്യും.
1: ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം സ്റ്റാർട്ടപ്പുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം ഈ മേഖലയെ സ്നേഹിക്കുന്നവരോടായിട്ട് പറയാനുള്ളത് എന്താണ്?
0: ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഒരുപാട് കൺഗ്രാജുലേഷൻസ് ആണ് ഈ ധൈര്യം കാണിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു ഐഡിയ ഒരു കമ്പനിയാക്കി ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു ധൈര്യമാണ്. ഈ കമ്പനി വർക്ക് ചെയ്യുന്ന മെയിനായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരിതിനു വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വാങ്ങുന്ന ഒരു സാലറി അത്ര തന്നെ കാണുള്ളൂ ചിലപ്പോൾ അവർക്ക്. എന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ നോക്കി ഇതൊരു കമ്പനിയാക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ മുകളിൽ. എപ്പോഴും വിചാരിക്കും പോലെ സിഇഒ എന്ന് പറയുന്ന ആൾ ഒരുപാട് ശമ്പളം വായിച്ചില്ല ആവശ്യമായിട്ട്, അങ്ങനെയല്ല. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ടീമെല്ലാം. അപ്പോൾ അവരോട് എനിക്കെന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. അത്രയും ധൈര്യം എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ഇൻസ്പയർഡാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കണം എന്നുള്ള ആ ഒരു ധൈര്യം ഇപ്പോൾ എനിക്കുണ്ട്. അത് ഹാറ്റ്സ് ഓഫ് ടു ദം. അത് എനിക്ക് പറയാനുള്ളത്.
1: അപ്പോൾ തൊഴിലാളി മണ്ഡലത്തിൻ്റെ ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്നുണ്ടാവും സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരു ധൈര്യം വേണം. അപ്പോൾ വാതിലുകൾ തുറന്ന് കിടക്കുകയാണ്, നിങ്ങൾ അകത്ത് പ്രവേശിച്ചാൽ മാത്രം മതി. ധൈര്യമായിട്ട് മുന്നോട്ട് വരാം, നിങ്ങളുടെ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനൊട്ടും മടിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു ഐഡിയ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരുപാട് പേരെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അംബു വിജയന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപ്പര്യമുള്ളവർ 8281423055 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281423055.
4: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
5: ആകാശവാണി തൃശൂർ. ഇപ്പോഴൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സല്ലാപം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയ്ക്ക് ജോൺസൺ ഈണം പകർന്ന് ചിത്രം ആലപിച്ചത്.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഭാരതത്തിലെ ആരോഗ്യമേഖലയെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഭാരത സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിൽ സമഗ്രമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചികിത്സാ ചെലവ് മൂലം കുടുംബങ്ങൾ കടബാധ്യതയിലാകുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2008 ആരംഭിച്ച രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയാണ് ആയുഷ്മാൻ ഭാരതിന് മുൻപ് പൊതുജനാരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിലൂടെ ലഭിച്ചിരുന്ന 30,000 രൂപയുടെ ചികിത്സാ സഹായം വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾക്ക് പര്യാപ്തമായിരുന്നില്ല. പ്രതിവർഷം കോടിക്കണക്കിനാളുകൾ ചികിത്സാ ചെലവ് കാരണം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന സാഹചര്യം രാജ്യത്ത് നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശീയ ആരോഗ്യ നയം 2017 ശുപാർശ പ്രകാരം ആയുഷ്മാൻ ഭാരത് പദ്ധതി രൂപം കൊണ്ടത്. ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. 2018 സെപ്റ്റംബർ 23 ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്രതലത്തിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും സംസ്ഥാനതലത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസികളും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഇത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴിയാണ് നടപ്പിലാക്കുന്നത്. മുൻകാല ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ നവീകരിച്ച രൂപമാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ. രാജ്യത്താകെ 1.5 ലക്ഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിക്കുമെന്ന് 2018 സർക്കാർ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ വീടുകൾക്ക് സമീപത്ത് തന്നെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ,

പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുടെ പരിശോധനയും ചികിത്സയും, അവശ്യമരുന്നുകളുടെ സൗജന്യ വിതരണം, രോഗനിർണയ സേവനങ്ങൾ, കൗൺസിലിംഗും ആരോഗ്യബോധവൽക്കരണവും എന്നിവയാണ് ആരോഗ്യ മന്ദിരങ്ങളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് പദ്ധതിയുടെ ഇൻഷുറൻസ് വിഭാഗം. ഇതിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ധനസഹായമാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 10.74 കോടി കുടുംബങ്ങളെയാണ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പദ്ധതി വിപുലീകരിച്ചതോടെ ഏകദേശം 12 കോടി കുടുംബങ്ങൾ, അതായത് 55 കോടിയിലധികം ജനങ്ങൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റമുറിയുള്ള താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവർ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭൂമിയില്ലാത്ത ദിവസക്കൂലിക്കാർ, മറ്റാരും ആശ്രയമില്ലാത്തവർ എന്നിങ്ങനെയുള്ളവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഈ പദ്ധതിക്ക് അർഹരായിട്ടുള്ളവർ. നഗരപ്രദേശങ്ങളിലാകട്ടെ, വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, പ്ലംബർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി കുറഞ്ഞ വരുമാനമുള്ള വിവിധ മേഖലകളിലുള്ള തൊഴിലാളി വിഭാഗങ്ങളും 2024 സെപ്റ്റംബർ മുതൽ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാരെയും പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമാന മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചെലവുകൾ തികച്ചും സൗജന്യമാണ്. പണരഹിതവും പേപ്പർ രഹിതവുമായ ഈ ചികിത്സാ പദ്ധതിയിൽ കുടുംബങ്ങളുടെ എണ്ണത്തിനോ പ്രായത്തിനോ പരിധിയില്ല. മുൻകൂട്ടിയുള്ള എല്ലാ രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ആശുപത്രി വിട്ട ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നതാണ്. അതായത് മെഡിക്കൽ പരിശോധനയും ചികിത്സയും, മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും, ICU സേവനങ്ങൾ, ശസ്ത്രക്രിയാ ചെലവുകൾ, ആശുപത്രിയിലെ താമസ സൗകര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ അംഗീകൃത ആശുപത്രിയിലും ആയുഷ്മാൻ മിത്ര ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തകർ രോഗികളുടെ രേഖകൾ പരിശോധിച്ച് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ആരോഗ്യ സേവനങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചികിത്സാ ചെലവുകൾ മൂലം കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് തടയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യം എല്ലാവർക്കും എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഭാരതത്തിന്റെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന.

0: ശാരദെ,
1: ഓ
0: നീ ഇവിടെ ഈ ബെഞ്ചിലിരിക്കെ, ഞാൻ പോയി ഡോക്ടർ കുറിച്ച് തന്ന ഈ പേപ്പർ ഒന്ന് കാണിച്ചിട്ട് വരട്ടെ.
1: എനിക്ക് ഒട്ടും വയ്യേട്ടാ, നെഞ്ചിൽ നല്ല ഭാരമുള്ളതുപോലെ. ഡോക്ടർ എന്താ പറഞ്ഞത്? വലിയ അസുഖം വല്ലതും ആണോ?
0: ഏ അതൊന്നുമില്ല, നീ വെറുതെ പേടിക്കാതെ ഈ വെള്ളം കുടിക്കേ. ഈശ്വര, ഹൃദയത്തിന് തകരാറാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. 2-3 ലക്ഷം രൂപയാവും. ഉള്ള 3 സെന്റ് പറമ്പ് വിറ്റാൽ പോലും ഇതിൻ്റെ പകുതി തുക പോലും തികയില്ലല്ലോ. ഈശ്വര, ഞാൻ ആരോട് ചോദിക്കും?

0: ಹಲೋ, ಹಾಂ ಹರಿ ಅಲ್ಲೇ? കേൾക്കാമോ? ഹരി, ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശാരദയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അടിയന്തരമായിട്ട് 3 ലക്ഷം രൂപ ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പലിശ എത്രയായാലും കുഴപ്പമില്ല. അത്യാവശ്യമായിരുന്നു ഹരി, ഇല്ലേ? എവിടെ നിന്നെങ്കിലും ഇല്ലല്ലേ? ആ ശരി ശരി ശരി.
1: ഇന്ത്യയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോകുന്നത്. സമ്പാദ്യമില്ലായ്മയും ചികിത്സാ ചെലവുകളുടെ വർദ്ധനവും സാധാരണക്കാരെ കടക്കെണിയിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ പൊതു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പ്രസക്തി വ്യക്തമാകുന്നത്. അത് ചികിത്സാ ചെലവുകൾ ഒരു പരിധിവരെ ഏറ്റെടുക്കുകയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നു.
2: ചേട്ടാ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
0: ഓ, എന്ത് പറയാനാ മോളെ, എന്റെ ഭാര്യയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ഞങ്ങളുടെ ആകെയുള്ള 3 സെന്റ് വിറ്റാലും അതിനൊന്നും ഒട്ടും തികയില്ല.
2: ചേട്ടാ, അവിടെ കുറെ പേര് നിൽക്കുന്നത് കണ്ടോ?
0: എവിടെ? ആ, അവിടെയോ?
2: ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് ആണ്, അവിടെ ഒന്ന് അന്വേഷിച്ചു നോക്ക്.
0: ശരി ശരി, ഞാൻ ചോദിക്കാം. സാർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എൻ്റെ ഭാര്യ ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണേ. ചികിത്സാ ചെലവിൻ്റെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു.
3: ചേട്ടാ, നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്ന് തരാമോ? ആയുഷ്മാൻ ഭാരത് കാർഡ് ഉണ്ടോ കയ്യിൽ?
0: സാറേ, എൻ്റെ ഭാര്യയ്ക്ക് ഹൃദയത്തിനാണ് അസുഖം. വലിയ തുകയാകുമെന്നാണ് പറയുന്നത്. ദേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നിനുമുള്ള വകയില്ല. ഈ റേഷൻ കാർഡ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും സഹായം കിട്ടുമോ?
3: ചേട്ടാ, ഒട്ടും പേടിക്കണ്ട. നിങ്ങളുടെ റേഷൻ കാർഡ് പരിശോധിച്ചതിൽ നിങ്ങളുടെ കുടുംബം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാരദ ചേച്ചിയുടെ ചികിത്സ ഇതിലൂടെ നടത്താം.
0: സാറേ, ശരിക്കും ഉള്ളതാണോ? പക്ഷേ വലിയൊരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിലൂടെ അത്രയും വലിയ തുക കിട്ടുമോ? പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ?
3: തീർച്ചയായും കിട്ടും ചേട്ടാ. ഈ പദ്ധതിയിൽ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് 1 വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ തികച്ചും സൗജന്യമായി ലഭിക്കും. അതുകൊണ്ട് തുകയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട.
0: ഓ, ആശ്വാസമായി. സാറേ, പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും മാത്രമല്ല, പ്രായമായ അമ്മയും പിന്നെ 2 മക്കളുമുണ്ട്. കാർഡിൽ എല്ലാവരുടെയും പേരുണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് ഈ സഹായം കിട്ടുക അതും കൂടി പറഞ്ഞാൽ?
3: ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു പരിധിയുമില്ല ചേട്ടാ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാറി മാറി ഈ തുക ഉപയോഗിക്കാം.
0: അതെയോ? അത് വലിയ കാര്യമായി. പക്ഷേ സാറേ, ഈ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരത്തെയുള്ള അസുഖങ്ങൾക്കൊന്നും പെട്ടെന്ന് കാശ് കിട്ടില്ല എന്ന്, കുറച്ച് വർഷം കാത്തിരിക്കണമെന്ന്. ശാരദയ്ക്ക് ഈ വേദന കുറച്ച് കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പരിരക്ഷ കിട്ടുമോ?
3: സാധാരണ സ്വകാര്യ ഇൻഷുറൻസുകളിൽ അങ്ങനെയാണ് ചേട്ടാ. എന്നാൽ ആയുഷ്മാൻ ഭാരതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുൻപുള്ള രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ലഭിക്കുമെന്നതാണ്.
0: കേൾക്കുമ്പോൾ തന്നെ വലിയ ആശ്വാസം തോന്നുന്നു സാറേ. എൻ്റെ അമ്മയ്ക്കിപ്പോൾ 72 വയസ്സായി. അമ്മയുടെ പേര് വേറെ റേഷൻ കാർഡിലാണ്. അമ്മയ്ക്കിതിൻ്റെ ഗുണം കിട്ടുമോ?
3: അതിനും പുതിയ നിയമം വന്നിട്ടുണ്ട് ചേട്ടാ. 70 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം നോക്കാതെ തന്നെ ഈ പദ്ധതി വഴി പ്രത്യേക പരിരക്ഷാ കാർഡ് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും.
0: ശരി സാറേ.

0: അപ്പോ ഈ ഓപ്പറേഷന്റെ സമയത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് എത്ര പണം ആദ്യം കെട്ടിവെക്കേണ്ടി വരും? കടം വാങ്ങാൻ നോക്കിയിട്ട് എങ്ങും ശരിയായിട്ടില്ല.
1: നിങ്ങൾ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതില്ല ചേട്ടാ. ഇത് പൂർണ്ണമായും പണരഹിതമാണ്, അതായത് 100% ക്യാഷ്ലെസ്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും ഡിജിറ്റലായാണ് നടക്കുന്നത്.
0: അപ്പോൾ ഡോക്ടർ ആദ്യം എഴുതി തന്ന സ്കാനിങ്ങും ലബോറട്ടറി ടെസ്റ്റുകളും പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് കഴിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ ചെലവ് അതൊക്കെ ഞങ്ങൾ നോക്കണോ?
1: ഏയ്, അതിനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആനുകൂല്യം ഇതിലുണ്ട് ചേട്ടാ. അതായത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് 3 ദിവസം മുൻപ് വരെയുള്ള പരിശോധനകളും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള 15 ദിവസത്തെ മരുന്നുകളും തുടർന്നുള്ള പരിശോധനകളും ഈ പദ്ധതിയുടെ പരിധിയിൽ തന്നെ വരും.
0: വലിയ ഉപകാരം സാറേ, എല്ലാം കൃത്യമായി പറഞ്ഞു തന്നതിന് വലിയ നന്ദി. എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഞാൻ വേഗം പോയി ശാരദയുടെ വിവരം പറയട്ടെ.
2: ഇതെന്താ സാറേ ഈ മരുന്നും വലിയ ടെസ്റ്റുകളും പുറത്തുനിന്ന് ചെയ്യാൻ എഴുതിയിരിക്കുന്നത്? ആയുഷ്മാൻ കാർഡ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരുന്നല്ലോ.
0: അതെന്താ ആ ചേട്ടൻ അങ്ങനെ പറയുന്നത്? കാർഡ് ഉണ്ടായിട്ടും കാശ് കൊടുക്കേണ്ടി വരുമോ? ഇതിൽ എന്തെങ്കിലും ചതിക്കുഴികളുണ്ടോ?
1: ചതിയൊന്നുമല്ല രാഘവൻ ചേട്ടാ. വലിയൊരു വിഭാഗത്തിന് ഇത് ആശ്വാസമാണെങ്കിലും ഈ പദ്ധതിക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉണ്ട്. അത് ചേട്ടനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
0: അതെയോ? എന്തൊക്കെയാണത്?
1: ഇതിൽ OP അഥവാ OPD കവറേജ് ഇല്ല. അതായത് സാധാരണ പനി വന്നോ മറ്റോ ഡോക്ടറെ കാണാൻ പോകുന്നതിനോ കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത സാധാരണ മരുന്നുകൾക്കോ ലാബ് ടെസ്റ്റുകൾക്കോ ഇതിൽ നിന്ന് പണം ലഭിക്കില്ല. രോഗിയെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ആയുഷ്മാൻ ഭാരതിൻ്റെ ആനുകൂല്യം തുടങ്ങുകയുള്ളൂ.
0: ഓ, അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ പുറത്തുനിന്ന് മരുന്നോ ടെസ്റ്റോ ചെയ്യേണ്ടി വരുമ്പോൾ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ?
1: അതെ, ആശുപത്രിയിൽ ആ മരുന്നുകൾ ലഭ്യമല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാകണമെന്നുമില്ല. ഇത് കാരണം രോഗികൾക്ക് മികച്ച സ്വകാര്യ ആശുപത്രികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കുറയുന്നുണ്ട്.
0: ഡോക്ടർ, ശാരദയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്?
3: രാഘവ, ശാരദയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. പേടിക്കാനില്ല, പറയുന്ന പോലെ മരുന്നൊക്കെ കഴിച്ച് വിശ്രമിച്ചാൽ പെട്ടെന്ന് സുഖമാകും.
0: ആ, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ശാരദേ, ശാരദേ, ഈ മരുന്ന് കഴിക്ക്. നിനക്കിപ്പോ എങ്ങനെയുണ്ട്?
4: ഇപ്പൊ ആശ്വാസമുണ്ട് ഏട്ടാ. അന്ന് ആശുപത്രിയിലെ കാർഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ കടക്കാരായനല്ലേ.
0: ഹാ, അത് ശരിയാണ് കേട്ടോ. അന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോൾ ആരോ അയച്ച പോലെയാണ് ഒരാൾ വന്ന് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഹോ, നമുക്ക് അതെത്ര വലിയ ആശ്വാസമായി അല്ലേ.
5: ഒരു ജനതയുടെ സാമ്പത്തിക ഭദ്രതയും രാജ്യത്തിൻ്റെ പുരോഗതിയും നിർണയിക്കുന്നതിൽ പൊതുജനാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. മികച്ച സൗകര്യങ്ങളും വിദഗ്ധരുമുള്ള ആശുപത്രികൾ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവുകയും അവ സമൂഹത്തിലെ ഏറ്റവും പിന്നിലുള്ളവർക്ക് പോലും ലഭ്യമാകുകയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും തുല്യമായ ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം സഫലമാകുന്നത്.
6: ആയുഷ്മാൻ ഭാരത് ജീവിതത്തിന് ഒരു കൈത്താങ്ങ്. ചിത്രീകരണം സമാപിക്കുന്നു. ശബ്ദം നൽകിയവർ NJ ജോഷിലാൽ, സുഷമ അനിൽ, രജു കോലിയക്കോട്, അരുണ BV, രാജ്മോഹൻ കൂവളശ്ശേരി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം June 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ.

ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 19:26. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പോക്കിരി രാജ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജാസി ഗിഫ്റ്റ്.

ചിത്രം ഉസ്താദ്, ഗായകർ എം ജി ശ്രീകുമാർ, സുജാത, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. ആകാശവാണി, സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
1: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നു ചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും E-DRIVE പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെ കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് തുറമുഖത്ത് എത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. 2024 ഡിസംബർ 3 തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാവാദം നൽകുന്ന ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM-3 പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി AJ തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിനും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സമീപകാല US-ഇറാൻ നയതന്ത്ര നടപടികൾ, ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ റൂബിയോയുടെ 3 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി.

0: ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് രണ്ടാം റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ റൌണബ് ചൌഹാൻ ഫ്രാൻസ് ചൈനീസ് തായ്പേ താരങ്ങളെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി നീക്കം. സിം കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി അവലോകന യോഗം ചേർന്നു. സിം മ്യൂളിംഗിനെക്കുറിച്ച് വിപുലമായ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. അപേക്ഷകർക്ക് മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 1950 രൂപയാണ് കോഴ്സ് ഫീസ്. 10 ക്ലാസ് പാസ്സായി 2026 മെയ് 1 22 വയസ്സ് പൂർത്തിയായവർക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. 10 തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും പ്രമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. 10 തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ഇതിനു പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠനകാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10 ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രൊജക്ടുമായോ ബന്ധപ്പെടേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം KSIMA.keltron.in അല്ലെങ്കിൽ literacymissionkerala.org. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487236502. മറ്റൊരു നമ്പർ 9496877913. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0487236502. മറ്റൊരു നമ്പർ 9496877913. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടി. PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി യോഗ്യത, BTech ഓർ BSc, MTech, MCA, MSc എന്നിവയാണ്. ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് നീട്ടിയത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് വിലാസം IHRD admissions.org. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547005000. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547005000. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുല്ലൂറ്റ് ഗവൺമെന്റ് ITIയിൽ NCVT അഫിലിയേഷനുള്ള 1 വർഷത്തെ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 10 ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% വീതം പട്ടികവർഗ വിഭാഗത്തിലും മറ്റു വിഭാഗങ്ങളിലും ഉള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനത്തിന് പുറമെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലെപ്തം ഗ്രാൻഡ്, യൂണിഫോം അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ SEDDITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ജൂലൈ 10 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ നമ്പർ 8

0: ലക്ഷ്മി ടീച്ചറേ, ദേ ഇത് നോക്കിക്കേ. നമ്മുടെ ഒഫീഷ്യൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണിത്. നാളെ മുതൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സപ്പ് കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. 3 ചുവന്ന ടിക്ക് കണ്ട പോലീസ് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫോർവേഡ് സന്ദേശം. ഇതിൻ്റെ താഴെ ഫോർവേഡ് ആൻഡ് മെനി ടൈംസ് എന്ന ലേബലും ഉണ്ട്. ആളുകൾ ഇത് ഗ്രൂപ്പുകളിൽ മാറി മാറി അയക്കുവാണ്. എനിക്കിത് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല.
1: എന്റെ ആനി ടീച്ചറേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഈ 3 ടിക്ക് കഥ കഴിഞ്ഞ 5-6 വർഷമായി ഓരോ രൂപത്തിൽ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. 2026 ആളുകൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഇത്തരം ഫേക്ക് മെസ്സേജസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഭീതിയും തെറ്റിദ്ധാരണകളുമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്തും കോവിഡ് പോലെയുള്ള പാൻഡമിക്കിന്റെ സമയത്തും ഒക്കെ ഇങ്ങനത്തെ ഇൻഫോഡെമിക് വലിയൊരു പ്രശ്നമാണ്.
0: അതെ, നമ്മൾ ഫിസിക്സിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അത് ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തും അല്ലേ?
1: അതെ.
0: പക്ഷേ സാധാരണക്കാരെ ഈ ഒഫീഷ്യൽ ലോഗോയും അതുപോലെ അടിയന്തര പ്രാധാന്യമുള്ളത് എന്ന ബോർഡും ഒക്കെ കാണുമ്പോഴേ മെസ്സേജിനകത്ത് അവരപ്പം അപ്പൊ തന്നെ അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. ശിവൻ സാർ ഇവിടെ ഉണ്ടല്ലോ. സാറേ, വാട്സപ്പിൽ വരുന്ന ഇത്തരം മെസ്സേജുകൾ വ്യാജമാണോ അതോ യഥാർത്ഥമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ സ്വയം പരിശോധിക്കാൻ പറ്റും? ഇതിനെന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ?
2: ഒരു മിനിറ്റ്. ലക്ഷ്മി ടീച്ചറേ, ഞാൻ നോക്കുവായിരുന്നു. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വളരെ പ്രസക്തമായൊരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഈ നിർമ്മിത ബുദ്ധിയും അതിൻ്റെ ഭാഗമായിട്ട് ഡീപ്പ് ഫേക്കും ഒക്കെ ഇത്ര സജീവമായ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാക്ട് ചെക്കിംഗ്. നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ കണ്ണു മടച്ച് വിശ്വസിക്കുന്നതിന് പകരം ഒരു ഫാക്ട് ചെക്കറാകണം. അതായത് വസ്തുതകൾ പരിശോധിക്കുന്ന ഒരാളാകണം. അതിന് ചില എളുപ്പ വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്.
1: റിവേഴ്സ് ഇമേജ് സെർച്ചോ? അതെന്താണ് ശിവൻ സാറേ? നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാണല്ലോ സെർച്ച് ചെയ്യാറുള്ളത്. ഇതെന്താണ് സംഭവം?
2: അതായത് നമ്മൾ എന്തെങ്കിലും അറിയാനായിട്ട് ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതിനെ സാധാരണ ഫോർവേഡ് സെർച്ച് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഗൂഗിൾ സെർച്ചിലേക്ക് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്.
0: അത് കൊള്ളാലോ സാറേ. അതെങ്ങനെയാ പ്രാക്ടിക്കലി ചെയ്യുക? ഒരു എക്സാമ്പിൾ പറയാമോ?

0: ഉദാഹരണത്തിന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നു, കേരളത്തിലെ പുഴയിൽ തിമിംഗലം വന്നു. ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫോണിൽ ബ്രൗസർ തുറന്ന് ഗൂഗിൾ ഇമേജസിലേക്ക് പോവുക. അവിടെ മിക്കവാറും സെർച്ച് ബാറിൽ ഒരു ചെറിയ ക്യാമറയുടെ ഐക്കൺ കാണും, അതിനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ആ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന പുഴയിലെ തിമിംഗലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആ ഫോട്ടോ ഇൻ്റർനെറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഏതെങ്കിലും സംഭവത്തിൻ്റെ ചിത്രമായിരിക്കും അത്. അതിനെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേരളത്തിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കാം. ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ അറിയാൻ പറ്റും.
1: ശിവൻ സാറേ, ഈ ചിത്രങ്ങളുടെ കാര്യം മനസ്സിലായി, പക്ഷേ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോകളുടെ കാര്യമോ? പലപ്പോഴേ പഴയ കലാപങ്ങളുടെയോ അപകടങ്ങളുടെയോ ഒക്കെ വീഡിയോകൾ പുതിയ സംഭവങ്ങളുമായി കൂട്ടിക്കെട്ടി പ്രചരിപ്പിക്കാറുണ്ടല്ലോ. വീഡിയോകൾ എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുക?
0: അതിന് വഴിയുണ്ട്, ഇതിനൊക്കെ കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ മൊത്തത്തിൽ നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒരുപാട് വലിപ്പം ഉണ്ടാവും ഫയലിന്. അതിന് പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കീ ഫ്രെയിം അനാലിസിസ്.
1: അതെന്താ?
0: അപ്പോൾ ഒരു വീഡിയോ കൈ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ല, ഫോണല്ല, ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻവിഡ് പോലെയുള്ള മികച്ച വെരിഫിക്കേഷൻ ടൂളുകളുടെ എക്സ്റ്റെൻഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയെ പല പല ഫ്രെയിമിലാക്കി തരും. അതിനുശേഷം ഈ പറഞ്ഞ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും.
1: പക്ഷേ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാറേ? സാധാരണക്കാരായ വീട്ടമ്മമാർക്കും പ്രായമായവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്സപ്പ് ടൂളുകൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരാണല്ലോ ഇത്തരം മെസ്സേജുകൾ എപ്പോഴും കണ്ടിട്ട് ഫോർവേഡ് ചെയ്യുന്നത്.
0: ഞാൻ നേരത്തെ പറഞ്ഞ ടൂളുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മളതൊന്ന് ശീലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷനുകളുണ്ട്, അവർക്കൊക്കെ വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളുമുണ്ട്. നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ ഫാക്ട് ചെക്ക് എക്സ്പ്ലോറർ എന്നൊരു ടൂളുണ്ട്. നമ്മളായി കേട്ട വാർത്തയുടെ കീവേഡുകൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഇതാരെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ അറിയാൻ പറ്റും.
1: സാറേ, ഈ ചാറ്റ് ബോട്ടുകളുടെ കാര്യം വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പം കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണം. ചില മെസ്സേജ് കണ്ടിട്ടില്ലേ, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഐഫോൺ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നൊക്കെ വരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ വ്യാജമാണെന്ന്?
2: പിന്നെ അല്ലാതാണി ടീച്ചറേ, ഇതിനൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. ആളുകളുടെ ഇമോഷൻസിനെ, അതായത് അവരുടെ ഭയത്തെ, അത്യാഗ്രഹത്തെ, പിന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഇത്തരം വ്യാജ വാർത്തകൾ, ഇത്തരം ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുമ്പോൾ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു വാർത്ത ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യമോ ആവേശമോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതിലെന്തോ കുഴപ്പമുണ്ട്, അതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏത് വാർത്തയും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പോസ് ചെയ്യണം. പിള്ളേരെ പിടുത്തക്കാർ വന്നു എന്ന് പറഞ്ഞുള്ള വ്യാജ സന്ദേശം കാരണം പാവം വഴിപോക്കരൊക്കെ എത്ര അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ. അതുകൊണ്ട് വ്യാജ വാർത്ത വെറും ഒരു കൗതുകമൊന്നുമല്ല, അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയാണ്.
0: ശരിയാണ്, ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ IT നിയമങ്ങൾ അനുസരിച്ച് വ്യാജ വാർത്തകളും ഇതുപോലെ പേടിപ്പിക്കുന്ന സന്ദേശങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചാൽ ഗ്രൂപ്പ് അഡ്മിൻമാർക്കും അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുണ്ട്. ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, DPDP Act. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്.
1: ശിവൻ സാറേ, നമുക്ക് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു പ്രോജക്റ്റും ഒപ്പം തന്നെ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചാലോ?
2: നല്ല ഐഡിയ.
1: കുട്ടികൾ അവരുടെ വീട്ടിൽ പോയി മുതിർന്നവരെ ഇതൊക്കെ പഠിപ്പിക്കട്ടെ. ഫാക്ട് ചെക്കിംഗ്, ഡിജിറ്റൽ ലോകത്തെ സത്യവും മിഥ്യയും എന്നതായിരിക്കണം വിഷയം.
2: അതെ അതെ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമെന്നേ. നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർക്ക് നൽകാം.
1: അതെ,
2: ഫസ്റ്റ് ടാസ്ക് വേണമെങ്കിൽ കുട്ടികൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ഒരു 5 അവർക്ക് ഈ

0: ഡൗട്ട് തോന്നുന്ന ഫോർവേഡ് മെസ്സേജസ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇമേജസ് കണ്ടെത്തട്ടെ, അല്ലേ?
1: അതെ, നമുക്ക് രണ്ടാമത്തെ ടാസ്ക് ആയിട്ടേ റിവേഴ്സ് ഇമേജ് സെർച്ച് അത് ചെയ്താലോ?
0: അതെ, അപ്പൊ വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഇമേജസ് ഗൂഗിൾ ലെൻസിൽ ഇട്ടിട്ട് അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അവർ കണ്ടെത്തട്ടെ.
1: അതെ,
0: ഡേറ്റ് അടക്കം വരുമല്ലോ.
1: അതെ, മനസ്സിലാവും.
0: അതെ, ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഫാക്ട് ചെക്ക് ഉണ്ടല്ലോ, അത് ഈ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത് കറക്റ്റ് ആണോ അതോ ഫേക്ക് ആണോ എന്ന് കാണിച്ചിട്ട് ഇവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. അങ്ങനെയാവുമ്പോ ഇവർക്ക് അതിനെ കുറിച്ച്
1: ക്ലാരിറ്റി ഉണ്ടാവും.
0: അതെ,
2: അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഐ ടി ലാബിലെ ഈ ടൂൾസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ള ഒരു മെച്ചം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അവരുടെ സമീപനം തന്നെ മാറും. അപ്പോൾ എന്ത് കണ്ടാലും കുറച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോട് അതിനെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് പറ്റും.
1: തീർച്ചയായിട്ടും സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 51A

0: എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അവരുടെ സമീപനം തന്നെ മാറും. അപ്പോൾ എന്ത് കണ്ടാലും കുറച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോട് അതിനെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് പറ്റും.
1: തീർച്ചയായിട്ടും സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 51A ശാസ്ത്രബോധം വളർത്തണമെന്ന്, അല്ലേ? ഡിജിറ്റൽ ലോകത്തും ആ ശാസ്ത്രബോധം നമ്മൾ നിലനിർത്തണം. ഈ തെറ്റായ വിവരങ്ങൾ തടയുന്നത് ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്.
2: എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയണ്ട. ഈ പ്രോജക്റ്റിനെയും വർക്ക്ഷോപ്പിനെയും പറ്റിയൊക്കെ ഒരു ഔട്ട്ലൈൻ ഇന്ന് തന്നെ നമുക്കങ്ങ് പ്രിപ്പയർ ചെയ്യാം.
3: അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ.

ആകാശവാണി തൃശൂർ. സമയം 9 കഴിഞ്ഞ് 26:36. അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റു വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചവ്യാധികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രധാനമാണ്. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, AC എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി.

ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. മായാമാളവഗൗളരാഗത്തിൽ തുളസീദള എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവശർമ്മ, മൃദംഗം കടനാട് വി കെ ഗോപി, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ. ഇനി ഹംസാനന്ദി രാഗത്തിൽ മീനാക്ഷി ജയദ എന്നാരംഭിക്കുന്ന ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച കൃതി ആദിതാളം.

ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം മഴവിൽക്കാവടി എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ജോൺസൺ ഈണം പകർന്ന് ജി വേണുഗോപാലും സുജാത മോഹനും ആലപിച്ചത്.

അടുത്തതായി സരോവരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എസ് പി വെങ്കടേഷ്.

വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസും സുജാതാ മോഹനും ആലപിച്ചത്. ചിത്രം നമ്മൾ തമ്മിൽ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി പട്ടം പോലെ എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഹരിചരണും മൃദുല വാര്യരും പാടിയത്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജിത മേനോൻ.
1: ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം വിവേകത്തോടെയാണ് ഓരോ വഴികളും തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കാര്യവും ചെയ്യുന്നത്. എത്രയൊക്കെ കരുതലോടെ കാര്യങ്ങൾ ചെയ്താലും നാം ചെയ്യുന്നതൊക്കെ പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും പല വീഴ്ചകളും വരാം. പക്ഷേ അന്നേരം അതിൽ ദുഃഖിച്ച് അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് മനസ്സിനെ തളർത്തരുത്. നമ്മളെടുത്ത തീരുമാനത്തിൽ ചില പിഴവുകൾ വന്നു, സാരമില്ല, ഇനി അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാം എന്ന് ആശ്വസിക്കാൻ പഠിക്കണം. നാം തെരഞ്ഞെടുത്ത വഴിയിലെ ബുദ്ധിമുട്ടുകളെ സന്തോഷത്തോടെ നേരിടണം. മുല്ല നസറുദ്ദീൻ്റെ ഒരു കഥയുണ്ട്. വീട്ടിലേക്ക് പോവുകയായിരുന്ന മുല്ല പൊതുനിരത്തിലൂടെ പോകുന്നതിനു പകരം കാട്ടിലൂടെ കുറുക്കു വഴിക്ക് പോകാൻ തീരുമാനിച്ചു. പൂക്കളോടും പുഴകളോടും പക്ഷികളോടും കാറ്റിനോടുമെല്ലാം വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടെ പോകാമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ആ വഴി തെരഞ്ഞെടുത്തത്. വഴിയിൽ വെച്ച് മുല്ല ഒരു കുഴിയിൽ വീണു. ഇത്രയും നല്ലൊരു ദിവസത്തിൽ ഇത്ര മനോഹരമായ ഒരു വഴിയിലൂടെ നടന്നിട്ട് ഇതാണ് ഗതിയെങ്കിൽ മറ്റേ വഴിയിലൂടെ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് മുല്ല അപ്പോൾ ചിന്തിച്ചത്. ഏറ്റവും ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ തിരഞ്ഞെടുത്ത വഴിയെ വിശ്വസിക്കുകയും ആ വഴിയിലെ നന്മകൾ കാണാൻ ശ്രമിക്കുകയും ചെയ്താൽ യാത്ര സന്തോഷകരമാകും. ജീവിതയാത്രയിലെ എല്ലാ വഴികളിലും നല്ലതും ചീത്തയും ഉണ്ടാകും. അതെ, ഓരോ വഴികളും സന്തോഷവും സങ്കടവും നിറഞ്ഞതാണ്. അതുകൊണ്ട് നന്മയെ അല്ലെങ്കിൽ നല്ലതിനെ കണ്ടെത്തി സന്തോഷിക്കുന്ന ഒരു മനോഭാവം നാം വളർത്തിയെടുക്കണം. ആ സന്തോഷം ജീവിതത്തെ എക്കാലവും പ്രസരിപ്പോടെയും ഉത്സാഹത്തോടെയും മുന്നോട്ട് നയിക്കും. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ വഴികൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് തിരഞ്ഞെടുത്ത വഴിയിലൂടെ സന്തോഷം കണ്ടെത്തി മുന്നോട്ടു പോവുക എന്നത്. വിവാഹത്തിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും ഒക്കെ നാം തിരഞ്ഞെടുത്ത പാതയിലൂടെ സംതൃപ്തരായി സന്തോഷത്തോടെ മുന്നോട്ട് തന്നെ പോകണം.
0: ഡോക്ടർ അജിത മേനോൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.